0: തൻസീൽ ഇതോടെ സമാപിക്കുന്നു.
1: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിനു മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35, കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം, വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.

0: മാന്യ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിന്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിന്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നുപോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് ഖുർആൻ റേഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2026 സെപ്റ്റംബർ 6, ഹിജ്റ വർഷം 1448, റബീഉൽ അവ്വൽ 24.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തൻസീൽ. വിശുദ്ധ ഖുർആൻ ലോക പ്രശസ്ത കാരികളുടെ ശബ്ദത്തിൽ കേൾക്കുവാനുള്ള അവസരം. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് സൂറത്തു അൽ ബഖറ 272 മുതൽ അവസാനം വരെയും സൂറത്തു ആൽ ഇംറാൻ ആദ്യം മുതൽ 132 വരെയുമുള്ള വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ആലൂസി.

0: നമ്മൾ ഇതുവരെ കേട്ടത് തൻസീൽ. സൂറത്തുൽ ബഖറ 272 മുതൽ അവസാനം വരെയും സൂറത്തു ആൽ ഇംറാൻ ആദ്യം മുതൽ 132 വരെയുമുള്ള വചനങ്ങളുടെ പാരായണം പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ആലൂസി.
1: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ്, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറെ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെന്റ്സുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകന്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം
1: 41.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ارحمنا وانت خير الراحمين.
1: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
2: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നുപോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപഥം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപഥം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും
2: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുക എന്നത് വളരെ പുണ്യമുള്ള ഒരു കാര്യമാണ്. പീസ് റേഡിയോ ശ്രോതാക്കൾ സ്ഥിരമായി ഖുർആൻ മനഃപ്പാഠമാക്കാനായുള്ള ഒരവസരമായിട്ടാണ് ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാം. ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 60-ാമത്തെ വചനമാണ് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. നമ്മോടൊപ്പമുള്ളത് ഹാഫിൽ ജാഫർ സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 60-ാമത്തെ വചനമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാ ആയത്തിൻ്റെ ആദ്യ ഭാഗം ഇന്ന് മനഃപ്പാഠമാക്കാം. അള്ളാഹു തോഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. 59-ാമത്തെ വചനം പാരായണം ചെയ്തുകൊണ്ട് അടുത്ത ആയത്തിൻ്റെ മനഃപ്പാഠം ആരംഭിക്കാം.

لئن لم ينتهي المنافقون

ലഇൻ ലം യൻതഹിൽ മുനാഫിഖൂന വല്ലദീന ലഇൻ ലം യൻതഹിൽ മുനാഫിഖൂന വല്ലദീന

0: ഇൻഷാല്ലാ ആയത്തിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറ. നമ്മൾ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ സൂറത്തു അഹ്സാബിൽ നിന്നും 60-ാമത്തെ വചനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ 1-ാം ഭാഗം ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. തുടർന്നുള്ള ഭാഗങ്ങൾ വരും എപ്പിസോഡുകളിലായി ശ്രോതാക്കൾക്ക് പഠിക്കാവുന്നതാണ്.
2: الحمد للعظيم الواحد الكريم مصليا مسلما على الرسول مكرما.
3: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട്ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ കാരികളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വെക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖളാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സകാത്ത് കണക്ക് കൂട്ടലുകൾ ലളിതമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
4: പീസ് റേഡിയോ. Tune to reality.

അൽ മുഅല്ലിം ഇവിടെ സമാപിക്കുന്നു. സൂറത്തുൽ ബഖറ ആയത്ത് 40 മുതൽ 46 വരെയുള്ള വചനമായിരുന്നു കേട്ടത്. ഖലീഫ തുനൈജിയുടെ ഖിറാത്ത്.

0: മാഷാ അള്ളാ, ജസാക്കുമുള്ള ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ.
1: സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം. പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30 ബുധൻ രാവിലെ 9:35 വ്യാഴം വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. തഫ്സീർ അമാനിയുടെ ഈ എപ്പിസോഡിൽ സൂറത്തുൽ ഖലമിലെ 45 മുതൽ 52 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
1: വചനം 44. വാക്കർത്ഥം: ഫദർ നീ, ആകയാൽ എന്നെ വിട്ടേക്കുക. വമൈ യുഖദ്ദിബു, വ്യാജമാക്കുന്നവരെയും. ബിഹാദൽ ഹദീസി, ഈ വർത്തമാനത്തെ അഥവാ വിഷയത്തെ. സനസ്തദിരിജുഹും, നാം അവരെ വഴിയെ പടിപടിയായി കൊണ്ടുവരും. മിൻ ഹൈസു, വിധത്തിൽ. ലാ യഅലമൂൻ, അവർ അറിയാത്ത.

0: ആകയാൽ എന്നെയും ഈ വർത്തമാനത്തെ അഥവാ ഖുർആന വ്യാജമാക്കുന്നവരെയും വിട്ടേക്കുക. നാം അവരെ അറിയാത്ത വിധത്തിലൂടെ പടിപടിയായി കൊണ്ടുവന്ന് ശിക്ഷിച്ചുകൊള്ളാം. വചനം 45 വാക്കർത്ഥം. വ ഉംലി ലഹും, നാം അവർക്ക് അയച്ചിട്ടു കൊടുക്കുകയും ചെയ്യും. ഇന്ന കൈദീ, നിശ്ചയമായും എൻ്റെ തന്ത്രം അഥവാ ഉപായം മതീൻ, ബലവത്താണ്, ശക്തമാണ്.
1: വ ഉംലി ലഹും ഇന്ന കൈദീ മതീൻ,
0: ഞാൻ അവർക്ക് അയച്ചിട്ടു കൊടുക്കുന്നതുമാണ്, നിശ്ചയമായും എൻ്റെ തന്ത്രം ബലവത്തായതത്രേ. 44-45 വചനങ്ങളുടെ വിശദീകരണം. ആ സത്യനിഷേധികളെയെല്ലാം അല്ലാഹു ക്രമേണ ഒതുക്കുകയും ശിക്ഷയിലേക്ക് നയിക്കുകയും ചെയ്യും. തൽക്കാലം അവരെ അവരുടെ ഇഷ്ടത്തിന് വിട്ടിരിക്കുന്നത് ഒരു തന്ത്രം മാത്രമാണ്. ആ തന്ത്രത്തിൽ അകപ്പെടാതെ രക്ഷപ്പെടുവാൻ അവർക്ക് യാതൊരു ഗത്യന്തരവുമില്ല. അതുകൊണ്ട് അവരെപ്പറ്റി പരിഭ്രമമോ മനോവേദനയോ ഉണ്ടാകേണ്ടതില്ല എന്ന് സാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം അരുളി ചെയ്തിരിക്കുന്നു, അക്രമിക്ക് അല്ലാഹു അയച്ചിട്ടു കൊടുക്കും.
2: അങ്ങനെ അവൻ അവനെ
0: പിടികൂടുമ്പോൾ അവനിൽ നിന്ന് കുതറി രക്ഷപ്പെടുവാൻ അവന് കഴിയുകയില്ല. ബുഖാരി മുസ്ലിം. വചനം 46 വാക്കർത്ഥം. അം, അതല്ല, പക്ഷേ, അഥവാ. തസ്അലുഹും, നീ അവരോട് ചോദിക്കുന്നു. അജ്റൻ, വല്ല പ്രതിഫലവും. ഫഹും, എന്നിട്ട് അവർ. മിം മഗ്റമിൻ, കടബാധ്യതയാൽ. മുസ്ഖലൂൻ, ഭാരപ്പെട്ടവരാണ്.
1: അം തസ്അലുഹും അജ്റൻ ഫഹും മിം മഗ്റമിൻ മുസ്ഖലൂൻ,
0: അതല്ല, നീ അവരോട് വല്ല പ്രതിഫലവും ചോദിച്ചിട്ട് അവർ കടബാധ്യത നിമിത്തം ഭാരപ്പെട്ടവരാകുന്നുവോ? വചനം 47 വാക്കർത്ഥം. അം, അതല്ല, ഇന്ദഹും, അവരുടെ പക്കലുണ്ട്. അൽ ഗൈബ്, അദൃശ്യജ്ഞാനം. ഫഹും, എന്നിട്ട് അവർ. യക്തുബൂൻ, എഴുതുന്നു.
1: അം ഇന്ദഹുമുൽ ഗൈബ് ഫഹും യക്തുബൂൻ,
0: അതല്ല, അദൃശ്യജ്ഞാനം അവരുടെ പക്കൽ ഉണ്ടായിട്ട് അവർ എഴുതുകയാണോ? 46-47 വചനങ്ങളുടെ വിശദീകരണം. ഇതും ഇതുപോലെയുള്ളതുമായ പല ചോദ്യങ്ങളും സൂറത്ത് തൂറിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. അവയും അവയുടെ വിവരണവും ഓർക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ലെന്നും അവരുടെ പക്കൽ അദൃശ്യജ്ഞാനമൊന്നുമില്ലെന്നും വ്യക്തമാണല്ലോ. വചനം 48 വാക്കർത്ഥം. ഫസ്ബിർ, ആകയാൽ നീ ക്ഷമിക്കുക. ലിഹുക്മി റബ്ബിക, നിന്റെ റബ്ബിൻ്റെ വിധിക്ക്. വലാ തകുൻ, നീ ആകുകയും അരുത്. കസ്വാഹിബിൽ ഹൂതി, മത്സ്യത്തിൻ്റെ ആളെപ്പോലെ. ഇദ്നാദ, അദ്ദേഹം വിളിച്ചപ്പോൾ. വഹുവ, അദ്ദേഹം ആയിക്കൊണ്ട്. മഖ്ലൂം, കോപം നിറഞ്ഞവൻ അല്ലെങ്കിൽ വ്യസനം നിറഞ്ഞവൻ.
1: فاصبر لحكم ربك ولا تكن كصاحب الحوت إذ نادى وهو مكظوم.
0: അതുകൊണ്ട് നബിയെ, നീ നിന്റെ റബ്ബിന്റെ വിധിക്ക് ക്ഷമിച്ചുകൊള്ളുക. നീ ആ മത്സ്യത്തിന്റെ ആളെ പോലെ ആയിരിക്കരുത്. അതായത്, അദ്ദേഹം വ്യസനം അഥവാ കോപം നിറഞ്ഞവനായ നിലയിൽ വിളിച്ചു പ്രാർത്ഥിച്ച സന്ദർഭം. വചനം 49 വാക്കർത്ഥം. ലൗല, ഇല്ലായിരുന്നുവെങ്കിൽ. അൻതദാറകഹു, അദ്ദേഹത്തെ വീണ്ടെടുക്കുക. നിഅമതുൻ, ഒരു അനുഗ്രഹം. മിർ റബ്ബിഹി, തൻ്റെ റബ്ബിങ്കൽ നിന്ന്. ലനുബിദ, അദ്ദേഹം ഇടപ്പെടുമായിരുന്നു അഥവാ പുറംതള്ളപ്പെടുമായിരുന്നു. ബിൽ അറായി, പാഴ്ഭൂമിയിൽ അഥവാ ഒഴിഞ്ഞ സ്ഥലത്ത്. വഹുവ, അദ്ദേഹമായിക്കൊണ്ട്. മദ്മൂം, ആക്ഷേപിക്കപ്പെട്ടവൻ.
1: ലൗ

0: തൻ്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഒരു മഹത്തായ അനുഗ്രഹം അദ്ദേഹത്തെ വീണ്ടെടുക്കുകയുണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ആ പാഴ്ഭൂമിയിൽ ആക്ഷേപിക്കപ്പെട്ടവനായിക്കൊണ്ട് പുറന്തള്ളപ്പെടുമായിരുന്നു. വചനം 50. വാക്കർത്ഥം ഫജ്തബാഹു, എന്നാൽ എന്നിട്ട് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു അഥവാ നന്നാക്കി എടുത്തു. റബ്ബുഹു, തൻ്റെ റബ്ബ്. ഫജഅലഹു, എന്നിട്ട് അദ്ദേഹത്തെ ആക്കുകയും ചെയ്തു. മിനസ്വാലിഹീൻ, സദ്വൃത്തരിൽ അഥവാ സജ്ജനങ്ങളിൽ.
1: ഫജ്തബാഹു റബ്ബുഹു ഫജഅലഹു മിനസ്സാലിഹീൻ,
0: എന്നാൽ അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ് അദ്ദേഹത്തെ നല്ലവനാക്കി തെരഞ്ഞെടുത്തു, എന്നിട്ട് അദ്ദേഹത്തെ സദ്വൃത്തന്മാരുടെ കൂട്ടത്തിൽ ആക്കുകയും ചെയ്തു. 48 മുതൽ 50 വരെ വചനങ്ങളുടെ വിശദീകരണം. അക്രമികളായ ശത്രുക്കളെ അള്ളാഹു തൽക്കാലം അയച്ചിട്ടിരിക്കുകയാണ്. അവരുടെ പേരിൽ വലിയ ശക്തിമത്തായ നടപടി അവൻ എടുക്കുന്നതാണ്. അതുവരെ ക്ഷമിച്ചിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉപദേശിക്കുന്നതോടൊപ്പം ഈ വിഷയത്തിൽ യൂനുസ് നബി അലൈഹിസ്സലാം ചെയ്തതുപോലെ ചെയ്യരുതെന്നുകൂടി തിരുമേനിയെ അള്ളാഹു ഉപദേശിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജനത അവിശ്വാസത്തിലും അനുസരണക്കേടിലും ശഠിച്ചു നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യസനവും കോപവും സഹിക്കവയ്യാതെ അദ്ദേഹം സ്ഥലം വിട്ടു പോകുകയും കപ്പൽ യാത്രയിൽ വച്ച് ഒരു വമ്പിച്ച മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങുകയും ഉണ്ടായി. മത്സ്യത്തിൻ്റെ വയറ്റിൽ വച്ച് അദ്ദേഹം ഖേദിച്ചു മടങ്ങുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അനന്തരം മത്സ്യം അദ്ദേഹത്തെ സമുദ്രതീരത്തുള്ള ഒരൊഴിഞ്ഞ സ്ഥലത്ത് പുറന്തള്ളി. അദ്ദേഹം അങ്ങേയറ്റം അവശനായിട്ടുണ്ടെന്ന് പറയേണ്ടതില്ലല്ലോ.
2: അവിടെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വീണ്ടും കിട്ടുമാറുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിക്കൊടുത്ത് അള്ളാഹു അദ്ദേഹത്തെ രക്ഷിച്ചു.
0: വീണ്ടും ജനങ്ങളിൽ ചെന്ന് ദിവ്യ ദൗത്യ പ്രബോധനം തുടരുവാൻ അള്ളാഹു അദ്ദേഹത്തെ നിയോഗിക്കുകയും ചെയ്തു. ഇങ്ങനെ ജനങ്ങളുടെ നിഷേധത്തിൽ അക്ഷമയും നിരാശയും ഉണ്ടാകരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദേശിക്കുകയാണ്. യൂനുസ് അലൈഹിസ്സലാമിൻ്റെ ഈ സംഭവത്തെപ്പറ്റി സൂറത്ത് അംബിയാ 87-88 വചനങ്ങളിൽ വിവരിച്ചിരിക്കുന്നു. ഇവിടെ കൂടുതൽ വിവരിക്കുന്നില്ല. വചനം 51. വാക്കർത്ഥം വഈയകാദു, നിശ്ചയമായും ആകാറാകുന്നു. അല്ലദീന കഫറു, അവിശ്വസിച്ചവർ. ലയുസ്ലിഖൂനക, നിന്നെ വഴുക്കി വീഴ്ത്തുക. ബി അബ്സ്വാരിഹിം, അവരുടെ ദൃഷ്ടികൾ കൊണ്ട്. ലമ്മാ സമിഉ, അവർ കേൾക്കുന്ന അവസരം. അദ്ദിക്ര, ഉൽബോധനം, പ്രമാണം, പ്രബോധനം, സ്മരണ. വയഖൂലൂന, അവർ പറയുകയും ചെയ്യും. ഇന്നഹു, നിശ്ചയമായും അവൻ. ലമജ്നൂൻ, ഭ്രാന്തൻ തന്നെ.

0: അവിശ്വസിച്ചവർ ഉത്ബോധനം അഥവാ ഖുർആൻ കേൾക്കുന്ന അവസരത്തിൽ അവരുടെ ദൃഷ്ടികൾ പതിപ്പിച്ചുകൊണ്ട് നിന്നെ അവർ വഴുക്കി വീഴുമാറാക്കുക തന്നെ ചെയ്യുന്നു. അവർ പറയുകയും ചെയ്യുന്നു, നിശ്ചയമായും ഇവൻ ഒരു ഭ്രാന്തൻ തന്നെ എന്ന്. വചനം 52. വാക്കർത്ഥം: വമാഹുവ, അതല്ല താനും, ഇല്ലാ ദിഖ്റുൻ, ഒരു ഉത്ബോധനമല്ലാതെ, ലിൽ ആലമീൻ, ലോകർക്ക് വേണ്ടിയുള്ള.
1: വമാ ഹുവ ഇല്ലാ ദിഖ്റുൻ ലിൽ ആലമീൻ,
0: ഇതാകട്ടെ ലോകർക്ക് പൊതുവായുള്ള ഒരു ഉത്ബോധനമല്ലാതെ മറ്റൊന്നും അല്ല താനും. 51, 52 വചനങ്ങളുടെ വിശദീകരണം: ഖുർആൻ കേൾക്കുമ്പോൾ അവിശ്വാസികളിലുണ്ടാകുന്ന വെറുപ്പിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും കാഠിന്യമാണ് അള്ളാഹു ഈ വചനത്തിൽ എടുത്തുകാട്ടുന്നത്. കഠിന കോപത്തോടുകൂടി അവർ തിരുമേനിയുടെ നേരെ നോക്കുന്ന നോട്ടം കണ്ടാൽ അതിൻ്റെ ഗൗരവം നിമിത്തം തിരുമേനി സ്തംഭിച്ച് കാൽവഴുതി അടിതെറ്റി വീണുപോയേക്കും, അഥവാ അത്രയും കടുത്തതായിരിക്കും അത്. ന്യായം കൊണ്ടും തെളിവുകൊണ്ടും മറക്കുവാൻ കഴിയാത്ത അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭ്രാന്തനെന്ന് പറഞ്ഞ് തൃപ്തി അടയുകയും ചെയ്യും. അവർ സ്വീകരിക്കുന്നില്ലെന്ന് വെച്ച് ഖുർആന്റെ പ്രബോധനം നിർത്തിവെക്കേണ്ടതില്ല.
2: നിർത്തിവെക്കാൻ നിവൃത്തിയുമില്ല.
0: കാരണം അത് അവരെ മാത്രം ഉദ്ദേശിച്ചുള്ളതല്ല, ലോകരെയെല്ലാം പൊതുവിൽ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക്കൽ മിന്നതു വലക്കൽ ഫദ്ൽ.
3: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൽ ഖലമിലെ 45 മുതൽ 52 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
4: സ്വന്തമായ സവിശേഷതകളോടെ ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തെ മുന്നിൽ കണ്ട് പ്രക്ഷേപണം ചെയ്തു വരുന്ന ചടുലമായ മാധ്യമ സംവിധാനമാണ് പീസ് റേഡിയോ. നിങ്ങൾക്കും ഈ മഹത്തായ സംവിധാനത്തിന്റെ ഭാഗമാകാം. വിദ്യാഭ്യാസം, ജനസേവനം, പൊതുവിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അവതരണം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നിവയ്ക്ക് പ്രാപ്തരായ വ്യക്തികളെ തേടുന്നു. സേവനമായോ പാർട്ട് ടൈം ജോലിയായോ താൽപ്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഉടനെ CV അയയ്ക്കൂ. ഇമെയിൽ media@peaceradio.com.
5: Peace Radio. Tuned to reality.
6: Noorun atalla ala al-hayati rahim.
4: Peace Radio al-ijaba. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ.
8: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ. ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: ഇബ്നു ഹജർ അസ്കലാനി റഹിമുല്ലയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിന്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമുല്ലയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമുല്ലാ പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
1: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല, അതായത് അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
0: അതായത്
1: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
0: നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണ് ഉണ്ടായത്. അതിന് നന്ദി. അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000 താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
0: പരിശുദ്ധ ഖുർആനിൻ്റെ 27 അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27 അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തുവെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പീസ് ഖുറാൻ റേഡിയോലിനി അത്തഹ്സീൻ സൂറ അൽ ബഖറ 95-96 വചനം. അത്തഹ്സീനിൽ പാഠം നിർവഹിച്ചത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 95-96 ആയത്തുകൾ.

പാരായണത്തിന് ശ്രദ്ധിക്കേണ്ടാത്ത ജീവിത നിയമങ്ങളും അതോടൊപ്പം പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വരാറുള്ള അബദ്ധങ്ങളും. വലയ്യമന്നൗഹു വലയ്യ സാക്കിന നൂന് ശേഷം യ നൂനിനെ യ എന്ന അക്ഷരത്തിലേക്ക് ചേർത്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വലയ്യമന്നൗഹു ഇവിടെ നൂന് ശബ്ദമുണ്ട്, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. യത്തമന്നൗഹു എന്നുള്ള ആ ഒരു പദം യത്തമന്നൗനഹു എന്ന് ഓതിപ്പോവരുത്. ഒരു പക്ഷേ യത്തമന്നൗനഹു നമുക്ക് പരിചയം ഉണ്ടാവാം, അതുകൊണ്ട് യത്തമന്നൗനഹു അല്ല യത്തമന്നൗഹു. യത്തമന്നൗഹു അബദം ബിമ തൻവീന് ശേഷം ബാ തൻവീനിനെ മീമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. സാക്കിനായ നൂനോ തൻവീനോ ശേഷം ബാ വന്നാൽ അതിനെ മീമാക്കി മാറ്റും, അതാണ് ഇഖ്ലാബ്. അബദം ബിമ ബിമ ഖദ്ദമത് ഐദീഹിം, ഖദ്ദമത് എന്നല്ല ഖദ്ദമത് ഐദീഹിം. താഇനെ ഖൽഖല ചെയ്യരുത്, അത് ശരിക്കും കേൾക്കുന്ന രൂപത്തിലാവരുത്. ഖദ്ദമത് എന്നല്ല ഖദ്ദമത് ഐദീഹിം, അങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്, ഖദ്ദമത് ഐദീഹിം. ഇവിടെ കേൾക്കുന്ന രൂപം എന്ന് പറയുന്നത് ഖൽഖല ചെയ്തുകൊണ്ടുള്ള ആ രൂപമാണ്. ഖദ്ദമത് എന്നല്ല ഖദ്ദമത് ഐദീഹിം, ഇങ്ങനെയാണ് കേൾക്കേണ്ടത്. വല്ലാഹു അലീമും ബിസ്സാലിമീൻ, വല്ലാഹു അലീമുൻ തൻവീന് ശേഷം ബാ തൻവീന് ശേഷം ബാ വന്നാൽ തൻവീനിനെ മീമാക്കി മാറ്റണം, അതാണ് ഇഖ്ലാബ്. മുന്നിൽ പറഞ്ഞതുപോലെ തന്നെ അലീമും ബിസ്സാലിമീൻ, ബിസ്സാദിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ബിസ്സാലിമീൻ, ബിസ്സാലിമീൻ എന്നല്ല ബിസ്സാലിമീൻ. വലതജിദന്നഹും വലതജിദന്നഹും, നൂന് ശബ്ദമുണ്ട്, മണിക്കണം. അഹ്റസ അന്നാസി വലതജിദന്നഹും അഹ്റസ, സാക്കിന മീമിന് ശേഷം ഹംസ വരുമ്പോൾ മറ്റൊരു അബദ്ധം കൂടി സാധാരണ വരാറുണ്ട്. വലതജിദന്നഹും മഹ്റസ അന്നാസി, മഹ്റസ അന്നാസി, അഥവാ ഹംസ പോയി മീമിന് ഫതഹ് കൊടുത്ത് അങ്ങനെ വായിക്കും, അത് ശരിയല്ല. വലതജിദന്നഹും അഹ്റസ, ഇങ്ങനെ തന്നെ ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. അഹ്റസ ഹ സാദ്, ശ്രദ്ധിക്കേണ്ട അക്ഷരങ്ങളാണ് ഹ തൊണ്ടയുടെ മധ്യഭാഗം, സാദ് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരം. അഹ്റസ സ അഹ്റസ അന്നാസി, അന്നാസി നൂന് ശദ്ദ് ഗുന്ന ചെയ്യണം. അലാ ഹയാ അലാ ഹയാ നിർത്തുമ്പോൾ ഹയാ ഇങ്ങനെ. وَمِنَ الَّذِينَ أَشْرَكُوا وَمِنَ الَّذِينَ أَشْرَكُوا أَشْرَكُوا وَقَفْ ചെയ്യണമെങ്കിൽ ചെയ്യാം. يَوَدُّ أَحَدُهُمْ يَوَدُّ أَحَدُهُمْ أَحَدُهُمْ لَوْ يُعَمَّرُ لَوْ يُعَمَّرُ عَلَى عَيْنٍ عَيْن തൊണ്ടയുടെ മധ്യഭാഗം. لَوْ يُعَمَّرُ മീമിന് ഷദ് ഉണ്ട്, മണിക്കണം. لَوْ يُعَمَّرُ أَلْفَ سَنَةٍ അൽഫ സന വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അൽഫ സന എന്നാണ് വഖഫ് ചെയ്യേണ്ടത്. വമാ ഹുവ ബിമുസഹ്സിഹി വമാ ഹുവ ബിമുസഹ്സിഹി, വളരെയധികം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണിത്. അധികം ആളുകൾക്കും, പ്രത്യേകിച്ചും മഖ്റജുകൾ അറിയാത്ത, അതുപോലെ ജീവിത നിയമങ്ങൾ അറിയാത്ത, ഈവൻ അറിയുന്ന ആളുകളിൽ പോലും ഇത്തരം പ്രയോഗങ്ങളിൽ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അബദ്ധം വരും. ഹാഉം ഹാഉം മഹ്റജ് അടുത്താണ്, ഹാ തൊണ്ടയുടെ മധ്യഭാഗം, ഹാ തൊണ്ടയുടെ താഴെ ഭാഗം, ഇത് ഒരുമിച്ച് വന്നും ചെയ്തു. ബി മുസഹ് ബി മുസഹ് സിഹി ബി മുസഹ് സിഹി, വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് പ്രത്യേകം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പാരായണം ചെയ്യേണ്ട ഒരു പദമാണ് ഇത്. ബിമുസഹ്സിഹി ബിമുസഹ്സിഹി എന്നല്ല ബിമുസഹ്സിഹി. മിനൽ അദാബി അൻ യുഅമ്മർ അൻ യുഅമ്മർ, സാക്കിന നൂന് ശേഷം യാ ഇദ്ഗാം ബിഗുന്ന, അൻ യുഅമ്മർ ഐൻ ശ്രദ്ധിക്കുക, തൊണ്ടയുടെ മധ്യഭാഗം, അതുപോലെ മീമിന് ശബ്ദമുണ്ട്, മണിക്കണം. അൻ യുഅമ്മർ അൻ യുഅമ്മർ. വല്ലാഹു ബസീറും ബിമ വല്ലാഹു ബസീറുൻ ബസീ സാദ് ഇസ്തിഇലാന്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം, അഥവാ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം.
ഉയർന്നു നിൽക്കലും ചേർന്ന് നിൽക്കലും രണ്ടും രണ്ട് തരത്തിലാണ്. താ നമ്മൾ പഠിച്ചിട്ടുണ്ട് ചേർന്ന് നിൽക്കണം, സാദ് ഉയർന്നു നിൽക്കണം, അതാണ്. സാ സൈ സു എസ് സ്വാദ് ഉച്ചരിക്കുന്ന സമയത്ത് രണ്ട് ചുണ്ടുകൾ ഇങ്ങനെ കോർത്ത് വരുന്ന രൂപത്തിലല്ല, സാധാരണ നിൽക്കുന്ന രൂപത്തിൽ തന്നെയാണ്. അങ്ങനെയാണ് അത് ഹെവി ആക്കേണ്ടത്. വല്ലാഹു ബസീറുൻ ബസീറുൻ ബിമ, തൻവീന് ശേഷം ബാ വന്നാൽ തൻവീനിനെ മീമാക്കി മാറ്റണം. ഇഖ്ലാബ് എന്ന് പറയും, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബസീറുൻ ബിമ ബസീറുൻ ബിമ യഅമലൂൻ യഅമലൂൻ, ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. യഅമലൂൻ ഇങ്ങനെ ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ ബഖറയിലെ 95-96 ആയത്തുകളാണ് നാം കേട്ട് മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ തജ്വീദ് നിയമങ്ങളും പ്രത്യേകിച്ചും മഖ്റജുകളുടെ ആ ഒരു അക്ഷരങ്ങളുടെ ഉച്ചാരണം, അതോടൊപ്പം അബദ്ധങ്ങളൊന്നുമില്ലാതെ വിശുദ്ധ ഖുർആൻ കൃത്യമായി പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക, പഠിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അത്തഹസീൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആൻ പഠനത്തിൽ സൂറത്തുൽ ബഖറ 95-96 വചനം പഠിപ്പിച്ചത് ഹാഫിൽ അബ്ദുഷക്കൂർ.
2: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിൻ്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചെലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചെലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചെലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകളെ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് മനഃപാഠം 1 മുതൽ 30 വരെ, പേജ് 519, സാദൽ ഹാമിദി.

0: ഇപ്പോൾ കേട്ടത് മനഃപാഠം, പേജ് 519, സാദൽ ഗാമിദിയുടെ ശബ്ദം.
1: പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം, സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: ഇനി ഹറമൈൻ ലൈവ്. മദീനയിൽ നിന്നും ഫജർ നമസ്കാരത്തിൽ സൂറത്ത് ഹൂദിലെ 96 മുതൽ 115 വരെയുള്ള വചനം ഷെയ്ഖ് അബ്ദുള്ള ബുഅയ്ജാൻ.

وَمَا ظَلَمْنَاهُمْ ظَلَمُوا أَنفُسَهُمْ.

0: ഹറമൈൻ ലൈവ് സമാപിക്കുന്നു.
1: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ട് കഴിഞ്ഞത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ 70-ാമത്തെ അധ്യായം, സൂറത്തു മഅരിജ് 1 മുതൽ 44 കൂടി വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മാജിദ് അൽ ജാമിൽ.
1: نور على مر الزمان تألقا وأضاء للدنيا طريقا.
2: വായനക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ടു നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപ്പദം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ലോകപ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം ആസ്വദിക്കാൻ അവസരമൊരുക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറ ഫാത്തിർ മുതൽ സൂറ സോഫാത്ത് വരെ നമുക്ക് ശ്രവിക്കാം. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് തൻസീൽ. ഇന്നത്തെ തൻസീലിലൂടെ സൂറത്തു ഫാത്തിർ മുതൽ സൂറത്തു സ്വാഫാത്ത് വരെയാണ് നാം ആസ്വദിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഉസൈ.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദി ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹുവല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള അഞ്ച്. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിങ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹൃദയവസന്തം. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
5: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم ولقد ضل قبلهم أكثر الأولين ولقد أرسلنا فيهم منذرين സ്നേഹാദരണീയ രായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 71-ാമത്തെയും 72-ാമത്തെയും വചനങ്ങളാണ് ഓതിക്കേൽപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 70-ാമത്തെ വചനമായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. 71-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, വലഖദ് ദല്ല, തീർച്ചയായും വഴിപിഴക്കുകയുണ്ടായിട്ടുണ്ട്. ഖബ്ലഹും, അവരുടെ മുമ്പ്. അക്സറുൽ അവ്വലീൻ, പൂർവീകരിൽ അധികവും. അഥവാ ഈ പ്രവാചകൻ്റെ അഭിസംബോധിതരായ മക്കയിലെ മുശ്രിക്കുകളോട് അള്ളാഹു പറയുകയാണ്, ഇവരുടെ മുമ്പ് പൂർവീകരിൽ അധിക പേരും വഴിപിഴവിലായിട്ടുണ്ട്. മുഫസ്സിരീങ്ങൾ പറയുന്നു, ഖാല തആല മുഖവ്വിഫൻ ലിൽ മുശ്രിക്കീന വ മുദക്കിറൻ ലഹും. അള്ളാഹു പറയുന്നു, മുശ്രിക്കീങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടും അവരെ ഉത്ബോധിപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ ബി ആഖിബത്തി ദാലീന ഖബ്ലഹും, തങ്ങൾക്ക് മുമ്പുണ്ടായ വഴിപിഴച്ച ആൾക്കാരുടെ പര്യവസാനം, ആ ജനതയുടെ പര്യവസാനം എങ്ങനെയായിരുന്നുവെന്ന് അവരെ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. അതാണ് വലഖദ് ദല്ല, തീർച്ചയായും വഴിപിഴക്കുകയുണ്ടായിട്ടുണ്ട്. ഖബ്ലഹും, ഇവരുടെ മുമ്പ്. അക്സറുൽ അവ്വലീൻ, പൂർവീകരിൽ അധിക പേരും. മുഫസ്സിരീങ്ങൾ പറയുന്നു, ഫഫി ഹാദിഹിൽ ആയ അൽ കരീമ, ഈ മഹത്തായ വചനത്തിലുണ്ട് തഅ്കീദു ദലാലി മൻ ഖാലഫ റുസുൽ അലൈഹിമുസ്സലാത്തു വസ്സലാം. പ്രവാചകന്മാർക്ക് എതിർനിന്ന ആളുകൾ, പ്രവാചകന്മാരോട് എതിർത്ത് നിന്ന ആളുകൾ, അവർ വഴികേടിൽ തന്നെയായിരുന്നു എന്ന് അള്ളാഹു ഉറപ്പിച്ചു പറയുകയാണ്. അതേപോലെ തന്നെ വഫീഹാ തസ്ലിയത്തു നബിയി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ തിരുമേനിയെ ആശ്വസിപ്പിക്കൽ കൂടി ഈ വചനത്തിൽ കാണാൻ സാധിക്കും. പ്രവാചകരെ, താങ്കളെ മാത്രമല്ല, ഏതൊരു പ്രവാചകൻ തൻ്റെ സമൂഹത്തിലേക്ക് വന്നിട്ടുണ്ടോ, പൂർവ്വ പ്രവാചകന്മാരെല്ലാം തന്നെ തങ്ങളുടെ ജനങ്ങളിൽ നിന്ന് ആക്ഷേപങ്ങളും എതിർപ്പുകളും നിഷേധവും അവർ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, ബഹുഭൂരിഭാഗം ആളുകളും അപ്രകാരം നിഷേധികളായിരുന്നു, വഴികേടിലായിരുന്നു എന്ന് പ്രവാചകൻ തിരുമേനിയെ അള്ളാഹു ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. ലിഅന്ന കുല്ലമാ സബഖ ഫീഹി അത്തഹദ്ദുസു അൻ അഖ്ബാരി ഖുറൈഷ് ഫഅറാദ അല്ലാഹു അസ്സ വജല്ല അൻ യുസല്ലിയ റസൂലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുറൈശികളോട് പൂർവ്വ സമൂഹത്തെക്കുറിച്ച് എപ്പോഴെല്ലാം അള്ളാഹു പറയാറുണ്ടോ, ഏതൊക്കെ വചനങ്ങളിൽ അപ്രകാരം പറയുന്നുണ്ടോ, അതൊക്കെ തന്നെ പ്രവാചകനെ ആശ്വസിപ്പിക്കൽ അതിൽ ഉദ്ദേശ്യമുണ്ട്. ബിഅന്ന ഖൗമക ലൈസു അവ്വല മൻ ദല്ല. പ്രവാചകരെ, താങ്കളുടെ ജനത ആദ്യത്തെ നിഷേധികളോ അല്ലെങ്കിൽ വഴികേടിൽ ആയവരോ അല്ല. ബൽ ഖദ് ദല്ല ഖബ്ലഹും അക്സറുൽ അവ്വലീൻ. താങ്കളുടെ ജനതയ്ക്ക് മുമ്പുള്ളവരും അവരിൽ ബഹുഭൂരിഭാഗം ആളുകളും വഴികേടിലായിരുന്നു, വഴിപിഴച്ചവരായിരുന്നു. മാത്രമല്ല, അവരിലും സന്മാർഗം പ്രാപിച്ചവരുണ്ട് എന്ന് ഈ വചനം വ്യക്തമാക്കുന്നുണ്ട്. അവരെല്ലാവരും വഴികേടിലാണെന്നല്ല അള്ളാഹുവിൻ്റെ വചനം. യഅനി ലാ കുല്ലുഹും ഫഇന്ന മിനൽ അവ്വലീന മനിഹ്തദ. പൂർവീകരിൽ എല്ലാവരും, അവരിൽ ആരും തന്നെ സന്മാർഗം പ്രാപിച്ചവരായിരുന്നില്ല എന്നല്ല അള്ളാഹുവിൻ്റെ വചനം. മറിച്ച് അവരിൽ സന്മാർഗം പ്രാപിച്ചവരുണ്ട്. വലാക്കിൻ അക്സറഹും ദല്ല ഹത്ത ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരിൽ ബഹുഭൂരിഭാഗവും വഴികേടിലായിരുന്നു. പ്രവാചകൻ്റെ വചനത്തിൽ കാണാം, ഉരിലത്ത് അലൈഹിൽ ഉമം, പൂർവ സമൂഹങ്ങൾ തൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. അവിടുന്ന് പറയുന്നു, റഅയ്തു നബിയ വമഅഹു അർറഹ്തു, ഞാൻ ഒരു നബിയെ കണ്ടു, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സംഘമുണ്ട്. വൻ നബിയ വമഅഹു അർറജുലു വർറജുലാൻ, മറ്റൊരു പ്രവാചകനെ കണ്ടു, അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്നോ രണ്ടോ ആളുകളെയാണ് കാണാൻ സാധിച്ചത്, അനുയായികളെ. വൻ നബിയ, മറ്റൊരു പ്രവാചകനെ ഞാൻ കണ്ടു. വലൈസ മഅഹു അഹദുൻ, ആ പ്രവാചകൻ്റെ കൂടെ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല, അനുയായികളായി ഒരാളെപ്പോലും ലഭിച്ചിട്ടില്ല. സ്വഹീഹ് മുസ്ലിമിൽ 220, 374 എന്നീ രണ്ട് ഹദീസുകളിലായി ഈ വചനം നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, അക്സറുൽ അവ്വലീൻ എന്ന പ്രയോഗത്തിൽ പല മുഫസ്സിരീങ്ങളും പറഞ്ഞ വളരെ ശ്രദ്ധേയമായൊരു കാര്യം, ഇതിൽ ബഹുഭൂരിഭാഗത്തെ നോക്കിക്കൊണ്ട് സത്യത്തെയും അസത്യത്തെയും മനസ്സിലാക്കേണ്ടതില്ല. അള്ളാഹുവിൻ്റെ വചനം അക്സറുൽ അവ്വലീൻ എന്നാണ്. പൂർവീകരിൽ, അവ്വലീങ്ങളിൽ അധിക പേരും വഴികേടിലായിരുന്നു. അതുകൊണ്ട് ഒരുപാട് ആളുകളെ നോക്കിക്കൊണ്ട് ഇത്രയും ആളുകൾ വഴിപഴച്ചു പോകുമോ, ഇവരെല്ലാവരും നരകത്തിൻ്റെ അവകാശികളായി മാറുമോ, അങ്ങനെ ഭൂരിപക്ഷത്തെ നോക്കിക്കൊണ്ട് അതാണ് സത്യം എന്ന് വിലയിരുത്താൻ ന്യായമില്ല എന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഇമാം ഇബ്നു ആഷൂർ റഹ്മഹുള്ള വിശദീകരിക്കുന്നു, ലിഅല്ലാ യഗ്തറ ദുഅഫാഉൽ ഉഖൂലി ബികസ്റത്തിൽ മുശ്രിക്കീന. വളരെ ചിന്താശേഷി കുറഞ്ഞ ആളുകൾ മുശ്രിക്കീങ്ങളുടെ ആധിക്യം കണ്ടുകൊണ്ട് അവർ വഞ്ചിതരാവാതിരിക്കാൻ. അതിനാണ് അള്ളാഹു അക്സറുൽ അവ്വലീൻ, പൂർവീകരിൽ ഭൂരിഭാഗം ആളുകളും എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ, വലാ യഅതസു ബിഹാ ലിയഅലമു അന്ന കസ്റത്തൽ അദദി ലാ തുബറിറു ദലാലദ്ദാലീൻ. അതുപോലെ തന്നെ, ഖുറൈശികൾ, മുശ്രിക്കുകൾ തങ്ങളുടെ ആധിക്യം കണ്ടുകൊണ്ട്, തങ്ങൾ ഒരുപാട് പേരുണ്ട് എന്ന് കണ്ടുകൊണ്ട് തങ്ങളാണ് സത്യത്തിൽ, തങ്ങളാണ് പ്രതാപവാന്മാർ എന്നും മനസ്സിലാക്കാതിരിക്കാൻ. അതാണ് അള്ളാഹുവിൻ്റെ വചനത്തിൽ അക്സറുൽ അവ്വലീൻ, പൂർവീകരിൽ ബഹുഭൂരിഭാഗം ആളുകളും എന്ന് പറഞ്ഞത്. മാത്രമല്ല, വഴികേടിൽ ആയ ആളുകൾ അവരുടെ എണ്ണസംഖ്യ കൊണ്ട് അവരുടെ മാർഗം ശരിയാകും എന്ന് വിലയിരുത്താൻ സാധ്യമല്ല. അതേപോലെ തന്നെ, ന്യൂനപക്ഷം ആണ് എന്നതുകൊണ്ടോ അതാണ് സത്യം എന്നും വിലയിരുത്താൻ സാധ്യമല്ല. അള്ളാഹു സൂറത്തുൽ മാഇദയിലെ 100-ാമത്തെ വചനത്തിൽ പറയുന്നു, ഖുല്ലാ യസ്തവിൽ ഖബീസു വത്തയ്യിബ്. നബിയെ, പറയുക, സത്യവും അല്ലെങ്കിൽ ഉത്തമമായതും ചീത്തയായതും ഒരുപോലെയാവുകയില്ല. ഖബീസും തൊയ്യിബും, മ്ലേച്ഛമായതും വിശിഷ്ടമായതും ഒരുപോലെയാവുകയില്ല. വലൗ അഅജബക കസ്റത്തുൽ ഖബീസ്, ദുഷിച്ചതിൻ്റെ മ്ലേച്ഛതയുടെ ആധിക്യം നിന്നെ അത്ഭുതപ്പെടുത്തിയാലും. അതുകൊണ്ട് കുറേ ഉണ്ട്, ധാരാളമുണ്ട്, ധാരാളം അനുയായികളുണ്ട് എന്ന് നോക്കിക്കൊണ്ട് അവർ സത്യത്തിലാണെന്ന് വിലയിരുത്തുന്നത് ഒരിക്കലും ബുദ്ധിപരമല്ല എന്ന് അള്ളാഹുവിൻ്റെ വചനത്തിൻ്റെ വ്യാഖ്യാനം വിശദീകരിക്കുന്നിടത്ത്, വ്യാഖ്യാനിക്കുന്നിടത്ത് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നു. തുടർന്ന് 72-ാമത്തെ വചനം, വലഖദ് അർസൽനാ ഫീഹിം മൂദിരീൻ. വലഖദ് അർസൽനാ, തീർച്ചയായും നാം അയച്ചിട്ടുണ്ട്. ഫീഹിം, അവരിൽ, മൂദിരീൻ, താക്കീതുകാരെ. അല്ലാഹു തൻ്റെ ദാസന്മാരോട് കാണിക്കുന്ന അങ്ങേ അറ്റത്തെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ് താക്കീതുകാരെ അയക്കാതെ അല്ലാഹു ശിക്ഷിക്കുകയില്ല എന്ന കാര്യം. ഏതൊരു സമൂഹത്തെയും തങ്ങളിലേക്ക് താക്കീതുകാരെ അല്ലെങ്കിൽ മുന്നറിയിപ്പുകാരെ നിയോഗിച്ചതിന് ശേഷം മാത്രമേ അവരെ അല്ലാഹു ശിക്ഷിക്കുകയുള്ളൂ. ആ താക്കീതുകാരെ ധിക്കരിക്കുമ്പോൾ, അവരെ നിഷേധിക്കുമ്പോൾ അത്തരം സമൂഹമാണ് ശിക്ഷിക്കപ്പെടാറുള്ളത്. സൂറത്തുൽ ഇസ്രായിലെ 15-ാമത്തെ വചനത്തിൽ കാണാം, വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബ്അസ റസൂല. വമാ കുന്നാ മുഅദ്ദിബീന, നാം ശിക്ഷിക്കുന്നവരല്ല. ഹത്താ നബ്അസ, നാം നിയോഗിക്കുന്നതുവരെ. റസൂല, ദൂതനെ. ഏതൊരു സമൂഹത്തെയും അവരിലേക്ക് ദൂതനെ നിയോഗിച്ചതിന് ശേഷമാണ് അല്ലാഹു ആ ദൂതനെ ധിക്കരിച്ചതിൻ്റെ പേരിൽ ആ സമൂഹത്തെ ശിക്ഷിക്കാറുള്ളത്. മാത്രമല്ല, സൂറത്തുൽ നിസാഇൽ കാണാം, 165-ാമത്തെ വചനത്തിൽ, റസൂലൻ മുബശ്ശിരീന വ മൂദിരീന ലിഅല്ലാ യകൂന ലിന്നാസ് അള്ളാഹു സുബ്ഹാനഹു വ തആല സന്തോഷവാർത്ത അറിയിക്കുന്നവരായിക്കൊണ്ടും താക്കീതുകാരായിക്കൊണ്ടും ദൂതന്മാരെ അയക്കുന്നു. ലി അല്ലാ യകൂന ലിന്നാസ്, ജനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മേൽ ഇല്ലാതിരിക്കാൻ. ഹുജ്ജത്തുൻ, ഒരു ന്യായവും. ബഅദ റുസുൽ, ദൂതന്മാരെ അയച്ചതിന് ശേഷം. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങളിത് മനസ്സിലാക്കിയിട്ടില്ല, ഞങ്ങളോട് ഈ കാര്യം ആരും മുന്നറിയിപ്പ് നൽകിയിട്ടില്ല എന്ന് ഒരു കാരണവശാലും മനുഷ്യർക്ക് അള്ളാഹുവിൻ്റെ മേൽ ഒരു ന്യായീകരണവും പറയാൻ ഇല്ലാതിരിക്കാൻ. വക്കാൻ അള്ളാഹു അസീസൻ ഹക്കീമ, അള്ളാഹു പ്രതാപശാലിയും അഗാധജ്ഞാനിയുമാകുന്നു. തുടർന്ന് 73-ാമത്തെ വചനത്തിൽ പറയുന്നു, ഫൻദുർ കൈഫ കാന ആഖിബത്തുൽ മൂദരീൻ. ഫൻദുർ, എന്നിട്ട് നോക്കുക. കൈഫ കാന, എങ്ങനെയായി, എങ്ങനെയുണ്ടായി. ആഖിബത്തുൽ മൂദരീൻ, താക്കീതു ചെയ്യപ്പെട്ടവരുടെ പര്യവസാനം. ഏതൊരു സമൂഹത്തിലേക്ക് അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ടോ ആ പ്രവാചകന്മാരെ ധിക്കരിച്ച, നിങ്ങൾ അല്ല നിയോഗിച്ചവരല്ല, നിങ്ങൾ കളവ് പറയുന്നവരാണ് തുടങ്ങിയ ജൽപ്പനങ്ങൾ ജൽപ്പിച്ച ആളുകൾക്ക് അവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നോക്കാൻ അള്ളാഹു ആവശ്യപ്പെടുന്നു. ഇവിടെ ഫൻദുർ എന്ന ആ പദപ്രയോഗത്തിൽ നിന്ന് കണ്ണുകൊണ്ട് നോക്കാനല്ല അള്ളാഹുവിൻ്റെ നിർദ്ദേശം, മറിച്ച് ചിന്തിച്ചു നോക്കാൻ. ഖുർആനിൽ ഈ അർത്ഥത്തിൽ ഫൻദുർ എന്ന പ്രയോഗം വേറെയും പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും. മാത്രമല്ല, മുഫസ്സിറീങ്ങൾ പറയുന്നു, അല്ലദീന അസറു അല തമസ്സുകി ബിമാ അലൈഹി ആബാഉഹും, തങ്ങളുടെ പിതാക്കന്മാർ സ്വീകരിച്ചിരുന്ന തെറ്റായ ജീവിതത്തിൽ, അന്ധവിശ്വാസത്തിൽ അള്ളിപ്പിടിച്ച് ജീവിച്ചിരുന്ന ആളുകൾ. വറഫദു, അവർ കൈയൊഴിക്കുകയും ചെയ്തു, അവർ ഒഴിവാക്കുകയും ചെയ്തു. ഇത്തിബാ അറുസുലി റബ്ബിഹിം, തങ്ങളിലേക്ക് നിയോഗിച്ചയച്ച അള്ളാഹു റബ്ബുൽ ആലമീൻ നിയോഗിച്ചയച്ച ദൂതന്മാരെ അവർ കൈയൊഴിക്കുകയും തള്ളിക്കളയുകയും ചെയ്തു. അത്തരം ആളുകളോട് അള്ളാഹു ചോദിക്കുന്നു, ഫൻദുർ, നിങ്ങൾ നോക്കുക, നിങ്ങൾ ചിന്തിച്ചു നോക്കുക. കൈഫ കാന ആഖിബത്തുൽ മുൻദിരീൻ, കൈഫ കാന, എങ്ങനെയായിരുന്നു. ആഖിബത്തുൽ മുൻദരീൻ, താക്കീർ ചെയ്യപ്പെട്ടവരുടെ പര്യവസാനം. ഫൻദുർ അയ്യുഹൽ മുഖാത്തബ് ഔ അയ്യുഹ സാമിഅ, അള്ളാഹുവിൻ്റെ വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് മുഫസ്സിറീങ്ങൾ പറയുന്നു, ഹേ അഭിസംബോധിതരെ, അല്ലെങ്കിൽ ഇത് കേൾക്കുന്നവരെ, നിങ്ങൾ നോക്കുക, ചിന്തിച്ചു നോക്കുക. കൈഫ കാന ആഖിബത്തുൽ മുൻദരീൻ, താക്കീത് ചെയ്യപ്പെട്ടവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നുവെന്ന്, അഥവാ എന്ത് ശിക്ഷയാണ് കൊടുത്തത് എന്നല്ല അള്ളാഹുവിൻ്റെ ചോദ്യം, മറിച്ച് എങ്ങനെയായിരുന്നു അവർക്കുണ്ടായിരുന്ന ശിക്ഷ. പല മുഫസ്സിരീങ്ങളും കൈഫ കാന ആഖിബത്തുൽ മുൻദരീൻ എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു പദപ്രയോഗമാണെന്ന് വിശദീകരിക്കുന്നു. മാദാ കാന ആഖിബത്തുൽ മുൻദരീൻ എന്നല്ല അള്ളാഹുവിൻ്റെ പ്രയോഗം. അതിൽ ശിക്ഷയുടെ കാഠിന്യത്തെക്കുറിച്ച് അത് ചിന്തിക്കാൻ വേണ്ടി അള്ളാഹു ആ നിലയിൽ അതാണ് പരാമർശിക്കുന്നതെന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. അഥവാ സൂറത്തുൽ അങ്കബൂത്തിൽ പറഞ്ഞതുപോലെ വളരെ ഭീകരമായ, വളരെ കഠിനമായ ശിക്ഷയായിരുന്നു അവർക്ക് അള്ളാഹു നൽകിയിരുന്നത്. സൂറത്തുൽ അങ്കബൂത്തിലെ 40-ാമത്തെ വചനത്തിൽ കാണാം, ഫകുല്ലൻ അഖദ്ന ബിദംബിഹി ഫമിൻഹും മൻ അർസൽന അലൈഹി ഹാസിബ വമിൻഹും മൻ അഖദ്തുഹു സ്വൈഹ وَمِنْهُمْ مَنْ أَخَذَتْهُ الصَّيْحَةُ وَمِنْهُمْ مَنْ خَسَفْنَا وَمِنْهُمْ مَنْ خَسَفْنَا بِهِ الْأَرْضَ وَمِنْهُمْ مَنْ أَغْرَقْنَا فَكُلًّا يَلَّاوَرَيُمْ أَخَذْنَا بِذَنْبِهِ അവരുടെ തെറ്റുകൊണ്ട്, പാപം കൊണ്ട് നാം പിടികൂടി ശിക്ഷിച്ചു. ഫമിൻഹും എന്നാൽ അവരിലുണ്ട്, മൻ അർസൽന അലൈഹി ഹാസിബ നാം ചരൽ വർഷം നടത്തിയവർ, കല്ല് മഴ അയച്ചവർ. വമിൻഹും അവരിലുണ്ട്, മൻ അഖദ്തു ഹുസ്വൈഹ നാം അവരെ അട്ടഹാസം കൊണ്ട്, ഘോര ശബ്ദം കൊണ്ട് പിടികൂടി, അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടവർ അവരിലുണ്ട്. വമിൻഹും അവരുണ്ട്, മൻ ഖസഫ്നാ ബിഹിൽ അർദ് നാം ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞവർ. വമിൻഹും അവരിലുണ്ട്, മൻ അഗ്റഖ്നാ മുക്കി നശിപ്പിച്ചവർ, മുക്കിക്കൊന്നവർ. അഥവാ തങ്ങളുടെ പാപങ്ങൾ കൊണ്ടാണ് അത്തരത്തിലുള്ള ശിക്ഷകൾക്ക് അവർ അർഹരായത്. പൂർവ്വ സമൂഹത്തെക്കുറിച്ച് പരിശോധിച്ചാൽ ഫിർഔൻ അവൻ്റെ ജനതയെ അള്ളാഹു നശിപ്പിച്ചത് മുക്കി നശിപ്പിക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ സമൂഹത്തെ അള്ളാഹു ഘോരമായ ശബ്ദം കൊണ്ട് ശിക്ഷിച്ചു. അതുപോലെ തന്നെ മറ്റു പല സമൂഹങ്ങളെയും ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു, ചരൽ വർഷം കൊണ്ട് ശിക്ഷിച്ചു എന്നൊക്കെ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഫിൽ ആയത്തിൽ കരീമ തൻബീഹുൽ ആഖിൽ, ഈ വചനത്തിൽ ബുദ്ധിമാന്മാരെ അള്ളാഹു ഉണർത്തുന്നു. ഇലൻ നദ്റി ഫി അവാഖിബിൽ മുകദ്ദിബീൻ, അള്ളാഹു നിയോഗിച്ചയച്ച പ്രവാചകന്മാരെ നിഷേധിച്ചവരുടെ പര്യവസാനം എപ്രകാരമാണെന്ന് ചിന്തിക്കാൻ വേണ്ടി. വകദാലിക നദ്റു ഫി അവാഖിബിൽ മുജീബീൻ, പ്രവാചകന്മാർക്ക് ചെവി കൊടുത്ത, അവരെ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിച്ചവർക്കുണ്ടായ അവരുടെ ശുഭപര്യവസാനം, അവർക്കുണ്ടായ നല്ല അന്ത്യം, അതും എങ്ങനെയാണെന്ന് ചിന്തിക്കാൻ. ഫഇന്നൽ ഇൻസാന മഅമൂറുൻ ബിന്നദ്റി ഫി ഹാഉലാഇ ഫി ഹാലി ഹാഉലാഇ വഹാഉലാ, ഈ പ്രവാചകന്മാരെ നിഷേധിച്ചവരുടെയും അതേപോലെ തന്നെ പ്രവാചകന്മാർക്ക് വഴിപ്പെട്ട് ജീവിച്ചവരുടെയും പര്യവസാനത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് കൃത്യമായ ഗുണപാഠം ഉൾക്കൊള്ളാൻ സാധിക്കും. ഫഇദാ നളറ ഫീ അവാഖിബിൽ മുജീബീൻ, പ്രവാചകന്മാർക്ക് ഉത്തരം നൽകിയവരുടെ പര്യവസാനത്തെക്കുറിച്ച് ചിന്തിച്ചാൽ, വ അന്നഹാ അവാഖിബുൻ ഹമീദ, വളരെ സ്തുത്യർഹമായിരുന്നു അവരുടെ പര്യവസാനം. സ്വാറ മിൻഹും വ ഇദാ നളറ ഇലാ അവാഖിബിൽ മുകദ്ദിബീൻ ഹദറ മിൻഹും വബ്തഅദ അൻഹും, പ്രവാചകന്മാരെ ധിക്കരിച്ചവരുടെ പര്യവസാനത്തെക്കുറിച്ച് ചിന്തിച്ചാൽ അവരിൽ നിന്ന് അകലാൻ, അവരുടെ മാർഗത്തിൽ നിന്ന് ജാഗ്രത പാലിക്കാൻ തീർച്ചയായും ബുദ്ധിമാന്മാരായ മനുഷ്യർ തയ്യാറാകും. അതാണ് അള്ളാഹുവിൻ്റെ വചനം. ഫൻദുർ, നീ നോക്കുക, കൈഫ കാന ആഖിബത്തുൽ മുദരീൻ, താക്കീർ ചെയ്യപ്പെട്ടവരുടെ പര്യവസാനം എപ്രകാരമായിരുന്നുവെന്ന്. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട്, പ്രവാചകന്മാർക്ക് ഉത്തരം നൽകിക്കൊണ്ട്, അവരെ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കാൻ നാം പരിശ്രമിക്കുക. സർവശക്തനായ നാഥൻ അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
4: പീസ് ഖുർആൻ റേഡിയോയിലൂടെ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹൃദയവസന്തം പ്രോഗ്രാമാണ്. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് ഓതിക്കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദി ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാ, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവിക അധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള അഞ്ച്. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദ് തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
1: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
2: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
0: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
3: ഖുർആൻ. ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും. ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അനന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: കാതോർക്കുന്നത് തഫ്സീർ അമാനി. മലയാളത്തിൽ എഴുതപ്പെട്ട വിശുദ്ധ ഖുർആൻ വിശദീകരണങ്ങളിൽ ഏറ്റവും മികച്ചത് എന്ന് മലയാളികൾ സാക്ഷ്യപ്പെടുത്തിയ മുഹമ്മദ് അമാനി മൗലവി രചിച്ച തഫ്സീറിൽ നിന്നും സൂറത്തു ഖലം 10 മുതൽ 18 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണമാണ് ഇന്ന് തഫ്സീർ അമാനിയുടെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത്.
5: വചനം 10, വാക്കർത്ഥം. വലാ തുതിഅ, നീ അനുസരിക്കുകയും ചെയ്യരുത്. കുല്ല ഹല്ലാഫിൻ, അധികമായി സത്യം ചെയ്യുന്ന എല്ലാവരെയും അഥവാ ഒരാളെയും. മഹീൻ, നിന്ദ്യനായ, നിസ്സാരനായ.
6: വലാ തുതിഅ കുല്ല ഹല്ലാഫിൻ മഹീൻ,
5: അധികമായി സത്യം ചെയ്യുന്നവനും നിന്ദ്യനുമായ ഒരാളെയും നീ അനുസരിക്കരുത്. വചനം 11, വാക്കർത്ഥം. ഹമ്മാസ്, കുത്തുവാക്ക് പറയുന്നവൻ, കുറ്റവും കുറവും പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ. മഷാഇൻ, നടക്കുന്നവൻ. ബിനമീം, ഏഷണിയുമായി. കുത്തുവാക്ക് പറയുന്നവനും ഏഷണിയുമായി നടക്കുന്നവനും. വചനം 12,

0: ഉതുല്ലിൻ ക്രൂരൻ ദുഷ്ടൻ. ബഅദദാലിക അതിനുശേഷം അഥവാ പുറമെ. സനീം കുപ്രസിദ്ധി നേടിയവൻ. വ്യഭിചാരപുത്രൻ അന്യകുടുംബത്തോട് ഒട്ടിച്ചേർന്നവൻ.
1: ഉതുല്ലിൻ ബഅദദാലിക സനീം,
0: അതിനു പുറമെ ക്രൂരനും ദുഷ്കീർത്തി നേടിയവനും അഥവാ ശരിയായ പിതാവില്ലാത്തവനും. വചനം 14 വാക്കർത്ഥം: അങ്കാന അവൻ ആയതിനാൽ, ദാ മാലിൻ ധനമുള്ളവൻ, വബനീൻ മക്കളും അഥവാ പുത്രന്മാരും.
1: അങ്കാന ദാ മാലിൻ വബനീൻ,
0: അതെ, അവൻ സ്വത്തും മക്കളുമുള്ളവനായതിനാൽ. വചനം 15 വാക്കർത്ഥം: ഇദാ തുത്ല ഓതിക്കൊടുക്കപ്പെടുന്നതായാൽ, അലൈഹി അവന്, ആയാതുന നമ്മുടെ ആയത്തുകൾ അഥവാ ലക്ഷ്യങ്ങൾ ദൃഷ്ടാന്തങ്ങൾ. കാല അവൻ പറയും, അസാത്വീർ പുരാണങ്ങൾ പഴങ്കഥകൾ, അൽ ഔവലീൻ പൂർവികന്മാരുടെ.
1: ഇദാ തുത്ല അലൈഹി ആയാതുന ഖാല അസാതീറുൽ അവലീൻ,
0: അവന് നമ്മുടെ ആയത്തുകൾ അഥവാ വേദലക്ഷ്യങ്ങൾ ഓതിക്കേൽപ്പിക്കപ്പെടുന്നതായാൽ അവൻ പറയും, പൂർവികന്മാരുടെ പുരാണകഥകളാണ് അവ എന്ന്. വചനം 16 വാക്കർത്ഥം: സനസിമുഹു, വഴിയെ അടുത്ത് നാം അവന് അടയാളം വെക്കും. അലൽ ഹുർത്തൂം, തുമ്പിക്കൈക്ക് അഥവാ മൂക്കിന്.
1: സനസിമുഹു അലൽ ഹുർത്തൂം,
0: വഴിയെ അവന് നാം ആ തുമ്പിക്കൈക്ക് അഥവാ നീണ്ട മൂക്കിന് അടയാളം വെച്ചേക്കും. വചനം 10 മുതൽ 16 വരെ വിശദീകരണം: അങ്കാന ദാ മാലിൻ വബനീൻ, അവൻ സ്വത്തും മക്കളുമുള്ളവനായതിനാൽ എന്ന വാക്യം ഏതിന് കാരണമായിട്ടാണ് നിലകൊള്ളുന്നതെന്ന് പരിശോധിക്കുമ്പോൾ അത് 2-3 പ്രകാരത്തിലാകുവാൻ സാധ്യത കാണാം. ഒന്ന്, 10-ാം വചനത്തിലെ ലാ തുത്യ, നീ അനുസരിക്കരുത് എന്ന നിരോധക്രിയയുമായി ബന്ധപ്പെട്ടതാവാം. മേൽ പ്രസ്താവിച്ച ദുർഗുണങ്ങളുള്ളവർ സ്വത്തും മക്കളും അധികമുള്ളവരാണെന്ന് വെച്ച് അവരെ അനുസരിച്ചു പോകരുത് എന്നായിരിക്കും അപ്പോൾ ഉദ്ദേശ്യം. ഇതാണ് കൂടുതൽ വ്യക്തമായി തോന്നുന്നത്. 2, മേൽക്കണ്ട ദുർഗുണങ്ങൾ അവരിൽ ഉണ്ടായിത്തീരുവാനുള്ള കാരണമാവാം. അതായത്, ഇത്രയും നികൃഷ്ടമായ സ്വഭാവങ്ങൾ അവരിൽ ഉണ്ടാകുവാൻ കാരണം അവർക്ക് കുറേ സ്വത്തും മക്കളും ഉണ്ടെന്നുള്ളതാണ്. 3, 15-ാം വചനത്തിലെ ഖാല, അവൻ പറയും എന്ന ക്രിയയുമായി ബന്ധപ്പെട്ടതുമാവാം. ചിലർ അങ്ങനെയും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അവർക്ക് വേദവാക്യങ്ങൾ ഓതിക്കേൾപ്പിക്കപ്പെടുമ്പോൾ അത് പഴഞ്ചൻ വർത്തമാനമാണെന്ന് പറഞ്ഞ് പരിഹസിച്ചു തള്ളുവാൻ കാരണം അവർക്ക് ധനവും മക്കളും ഉണ്ടെന്നുള്ളതാണ് എന്നായിരിക്കും അപ്പോൾ സാരം. അള്ളാഹുവിൻ്റെ ആയത്തുകളെ വ്യാജവും പഴഞ്ചനുമാക്കി തള്ളുന്ന ദുഷ്ടന്മാരുടെ 8-9 സ്വഭാവങ്ങളാണ് ഈ വചനങ്ങളിൽ അള്ളാഹു എടുത്തുകാട്ടിയിരിക്കുന്നത്. അവയിലേതെങ്കിലും ഒന്നു മാത്രം ഒരാളിൽ ഉണ്ടായാൽ തന്നെ അതവനെ അങ്ങേയറ്റം ദുഷിപ്പിക്കുവാൻ പോരുന്നതാണെന്ന് കാണാം. എന്നിരിക്കെ എല്ലാം കൂടി ഒരാളിൽ സമ്മേളിക്കുന്ന പക്ഷം അവൻ പ്രത്യക്ഷത്തിൽ മനുഷ്യരൂപിയാണെങ്കിലും യഥാർത്ഥത്തിൽ പൈശാചിക സ്വഭാവിയായിരിക്കും. അവൻ നന്നായിത്തീരുമെന്നുള്ള പ്രതീക്ഷയ്ക്ക് പിന്നെ അവകാശമില്ല. മാത്രമല്ല, അവനുമായി സഹവാസബന്ധം പുലർത്തുന്നവരെ അവൻ വഴിപിഴപ്പിക്കുകയും ചെയ്യും. സ്ഥാനത്തും അസ്ഥാനത്തും സത്യം ചെയ്യുന്ന പതിവ് കളവു പറയുന്നവരുടെ ലക്ഷണമാകുന്നു. നേരായ കാര്യത്തിൽ പോലും അത്യാവശ്യഘട്ടത്തിലല്ലാതെ സത്യം ചെയ്യുന്നത് നന്നല്ല. അധികമായി സത്യം ചെയ്യാൻ മുതിരുന്നവരുടെ ഉദ്ദേശ്യം തങ്ങൾ പറയുന്ന കാര്യം ശ്രോതാവിനെക്കൊണ്ട് വിശ്വസിപ്പിക്കലായിരിക്കുമല്ലോ. തങ്ങളെപ്പറ്റി മറ്റുള്ളവർക്ക് വിശ്വാസമില്ലെന്ന് അവർക്കു തന്നെ തോന്നിയിട്ടുണ്ടെന്നാണ് ഇതിൻ്റെ അർത്ഥം. തുടർന്നു പറഞ്ഞിട്ടുള്ള ദുർഗുണങ്ങളെക്കുറിച്ച് ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യം കാണുന്നില്ല. അതിനു പുറമെ കുപ്രസിദ്ധി നേടിയവനും ബഅദദാലിക സനീം എന്നുള്ള അവസാനത്തെ വിശേഷണം മേൽപ്പറഞ്ഞ എല്ലാ ദുർഗുണങ്ങൾക്കും മകുടം ചാർത്തുന്ന ഒന്നത്രേ. ഇബ്നു കസീർ റഹിമഹുല്ല പ്രസ്താവിക്കുന്നതുപോലെ, സനീം എന്ന വാക്കിൻ്റെ അർത്ഥം നീചത്വത്തിൽ കുപ്രസിദ്ധി നേടിയവൻ എന്നാണെങ്കിലും വ്യഭിചാരത്തിൽ ജനിച്ചത് നിമിത്തം സ്വന്തം തറവാടില്ലാതെ ഏതെങ്കിലും ഒരു തറവാട്ടിലെ വ്യക്തിയുമായി പിതൃപുത്ര ബന്ധം സ്ഥാപിക്കപ്പെട്ടവൻ അഥവാ ജാരസന്താനം എന്ന ഉദ്ദേശത്തിലാണ് ആ പദം അധികം ഉപയോഗിക്കപ്പെടാറുള്ളത്. ജാരസൻ

സന്താനമായി ജനിച്ചത് അവൻ്റെ കുറ്റമല്ലെങ്കിലും ചീത്തയായ ബീജത്തിൽ നിന്ന് ജനിച്ചവരിൽ നിന്ന് മേൽ പ്രസ്താവിച്ചതുപോലുള്ള ദുഷിച്ച സമ്പ്രദായങ്ങൾ പ്രകടമാകുന്നത് സ്വാഭാവികമായിരിക്കും. ഒരുപക്ഷെ പ്രകടമായില്ലെങ്കിലും അവനുള്ള കാലത്തോളം നീങ്ങിപ്പോകാത്ത ഒരു ദുഷ്കീർത്തിയാണല്ലോ അത്. ചില വ്യാഖ്യാതാക്കൾ പറയുന്നത് പോലെ ഇത് വലീദ് ബിൻ മുഗീറയെയോ മറ്റേതെങ്കിലും വ്യക്തിയെയോ പ്രത്യേകം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയായിരുന്നാലും അല്ലെങ്കിലും ശരി, ഇത്തരക്കാരെ വിശ്വസിക്കുവാനും അനുസരിക്കുവാനും പാടില്ലെന്നത്രേ അള്ളാഹു ഈ വചനങ്ങളിൽ ഉപദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ വചനങ്ങളും സന്ദേശങ്ങളും ഓതിക്കേൾപ്പിക്കപ്പെടുമ്പോൾ അവ പഴഞ്ചനാണെന്നും കെട്ടുകഥകളാണെന്നും പറഞ്ഞ് ധിക്കരിക്കുവാനും പരിഹസിക്കുവാനും ധാർഷ്ട്യം കാണിക്കുന്ന ഇത്തരക്കാരെ അടുത്ത ഭാവിയിൽ അള്ളാഹു കഠിനമായി ശിക്ഷിക്കുകയും എല്ലാവർക്കും പരസ്യമായി കാണത്തക്ക വിധം സ്ഥിരമായ ഒരു അടയാളം അവരുടെ മുഖത്ത് അഥവാ മൂക്കത്ത് അടയാളപ്പെടുത്തി അപമാനിക്കുകയും ചെയ്യുമെന്ന് അവസാനമായി 16 വചനത്തിൽ താക്കീത് ചെയ്യുന്നു. ആ നീണ്ട മൂക്ക് എന്ന അർത്ഥത്തിൽ പരിഹാസപൂർവം പ്രയോഗിച്ചതത്രേ തുമ്പിക്കൈ അൽ ഖുർത്തൂം എന്ന വാക്ക്. വചനം 17, വാക്കർത്ഥം: ഇന്ന ബലൗനാഹും, നിശ്ചയമായും നാം അവരെ പരീക്ഷണം ചെയ്തിരിക്കുകയാണ്. കമ ബലൗന, നാം പരീക്ഷണം ചെയ്തതുപോലെ. അസ്ഹാബൽ ജന്നത്തി, തോട്ടക്കാരെ. ഇദ് അഖ്സമു, അവർ സത്യം ചെയ്ത സന്ദർഭം. ലയസ്രിമുന്നഹ, നിശ്ചയമായും അവർ അത് മുറിച്ചെടുക്കും അഥവാ ഫലം പറിക്കും എന്ന്. മുസ്ബിഹീൻ, അവർ പ്രഭാതവേളയിലായിരിക്കെ.

0: നാം ആ തോട്ടക്കാരെ പരീക്ഷണം നടത്തിയതുപോലെ ഇവരെയും നാം പരീക്ഷണം ചെയ്തിരിക്കുകയാണ്. അതായത്, പ്രഭാതവേളയിലായിരിക്കെ തങ്ങൾ നിശ്ചയമായും അത് അഥവാ തോട്ടത്തിലെ ഫലങ്ങൾ മുറിച്ചെടുക്കുന്നതാണെന്ന് അവർ സത്യം ചെയ്തു പറഞ്ഞ സന്ദർഭം. വചനം 18, വാക്കർത്ഥം: വലാ യസ്തഥ്നൂൻ, അവർ ഒഴിവാക്കി പറഞ്ഞിരുന്നതുമില്ല. അവർ ഒഴിവാക്കി പറഞ്ഞിരുന്നതുമില്ല. 17-18 വചനങ്ങളുടെ വിശദീകരണം. ഈ വചനങ്ങളിൽ ഉദാഹരിച്ചു പറഞ്ഞ തോട്ടക്കാർ ഏതാണെന്ന് തിട്ടപ്പെടുത്തി പറയുവാൻ നമുക്ക് സാധ്യമല്ല. യമനിലുള്ള ഒരു തോട്ടക്കാരെപ്പറ്റിയാണെന്നും അറബികൾക്ക് അവരെക്കുറിച്ച് കേട്ടറിവുണ്ടായിരുന്നുവെന്നും ചില വ്യാഖ്യാതാക്കൾ പ്രസ്താവിച്ചു കാണുന്നു. സംഭവത്തിൻ്റെ സാമാന്യ രൂപം ഇപ്രകാരമാകുന്നു: സദ്വൃത്തനും ഉദാരശീലനുമായിരുന്ന ഒരാളുടേതായിരുന്നു തോട്ടം. തോട്ടത്തിലെ ഫലങ്ങൾ പറിച്ചെടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരംശം അദ്ദേഹം സാധുക്കൾക്ക് ദാനം കൊടുക്കുക പതിവായിരുന്നു. ഫലം പറിച്ചെടുക്കുന്ന അവസരത്തിൽ അതിനുവേണ്ടി പാവങ്ങളും ദരിദ്രന്മാരും ഒരുമിച്ചു കൂടുമായിരുന്നു. പിതാവിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മക്കൾ രംഗത്തു വന്നു. പിതാവിൻ്റെ നില തുടരുവാൻ അവർ ഇഷ്ടപ്പെട്ടില്ല. രാത്രി വെളുപ്പാങ്കാലത്ത് ആരുമറിയാതെ ഫലം പറിച്ചെടുക്കുവാൻ അവർ ഗൂഢമായി തമ്മിൽ പറഞ്ഞുറച്ചു. അങ്ങനെ അവർ തോട്ടത്തിൽ ചെന്നു നോക്കുമ്പോൾ തോട്ടമത ഒരത്യാഹിതം ബാധിച്ച് നിശേഷം നശിച്ചുപോയിരിക്കുന്നു. അവർ തീരാ ദുഃഖത്തിലും സങ്കടത്തിലുമായിത്തീർന്നു. ഇതാണ് ചുരുക്കം. സംഭവത്തിൻ്റെ രൂപവും അതിലടങ്ങിയ പാഠവും ഖുർആന്റെ വാക്യങ്ങളിൽ നിന്ന് തന്നെ സ്പഷ്ടമാണ്. എന്നിരിക്കെ തോട്ടം എവിടെയായിരുന്നുവെന്നും മറ്റും അറിയുന്നതിൽ പ്രത്യേക പ്രയോജനമൊന്നുമില്ല. വലാ യസ്തഥ്നൂൻ, അവർ ഒഴിവാക്കി പറഞ്ഞിരുന്നതുമില്ല എന്ന വാക്യം രണ്ട് പ്രകാരത്തിൽ വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. ഒന്ന്, അതികാലത്ത് ആരുമറിയാതെ ഫലം പറിച്ചെടുക്കണമെന്ന് അവർ തമ്മിൽ പറഞ്ഞുറച്ചപ്പോൾ ഇൻഷാ അല്ലാ, അല്ലാഹു ഉദ്ദേശിച്ചെങ്കിൽ എന്നോ മറ്റോ അവർ പറയുകയുണ്ടായില്ല. തങ്ങളുടെ ഉദ്ദേശം നടപ്പിൽ വരുത്തുവാൻ തങ്ങൾക്ക് തന്നെ കഴിയുമെന്ന് അവർ ധരിച്ചു കളഞ്ഞു. അഥവാ അല്ലാഹുവിനെക്കുറിച്ചുള്ള ബോധം അവർക്കുണ്ടായില്ല എന്ന് സാരം. വ്യാഖ്യാതാക്കളിൽ അധികപക്ഷവും ഈ വ്യാഖ്യാനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. രണ്ട്, സാധുജനങ്ങൾക്ക് അല്പഭാഗമെങ്കിലും ഒഴിവാക്കിക്കൊടുത്ത് ബാക്കി തങ്ങൾക്കെടുക്കാമെന്ന് നിശ്ചയിക്കാതെ മുഴുവൻ ഫലങ്ങളും തങ്ങൾ തന്നെ എടുക്കുമെന്നായിരുന്നു അവരുടെ തീരുമാനം.
1: പീസ് ഖുർആൻ റേഡിയോ ഇതുവരെ പ്രക്ഷേപണം ചെയ്തത് തഫ്സീർ അമാനി. സൂറത്തു ഖലം 10-18 വരെയുള്ള ആയത്തുകളുടെ വിശദീകരണമാണ് ശ്രോതാക്കൾ കേട്ടത്.
2: أعوذ بالله من الشيطان الرجيم
3: فلا تحسبن الله مخلف وعده رسل

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്ത് ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താൽപ്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താൽപ്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖതമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ പാരായണം ഓരോ ജുസ് വീതം കേൾക്കുവാൻ ശ്രോതാക്കൾക്ക് അവസരം നൽകുന്ന ഖതമുൽ ഖുർആൻ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മാഹിർ അൽ മുവാഖിലി.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാകുമുല്ലാഹു ഖൈറൻ. ഖത്തമുൽ ഖുർആൻ പ്രോഗ്രാം ഇവിടെ സമാപിക്കുകയാണ്. പാരായണം നിർവഹിച്ചത് ശൈഖ് മാഹിർ അൽ മുവാഖിലി.
1: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലും വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനി ഉണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഈകളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000 ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയവർ ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പരിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാലുകീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ, പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിന്റെ പിന്നെ ജയിലും കാഫിറിന്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിലൊരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത് ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞ് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
2: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല,
1: അതായത്
2: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതായത്
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല നല്ലൊരു.
1: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മിനിങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തല സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു, ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത് നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്, ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി, പക്ഷേ അതൊക്കെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുറാനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പൊ 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത് ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന് ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: കിഡ്സ് ടൈം. സൂറ അൽ ആയില, പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം സൂറ അൽ ആല പാരായണം ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: ഈ ശബ്ദലോകത്തെ
2: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 8 വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. പരിശുദ്ധ ഖുർആനിലെ അധ്യായം 20 സൂറ ത്വാഹ 1 മുതൽ 12 വരെ കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മാവലാൻ കുർദിശി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ.
3: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണം ലോകപ്രശസ്ത ഖാരികളുടെ ശബ്ദത്തിൽ കേൾക്കുവാൻ പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തുന്നിസ 100 മുതൽ 176 കൂടിയ വചനങ്ങളും സൂറത്തു മായിദ 1 മുതൽ 26 കൂടിയ വചനങ്ങളും നമുക്ക് കേൾക്കാം. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ദർ.

فيه الثلث فإن كان له إخوة فلأمه السدس

وليست التوبة للذين يعملون السيئات حتى إذا حضر أحد

0: ليعفو عنهم وكان الله عفوا غفورا.
1: ما شاء الله جزاكم الله خيرا. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തുന്നിസ 100 മുതൽ 176 കൂടിയ വചനങ്ങളും സൂറത്തുമായിദ 1 മുതൽ 26 കൂടിയ വചനങ്ങളുമാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ദർ.
2: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്
3: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
2: അതെ,
3: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
2: അതെ,
3: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ,
2: അതിരുകൾ.
3: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
2: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനുകളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തല സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹിഫ്ളുൽ ഖുർആൻ ക്ലാസ് എടുക്കുന്നത് ജാഫർ സലഫി. സൂറത്തുൽ അഹ്സാബിലെ 59-ാം വചനം ഭാഗം 2.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ അഹ്സാബിലെ 59-ാം ആയത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ മനഃപ്പാഠമാക്കി. അതിൻ്റെ അവസാന ഭാഗം ഇൻഷാല്ലാ ഇന്ന് നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് ആയത്ത് മുഴുവനായി ഒരു തവണ പാരായണം ചെയ്യാം.

فلا يؤذين فلا يؤذين فلا يؤذين.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മഷാഅല്ലാഹ്. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലെ 59-ാം വചനം ഭാഗം 2. ക്ലാസ് എടുത്തത് ജാഫർ സലഫി.
2: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
3: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവന്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിന്റെ മഹത്വം അറിയപ്പെട്ടതിന്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവന്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസുകൾ കേൾക്കാം. വീഡിയോ ക്ലാസുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹസീൻ സൂറ അൽ ബഖറ 93 മുതൽ 94 വരെയുള്ള വചനം. ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ അത്തഹസീനിൽ നമ്മോടൊപ്പം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 93-94 ആയത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.

ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും അതോടൊപ്പം പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളും. വഇദ് അഖദ്ന, എല്ലാ ക്ലാസ്സിലും പറയാറുള്ളത് പോലെ തന്നെ ദാലിൻ്റെ ഉച്ചാരണം വൈസ് അഖദ്ന എന്നല്ല, വൈസ് എന്നല്ല, വഇദ് അഖദ്ന, വഇദ്, വഇദ്, ദാ ദീദു അദ്, വഇദ് അഖദ്ന. ഇവിടെയും അഖസ്ന എന്നല്ല, അഖദ്ന, അഖദ്ന, വഇദ് അഖദ്ന മീസാഖക്കും, മീസാഖക്കും എന്നാണ് സാധാരണ ഓതിപ്പോകുമ്പോൾ പല ആളുകളും, തജ്വീദ് നിയമങ്ങളോ അക്ഷരങ്ങളുടെ മഖ്റജൊന്നും അറിയാത്ത ആളുകൾ മീസാഖക്കും എന്ന് പറഞ്ഞു പോകും. മീസാഖക്കും, മീസാഖക്കും, മീസാഖക്കും. ورفعنا ورفعنا ورفعنا عينന്റെ ഉച്ചാരണം തൊണ്ടയുടെ മധ്യഭാഗമാണ് അതിൻ്റെ ആ ഒരു മഖ്റജ്, ആ അക്ഷരം പുറപ്പെടുന്ന സ്ഥലം. അതുകൊണ്ട് അവിടെയും ശ്രദ്ധിക്കണം. ഐൻ ورفعنا, ورفعنا എന്നല്ല, ورفعنا فوقكم الطور, فوقكم, قافും كافും മഖ്റജ് അടുത്തടുത്തുള്ള അക്ഷരങ്ങളാണ്, قافും كافും. ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഫൗഖകും, ഫൗഖകും ത്വൂർ, ത്വൂർ. പ്രത്യേകിച്ചും ത്വാന് ദൊമ്മൊക്കെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ഉച്ചരിക്കണം, അല്ലെങ്കിൽ അത് സാധാരണ ടാഇനെ കൊണ്ട് പറയുന്ന രൂപത്തിൽ ഫൗഖകും ത്വൂർ എന്നാവും. ത്വാ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഇത്തുബാഖ എന്ന ഒരു സിഫത്ത്, അതാണ് ത്വാ ത്വീ ത്വൂ അത്വ طور فوقكم الطور خذوا ما آتيناكم ഇവിടെയും خذوا ما آتيناكم ما آتيناكم മദ് മുൻഫസിലാണ്, മദ്ദിന്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്, നാല് അഞ്ചോ ഹർക്കത്തിന്റെ ഖദർ നീട്ടാവുന്ന മദ്ദാണ്. خذوا ما آتيناكم آتيناكم بقوة ساكنة ميمിന് ശേഷം ബ ഇഖ്ഫ ഷഫവി, അവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ആതൈനാകും ബിഖുവ, ബിഖുവതിൻ, ബിഖുവ, വാന് ശബ്ദുണ്ട്, ബിഖുവ, ബിഖുവതിൻ വസ്മഉ, തൻവീന് ശേഷം വ, തൻവീനിലെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന, ബിഖുവതിൻ വസ്മഉ, ബിഖുവതിൻ വസ്മഉ. ഖാലു സമിഅന, قالوا قاف, قالوا سمعنا الا ق, قالوا سمعنا, سمعنا. ഇവിടെ വസ്മഉ, സമിഅന, ഇവിടെ എല്ലാം ഉള്ള ഐൻ വളരെ അധികം ശ്രദ്ധിക്കണം. വസ്മഉ അല്ലെങ്കിൽ സമിഅന ഇങ്ങനൊന്നുമല്ല പറയേണ്ടത്, കൃത്യമായും തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നും അത് ഉച്ചരിക്കണം. സമിഅന വഅസൈന, വസ്മഉ സമിഅന, അതുപോലെ വഅസൈന. ഇവിടെയും ആയനൻ്റെ ശബ്ദം പ്രത്യേകം ശ്രദ്ധിക്കണം. വ ഉശ്രിബു ഫീ ഖുലൂബിഹിമുൽ ഇജ്ല, ഇജ്ല, ഐൻ. വ ഉശ്രിബു ഫീ ഖുലൂബിഹിമുൽ ഇജ്ല അല്ല, ഐനാണ്, ഇജ്ല. അതുപോലെ ജീമിനെ ഖൽഖല ചെയ്യണം. ഫീ ഖുലൂബിഹിമുൽ ഇജ്ല ബികുഫ്രിഹിം, ഖുൽ ബിസമ, ഖുൽ ബിസമ, ബിസമ അല്ല, ബിസമ, ഖുൽ ബിസമ യഅ്മുറുകും, യഅ്മുറുകും ബിഹി, സാകിന മീമിന് ശേഷം ബ, ഇഖ്ഫ ഷഫവി, ഇവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. യഅ്മുറുകും ബിഹി, ബിഹി ഈമാനുകും, ഇവിടെ ബിഹി ഹ ഉദ്ദമീർ, ശേഷം ഹംസ അടുത്ത പദത്തിൽ, മദ് മുൻഫസിൽ പോലെ തന്നെ നാലോ അഞ്ചോ ഹറക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണത്. സിലത്തു തവീൽ അല്ലെ, സിലത്തുൽ കുബറ എന്നൊക്കെയാണ് അതിൻ്റെ പേര്. ബിഹി ഈമാനുകും ഇൻ കുന്തും, രണ്ട് മണിക്കലും ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. അതുപോലെ ഇൻ കുന്തും മുഅ്മിനീൻ, സാകിന മീമിന് ശേഷം മീം, ഇദ്ഗാമു തമാസിലൈൻ, അവിടെ ഒന്നാമത്തെ മീമിന് അടുത്ത മീമിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇൻ കുന്തും മുഅ്മിനീൻ, ഇങ്ങനെ. ഇനി അടുത്തായത് ഖുൽ ഇൻ കാനത് ലക്കും, ഖുൽ ഇൻ, ഇവിടെ ഇൻ കാനത്ത് അവ്യക്തമാക്കി മണിക്കണം, സാക്കിന നൂന് ശേഷം കാഫാണ്, അവ്യക്തമാക്കി മണിക്കണം. ഇൻ കാനത്ത്, ഇനി കാനത്ത് ലക്കും എന്നല്ല പറയേണ്ടത്, കാനത്ത് ലക്കും, തഇനെ ഖൽഖല ചെയ്യരുത്. ഇൻ കാനത്ത് ലക്കും, ലക്കുമുദ്ദാറുൽ ആഖിറ, അവിടെ നിർത്തുകയാണെങ്കിൽ, നിർത്താതെ ഓതുക,
നിർത്തുകയാണെങ്കിൽ ആഖിറ എന്ന് പറയാം. ഖുൽ ഇൻ കാനത് ലകുമുദ്ദാറുൽ ആഖിറത്തു ഇൻദല്ലാഹ്. ഇൻദ ഇവിടെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇൻദല്ലാഹി ഖാലിസതൻ, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണിത്. ഖാഉം സാദും പ്രത്യേകം രണ്ടക്ഷരവും ഹെവി ലെറ്ററാണ്, അഥവാ ഇസ്തിഇലാന്റെ അക്ഷരമാണ്, കനപ്പിച്ച് ഉച്ചരിക്കണം. ഖ അതുപോലെ സാ. ഖാലിസതൻ, ഖാലിസതൻ മിൻ, ഇവിടെ തൻവീനു ശേഷം മീം, തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻ ദൂനില്ല, മിൻ ദൂനിന്നാസ്, സാക്കിന നൂന് ശേഷം ദാല് അവ്യക്തമാക്കി മണിക്കുക. ഇഖ്ഫാം ബിഖുന്ന, ഖാലിസതൻ മിൻ ദൂനിന്നാസ്. അന്നാസ് നൂന് ശദ്ദ് മണിക്കണം. ഫതമന്നഹു, ഫതമന്നവുൽ, വ എന്ന അക്ഷരത്തിന് ദമ്മാണ്, വളരെയധികം ശ്രദ്ധിക്കണം. ഫതമന്നൗൽ മൗത്ത എന്നല്ല, ഫതമന്നൗൽ മൗത്ത എന്ന് പറയരുത്, ഫതമന്നവു, ഫതമന്നവു. അപ്പോൾ ഫതമന്നവു നൂന് ശദ്ദ് മണിക്കണം, വാവിന് ദമ്മ്, ഫതമന്നവുൽ മൗത്ത ഇങ്ങനെ പറയണം. ഫതമന്നവുൽ മൗത്ത ഇൻ കുന്തും, സാക്കിന നൂന് ശേഷം കാഫ്, അതുപോലെ കുന്തും ഇവിടെയും സാക്കിനാനുന് ശേഷം ത, ഇഖ്ഫാവും ബിഗുന്ന, രണ്ടും അവ്യക്തമാക്കി മണിക്കണം. ഇൻ കുന്തും സാദിഖീൻ, സാദിഖീൻ, സാദിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൂട്ടി ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ വരുന്ന രൂപത്തിലല്ല, ചുണ്ടുകൾക്ക് പ്രത്യേകിച്ച് അവിടെ വർക്കില്ല. സാദിഖീൻ, സാദ് ഹെവി ലെറ്ററാണ്, അഥവാ ഇസ്തിഇലാന്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. സ, സ, നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. സാദിഖീൻ, ഖാഫിൻ്റെ ആ ഒരു മഖ്റജും ശ്രദ്ധിക്കുക. സാദിഖീൻ എന്നാണ് പറയേണ്ടത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഇപ്പോൾ സമാപിച്ചത് അത്തഹസീൻ സൂറത്തുൽ ബഖറ 93-94 വചനം. അത്തഹസീനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഹാഫിദ് അബ്ദുഷക്കൂർ.
2: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: الله من الشيطان الرجيم
5: وعنده مفاتيح الغيب لا يعلمها الا هو ويعلم ما في البر والبحر وما

0: نفس بما كسبت وذكر به أن تبسل نفس بما كسبت ليس لها من دون الله ولي ولا شفيع ليس لها من دون الله ولي ولا شفيع وإن تعدل كل عدل لا يؤخذ منها أولئك الذين أبسلوا بما كسبوا لهم شراب من حميم وعذاب أليم بما كانوا يكفرون قل أندعو من دون الله ما لا ينفعنا ولا يضرنا ونرد على أعقابنا بعد إذ هدانا الله كالذي استهوته الشياطين في الأرض حيران له أصحاب يدعونه إلى الهدى ائتنا قل إن هدى الله هو الهدى وأمرنا لنسلم لرب العالمين وأن أقيموا الصلاة واتقوه وهو الذي إليه تحشرون
1: بيس قرآن راديو نام كيرت كرينيد مدهرم قرآن വിശുദ്ധ ഖുർആൻ 6-ാം അധ്യായം സൂറ അൽ അൻആമിന്റെ 59 മുതൽ 72 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അലി ബിൻ അബ്ദുറഹ്മാൻ അൽ ഹുതൈഫി.
2: വായനക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച് അർദ്ധസത്യങ്ങൾ നിറച്ച് ആരോപണങ്ങൾ തൊടുത്തുവിട്ട് അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്. നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ് ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച് ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപ്പദം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തനങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത്, തമസിൻ്റെ മറനീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപ്പഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപ്പഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപ്പഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: ദൈവീക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകൾ, ഇന്നിൻ്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
1: പീസ് ഖുറാൻ റേഡിയോയിൽ ഇനി മനപ്പാഠം. 1 മുതൽ 30 വരെയുള്ള വചനം, പേജ് 520, സഅദ് അൽ ഗാമിദി.

0: ഇപ്പോൾ കേട്ടത് മനഃപാഠം 1 മുതൽ 30 വരെ, പേജ് 520, സാദൽ ഹാമിദി.
1: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
2: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
3: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
1: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
0: പേസ് ഖുറാൻ റേഡിയോയിൽ ഇനി ഹറമൈൻ ലൈവ്. മദീനയിൽ നിന്നും ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകി ഷെയ്ഖ് അബ്ദുള്ള ബുഐജാൻ. സൂറത്ത് ഇബ്രാഹിം ആയത്ത് 31 മുതൽ 52 വരെയുള്ള പാരായണം.

الله أكبر الله أكبر.

0: الله أكبر
1: الله أكبر.
2: മക്കയിൽ നിന്നും മഗ്രിബ് നമസ്കാരത്തിലെ നേതൃത്വം നൽകി സൂറ തൗബ 64 മുതൽ 68 വരെ ഷെയ്ഖ് ബദർ അതുർക്കി.

0: الله أكبر.
1: الله أكبر.
2: ഇപ്പോൾ സമാപിച്ചത് ഹർമൈൻ ലൈവ്. മദീനയിൽ നിന്നും ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് അബ്ദുല്ലാൽ ബുഐജാൻ, സൂറ ഇബ്രാഹിം ആയത്ത് 31 മുതൽ 52 വരെ, മക്കയിൽ നിന്ന് മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകി സൂറ തൗബയിലെ ആയത്ത് 64 മുതൽ 68 വരെ ഷെയ്ഖ് ബദർ തുർക്കിയുടെ ഖിറാത്താണ് ഇപ്പോൾ ഹറമൈൻ ലൈവിൽ നമ്മൾ കേട്ടത്.
3: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത് ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ടു ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകന്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി നൽകണം, കഴിയുന്നതെല്ലാം തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15-20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23 വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെയെല്ലാം അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ കേൾക്കുന്നു അൽ മുഅല്ലിം. സൂറ അൽ ബഖറ ആയത്ത് 26 മുതൽ 29 വരെ ഖലീഫ അസ്സുനീജിയുടെ ശബ്ദം.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹൽ മുഅല്ലിം, സൂറ അൽ ബഖറ ആയത്ത് 26 മുതൽ 29 വരെ ഖലീഫ സുനൈജിയുടെ ഖിറാത്താണ് കേട്ടത്.
1: പീസ് റേഡിയോ അൽ ഇജാബ, എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ല രചിച്ച വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
4: അധ്യായം 99, സൂറത്തു സൽസല. മദീനയിൽ അവതരിച്ചത്. വചനങ്ങൾ 8.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
4: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
6: വചനം 1.
4: ഇദാ സുൽസിലത്ത്, വിറപ്പിക്കപ്പെട്ടാൽ, കുലുക്കപ്പെട്ടാൽ. അൽ അർദ്, ഭൂമി. സിൽസാലഹ, അതിന്റെ വിറ, കുലുക്കം, കമ്പനം.
5: ഇദാ സുൽസിലത്തിൽ അർദ് സിൽസാലഹ,
4: ഭൂമി പ്രകമ്പനം കൊള്ളിക്കപ്പെട്ടാൽ, അതിന്റെ ഭയങ്കരമായ ആ പ്രകമ്പനം.
6: വചനം 2.
4: വഅഖ്റജതിൽ അർദ്, ഭൂമി പുറത്താക്കുകയും വെളിക്കു വരുത്തുകയും. അത്ത്വാലഹ, അതിന്റെ ഭാരങ്ങളെ, അതിലെ ഭാരങ്ങളെ.
5: വഅഖ്റജതിൽ അർദ് അത്ത്വാലഹ,
4: ഭൂമി അതിന്റെ ഭാരങ്ങളെ പുറന്തള്ളുകയും.
6: വചനം 3.
4: വഖാല അൽ ഇൻസാനു, മനുഷ്യൻ പറയുകയും. മാ ലഹ, അതിന് എന്താണെന്ന്.
5: വഖാല അൽ ഇൻസാനു മാ ലഹ,
4: അതിനു എന്താണ് പറ്റിയത് എന്ന് മനുഷ്യർ പറയുകയും ചെയ്താൽ.
6: വചനം 4.
4: യൗമ ഇദിൻ, അന്നത്തെ ദിവസം. തുഹദ്ദിതു, അത് പറഞ്ഞറിയിക്കും, വർത്തമാനം പറയും. അഖ്ബാറഹ, അതിന്റെ വർത്തമാനങ്ങളെ.
5: യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ,
4: അതെ, ആ ദിവസം അത് അതിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞറിയിക്കുന്നതാണ്.
6: വചനം 5.
4: ബി അന്ന റബ്ബക, നിന്റെ റബ്ബ് ആയതു നിമിത്തം. ഔഹാലഹ, അതിനു ബോധനം നൽകി എന്നത്.
5: ബി അന്ന റബ്ബക ഔഹാലഹ,
4: നിന്റെ റബ്ബ് അതിനു ബോധനം നൽകിയ കാരണത്താൽ.
7: അന്ത്യനാളിലെ അതിഭയങ്കര സംഭവങ്ങളെക്കുറിച്ചാണ് പ്രസ്താവിക്കുന്നത്. ഭൂമി അതിന്റെ അവസാനത്തേതും ഏറ്റവും ഘോരമായതുമായ കമ്പനത്തിനും ക്ഷോഭത്തിനും വിധേയമാകുന്നു. മരണപ്പെട്ടു മണ്ണടഞ്ഞവരടക്കം ഭൂമിക്കുള്ളിൽ കിടപ്പുള്ള നിക്ഷേപങ്ങളെല്ലാം അത് വെളിക്കു വരുത്തുന്നു. ഇതെല്ലാം അനുഭവത്തിൽ കാണുമ്പോൾ മനുഷ്യൻ അന്താളിച്ച് ഭയവിഹ്വലനായിത്തീരും. അവൻ പറയും, ഹാ, എന്താണിത്? ഭൂമിക്ക് എന്തുപറ്റി എന്നൊക്കെ. ഇങ്ങനെയുള്ള ആ ഗൗരവഘട്ടത്തിൽ ഭൂമിയിൽ ഒളിഞ്ഞുകിടപ്പുള്ള രഹസ്യങ്ങളെല്ലാം വെളിക്കു വരും. അതെ, ഭൂമിക്ക് അതിന് വേണ്ടുന്ന ബോധനവും അനുമതിയും അള്ളാഹു നൽകുകയും ഭൂമി അതെല്ലാം തുറന്നു കാട്ടുകയും ചെയ്യും. 4 വചനം ഓതിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ചോദിക്കുകയുണ്ടായി, അതിൻ്റെ അഥവാ ഭൂമിയുടെ വർത്തമാനങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അവർ പറഞ്ഞു, അള്ളാഹുവിനും റസൂലിനും അറിയാം. അപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിൻ്റെ വർത്തമാനങ്ങൾ എന്ന് വെച്ചാൽ, ആണും പെണ്ണുമായ ഓരോ അടിയാനും അതിനു മീതെ വെച്ച് പ്രവർത്തിച്ചതിനെപ്പറ്റി അത് സാക്ഷി പറയലാകുന്നു. അതായത്, ഇന്നിന്ന ദിവസം അവൻ ഇന്നിന്നത് ചെയ്തു എന്ന് പറയുക. ഇതാണതിൻ്റെ വർത്തമാനങ്ങൾ. അബൂദാവൂദ്, നസായി, തിർമിദി

0: അന്നത്തെ ദിവസം തങ്ങളുടെ പ്രവർത്തന ഫലങ്ങൾ തങ്ങൾക്കു കാട്ടിക്കൊടുക്കപ്പെടുവാനായി മനുഷ്യർ ഭിന്ന സംഘങ്ങളായി രംഗത്തു വരുന്നതാണ്.
1: വചനം 7.
0: ഫമയ്യഅമൽ, അപ്പോൾ ആർ ചെയ്തിരുന്നുവോ, മിത്താല ദറത്തിൻ, ഒരു അണുത്തൂക്കം, അണു അളവ്, ഖൈറൻ, നന്മ, നല്ലത്, ഗുണം, യറഹു, അവനതു കാണും. അപ്പോൾ ആർ ഒരു അണുത്തൂക്കം നന്മ പ്രവർത്തിച്ചിരുന്നുവോ അവൻ അതും കാണും.
1: വചനം 8.
0: വമയ്യമൽ, ആർ പ്രവർത്തിച്ചിരുന്നുവോ, മിത്ത്വാല ദറത്തിൻ, ഒരു അണുത്തൂക്കം, ശർറൻ, തിന്മ, ദോഷം, ചീത്ത, യറഹു, അവൻ അതു കാണും. ആർ ഒരു അണുത്തൂക്കം തിന്മ പ്രവർത്തിച്ചിരുന്നുവോ അവൻ അതും കാണും.
2: സന്തുഷ്ടരായിക്കൊണ്ടും സന്താപപ്പെട്ടുകൊണ്ടും വെളുത്ത പ്രസന്ന മുഖത്തോടെയും കറുത്ത വിഷാദ മുഖത്തോടെയും വലതുപക്ഷക്കാരായും ഇടതുപക്ഷക്കാരായും സത്യവിശ്വാസവും സൽക്കർമ്മവും സ്വീകരിച്ചവരായും അവയെ നിഷേധിച്ചവരായും അങ്ങനെ പല തരക്കാരും സ്വഭാവക്കാരുമായി ജനങ്ങളെല്ലാം ഖബറുകളിൽ നിന്ന് വിചാരണാ നിലയത്തിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്നു. ഓരോരുത്തൻ്റെയും സകല കർമ്മങ്ങളും ചെയ്തികളും അവിടെ തുറന്നു കാട്ടി ബോധ്യപ്പെടുത്തുന്നതാണ്. നിസാരമെന്ന് വെച്ച് ഒന്നും ഒഴിവാക്കപ്പെടുകയില്ല. ഒരണുവോളം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഒരണുവോളം തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അവന് കാണിച്ചു കൊടുക്കപ്പെടും. അതതിൻ്റെ ഫലം അതതിൻ്റെ ആളുകൾക്ക് അനുഭവപ്പെടുകയും ചെയ്യും. ദറത്ത് എന്ന പദത്തിന് നന്നേ ചെറിയ ഉറുമ്പിൻ്റെ കാല്, അണു, ഓട്ടവെയിലിൽ കൂടി പ്രത്യക്ഷപ്പെടുന്ന ധൂളം എന്നൊക്കെ അർത്ഥം പറയാറുണ്ട്. ഏതായാലും അങ്ങേ അറ്റം ചെറുതും നിസാരവുമായത് എന്നത്രേ ഉദ്ദേശ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ചില വചനങ്ങൾ ഇവിടെ സ്മരിക്കുന്നത് സമയോചിതമായിരിക്കും. അവിടുന്ന് പറയുന്നു, ഒന്ന്, സദാചാരത്തിൽ അഥവാ സൽക്കർമ്മത്തിൽപ്പെട്ട യാതൊന്നിനെയും നീ അവഗണിക്കരുത്. വെള്ളം കുടിക്കുവാൻ വരുന്നവന്റെ പാത്രത്തിൽ നിന്റെ കൊട്ടക്കോരിയിൽ നിന്ന് അഥവാ നീ വെള്ളം കോരുന്ന പാത്രത്തിൽ നിന്ന് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതായാലും ശരി. അല്ലെങ്കിൽ നിന്റെ സഹോദരനെ പ്രസന്നവദനനായി അഭിമുഖീകരിക്കുക എന്നുള്ളതായാലും ശരി. ബുഖാരി. 2. സത്യവിശ്വാസിനികളാകുന്ന സമൂഹമേ, ആടിന്റെ ഒരു കുളമ്പാണുള്ളതെങ്കിലും ഒരു അയൽക്കാരി അവളുടെ അയൽക്കാരിയെ ഒട്ടും കൊടുക്കാതെ അവഗണിച്ചു കളയരുത്. ബുഖാരി. 3. ആയിഷ, നിസാരങ്ങളായ പാപങ്ങളെ സൂക്ഷിച്ചുകൊള്ളണം. കാരണം അള്ളാഹുവിൽ നിന്നും അവയെ അന്വേഷിക്കുന്നതായ ഒരാളുണ്ട്. അഹമ്മദ് നസാഇ ഇബ്നു മാജ. 4. നിസാരമായി ഗണിക്കപ്പെടാവുന്ന പാപങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം അവ മനുഷ്യന്റെ മേൽ ഒരുമിച്ചു കൂടുകയും അങ്ങനെ അവ അവനെ നാശത്തിലകപ്പെടുത്തുകയും ചെയ്യും. അഹമ്മദ്, ഒരു കാര്യം ഇവിടെ ഓർമ്മിക്കേണ്ടതുണ്ട്. ഒരണുവോളം നന്മയോ തിന്മയോ ചെയ്താൽ അതിൻ്റെ ഫലം മനുഷ്യൻ അനുഭവിക്കുമെന്ന് പറയുമ്പോൾ, അള്ളാഹുയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാത്ത ആളുകൾ സൽക്കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരലോകത്ത് അവർക്ക് നല്ല പ്രതിഫലം ലഭിക്കുമെന്ന വല്ലവരും ധരിച്ചേക്കാം. സത്യവിശ്വാസം സ്വീകരിക്കാത്തവരുടെ നല്ല കാര്യങ്ങൾക്ക് അള്ളാഹു യാതൊരു പ്രതിഫലവും നൽകുന്നതല്ലെന്നും അവരുടെ പ്രതിഫലം ഇഹത്തിൽ വെച്ചു തന്നെ അള്ളാഹു നിറവേറ്റി കൊടുക്കുകയാണ് ചെയ്യുക എന്നും സൂറത്ത് ഹൂദ് 15-16, സൂറത്തുൽ ഫുർഖാൻ 23 മുതലായ സ്ഥലങ്ങളിൽ അള്ളാഹു വ്യക്തമായി പ്രസ്താവിച്ചിട്ടുള്ളതാകുന്നു.
3: പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി.
4: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറാ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. 5 ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമി

0: ഇതിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാ, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പൊ ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള അഞ്ച്. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവേ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തന്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തന്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്തു സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: പീസ് റേഡിയോയിൽ ഇനി ഹൃദയവസന്തം. ഇന്ന് സൂറത്ത് സ്വാഫാത്തിലെ 68 മുതൽ 70 വരെയുള്ള വചനങ്ങളാണ് ബഹുമാന്യനായ മുഹമ്മദ് കുട്ടി സലഫി ശ്രോതാക്കളെ പഠിപ്പിക്കുന്നത്.
1: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 67-ാമത്തെ വചനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. അള്ളാഹു അവനെ വിസ്മരിച്ചുകൊണ്ട് ജീവിച്ച, ജീവിതത്തിൽ സൂക്ഷ്മതാബോധം കാത്തു സൂക്ഷിക്കാതിരുന്ന, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ അതിനോട് നന്ദി കേട് കാണിച്ചുകൊണ്ട് ജീവിച്ച അത്തരത്തിലുള്ള ദൗർഭാഗ്യവാന്മാർക്ക് നാളെ പരലോകത്ത് നൽകുന്ന കഠിന കടോരമായ നരകശിക്ഷയെക്കുറിച്ചായിരുന്നു തൊട്ടുമുകളിലുള്ള വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കിയത്. തുടർന്ന് അള്ളാഹു ആ ആളുകളുമായി ബന്ധപ്പെട്ടു തന്നെ പറയുന്നു 68-ാമത്തെ വചനം, സുമ്മ, പിന്നെ, ഇന്നഹും, ഇന്ന മർജിഅഹും, തീർച്ചയായും അവരുടെ മടക്കം, ലഇലൽ ജഹീം, കത്തിയാളുന്ന നരകത്തിലേക്ക് തന്നെയാകുന്നു. ബഅദ ഷുർബിൽ ഹമീമി, ഈ തിളച്ചുമറിയുന്ന വെള്ളം കുടിച്ചതിനു ശേഷം, ലഇലൽ ജഹീം, കത്തിയാളുന്ന നരകത്തിലേക്കാകുന്നു അവരുടെ മടക്കം. വദാലിക അന്നഹും യൂറദൂനൽ ജഹീമ ലിഷുർബിഹി വഹുവ ഖാരിജും മിനൽ ജഹീം. മുഫസ്സിരീങ്ങൾ പറയുന്നു, ഈ നരകാവകാശികൾ, നരകത്തിൽ കടന്നു വന്തുരുകുന്ന ആളുകൾ, അവർ ഈ ഹമീം കുടിക്കാൻ വേണ്ടി അവർ പുറത്തു കൊണ്ടുവരപ്പെടുന്നു. വഹുവ ഖാരിജും മിനൽ ജഹീം, ഹമീം എന്നത് നരകത്തിൻ്റെ പുറത്തുള്ള ഒന്നാകുന്നു. കമ തൂറദുൽ ഇബിൽ അൽ മാ, ഒട്ടകത്തെ വെള്ളം കുടിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത് പോലെ. തുമ്മ യുറദ്ദൂന ഇലൽ ജഹീമി കമ ഖാല തആല, ഈ വെള്ളം കുടിച്ചതിനു ശേഷം അവർ നരകത്തിലേക്ക് തന്നെ മടക്കപ്പെടുന്നു. അള്ളാഹു സൂറത്തുർ റഹ്മാനിലെ 44-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ, വയതൂഫൂന ബൈനഹ വബൈന ഹമീമിൻ ആൻ, വയതൂഫൂന, അവർ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും, ബൈനഹ വബൈന ഹമീമിൻ ആൻ, ആ നരകത്തിൻ്റെയും തിളച്ചുമറിയുന്ന വെള്ളത്തിൻ്റെയും ഇടയിലായിട്ട്. നരകത്തിൽ, ആ നരകത്തിൽ നിന്ന് കൊണ്ടുവരുന്നത് തിളച്ചുമറിയുന്ന വെള്ളത്തിലേക്ക്. സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു പറയുന്നു 29-ാമത്തെ വചനത്തിൽ, ബിസ്സശ്ശറാബു വസാഅത് മുർതഫഖാ, ഈ നരകത്തിൽ നൽകപ്പെടുന്ന ഈ പാനീയം അതെത്ര മോശമാകുന്നു. ബിസ്സശ്ശറാബ്, ആ നരകമാകുന്ന താവളം, വസാഅത്, അതെത്ര മോശമാകുന്നു. മുർതഫഖാ, ചെന്നു ചേരാനുള്ള, താമസിക്കാനുള്ള സ്ഥലമായിട്ട് എത്ര മോശമാകുന്നു അത്. സൂറത്തുൽ വാഖിയയിലെ 56-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, ഹാദാ നുസുലുഹും യൗമദ്ദീൻ, സ്വർഗാവകാശികളെക്കുറിച്ച് അവർക്ക് സ്വർഗത്തിൽ അള്ളാഹു ആദിത്യ സൽക്കാരം അരുളും എന്നു പറഞ്ഞതുപോലെ നരകക്കാരെ പരിഹസിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, ഹാദാ നുസുലുഹും, ഇത് അവർക്കുള്ള ആ അതിഥി സൽക്കാരമാകുന്നു. ഈ കഠിനമായ, ചൂടേറിയ, തിളച്ചുമറിയുന്ന നരകത്തിലെ പാനീയത്തെക്കുറിച്ച് പറഞ്ഞതിനു ശേഷമാണ് അള്ളാഹുവിൻ്റെ പരാമർശം, ഹാദാ നുസുലുഹും, ഇത് അവർക്കുള്ള ആദിത്യ സൽക്കാരമാകുന്നു. യൗമദ്ദീൻ, പ്രതിഫലത്തിൻ്റെ ദിവസത്തിൽ. അല്ലാമ ഉസൈമി റഹ്മോദ് പറയുന്നു, അന്ന ഹാഉല അല്ലദീന ഫിന്നാർ കുല്ലമാ അറാദു അൻ യഖ്റുജു മിൻഹാ ഉഈദു ഫീഹാ, അള്ളാഹുവിൻ്റെ വചനത്തിൽ പറയുന്നത് പോലെ നരകക്കാർ നരകത്തിന് പുറത്തു കടക്കാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം ആ നരകത്തിലേക്ക് തന്നെ അവർ തിരിച്ചയക്കപ്പെടും. വഹാദാ ഫീഹി സിയാദത്തു തഅദീബിഹിം, കാരണം നരകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ വെമ്പൽ കൊള്ളുന്ന ആളുകൾ നരകത്തിലേക്ക് തന്നെ തിരിച്ചയക്കപ്പെടുക എന്നത് ശിക്ഷയിലുള്ള വർദ്ധനവാകുന്നു. ലിഅന്നൽ ഇൻസാന ഇദാ ഇൻ ഫതഹ ലഹു ബാബുൽ അമൽ വർറജാ, ഏതൊരു മനുഷ്യനും പ്രതീക്ഷയുടെ കവാടം അയാളുടെ മുമ്പിൽ തുറക്കപ്പെട്ടാൽ വല്ലാത്ത സന്തോഷം അയാൾക്ക് അനുഭവപ്പെടും. തുമ്മ ആദ ഇലൽ ഖബീ ഖൈബ സ്വാറദാലിക്
അഷഖു വ അഷദ്ദു അലൈഹി. എന്നാൽ പ്രതീക്ഷയുടെ കവാടം തുറന്നതിന് ശേഷം വീണ്ടും അങ്ങോട്ട് മടക്കപ്പെട്ടാൽ ആ മനുഷ്യന് അത് കൂടുതൽ പ്രയാസകരവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളതും ആയിത്തീരും. ഇതാണ് അള്ളാഹുവിൻ്റെ പരാമർശം. നരകത്തിൻ്റെയും ഹമീമിൻ്റെയും ഇടക്ക് അവർ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും എന്നത്. മാത്രമല്ല ചില മുഫസ്സിരീങ്ങൾ പറയുന്നത് ലാ യർജിഊന സിവാഹ്, ഈ ജഹീമിലേക്കല്ലാതെ മറ്റെവിടേക്കും അവർ മടങ്ങിപ്പോവുകയില്ല, അവർ മടക്കപ്പെടുകയും ഇല്ല. സഹോദരങ്ങളെ, നാളെ പരലോകത്ത് ഒന്നുകിൽ നരകം അല്ലെങ്കിൽ സ്വർഗം, നരകമോ സ്വർഗമോ വിധിക്കപ്പെടുന്ന വേളയിൽ നാം ഓരോരുത്തരും സ്വന്തത്തെക്കുറിച്ച് ചിന്തിക്കുക. നരകാവകാശികളിലെങ്ങാനും ഞാൻ പെട്ടുപോകുമോ എന്ന ചിന്ത, അതല്ല അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന ആ സൗഭാഗ്യവാന്മാരിലായിരിക്കുമോ എനിക്ക് ഉൾപ്പെടാൻ സാധിക്കുക എന്ന ചിന്ത. അള്ളാഹു റബ്ബുൽ ആലമീൻ കഠിന കഠോരമായ നരക ശിക്ഷയിൽ നിന്ന് നാം ഏവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ശേഷം 69-ാമത്തെ വചനത്തിൽ

ഇന്നഹും, കാരണം അവർ ഈ നരകത്തിൻ്റെ വിറകായി, നരകത്തിൻ്റെ ഇന്ധനമായി ഇവർ മാറാനുള്ള കാരണം, അൽ ഫൗ അവർ കണ്ടെത്തി, ആബാഅഹും തങ്ങളുടെ പിതാക്കന്മാരെ അവർ കണ്ടെത്തി, ദാലീൻ വഴിപിഴച്ചവരായി, അവർ മാർഗഭ്രംശത്തിലായതായി ഇവർ കണ്ടെത്തി. തുടർന്നു പറയുന്നു, ഫഹും അലാ ആസാരിഹിം യുഹ്റഊൻ. ഫഹും, അപ്പോൾ അവർ തങ്ങളുടെ പിതാക്കന്മാരെ വഴിപിഴവലായി കണ്ടെത്തിയവർ, അലാ ആസാരിഹിം അവരുടെ കാലടികളെ, അവരുടെ കാൽപ്പാടുകളെ, യുഹ്റഊൻ ആ കാൽപ്പാടുകളിലേക്ക് ധൃതിയിൽ ചെന്നു, വേഗത്തിൽ അത് ചെന്ന് അത് സ്വീകരിച്ചു. ഇതാണ് ഈ ആളുകൾക്ക് നരകം ലഭിക്കാനുണ്ടായ കാരണമെന്നാണ് ഈ വചനം വ്യക്തമാക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ മറ്റു പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള പരാമർശങ്ങൾ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ തഖ്ലീദ് എന്നത് വിശ്വാസികൾക്ക് പാടില്ലാത്ത കാര്യമാണ്, പ്രത്യേകിച്ച് അന്ധമായ അനുകരണം എന്നത്. ഈ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിരുകൾ പഠിപ്പിക്കുന്നു, ഈ പറയുന്ന ആളുകൾ, യഅനി അന്നഹും വജദു ആബാഅഹും ഫീ ദലാലിൻ മുബീൻ, തങ്ങളുടെ പിതാക്കന്മാരെ അവർ വ്യക്തമായ വഴിപിഴവിൽ കണ്ടു. ആ സന്ദർഭത്തിൽ ആ പിതാക്കന്മാരുടെ വഴികേട് കൈയൊഴിക്കേണ്ട ഇവർ, അത് സ്വീകരിക്കാതിരിക്കേണ്ട ഇവർ, ഫഅസ്റഉ ഇവർ ധൃതി കാണിക്കുകയാണ് ചെയ്തത്. പിത്തിബാഇഹിം ആ വഴിപിഴച്ച പിതാക്കന്മാരെ പിൻപറ്റാൻ, വഖ്തിഫാഇ ആസാരിഹിം അവരുടെ കാലടികൾ അന്ധമായി സ്വീകരിക്കാൻ, വാരിപ്പുണരാൻ, ബിലാ ഫിക്രിൻ വലാ റുഇയത്തിൻ ഒട്ടും ചിന്തിക്കാതെ, ഒട്ടും കണ്ണുകൾ കൊണ്ട് കണ്ട് മനസ്സിലാക്കാതെ, വലം യസ്തജീബു ലിദാഇൽ അഖ്ലി വലാ ദുആത്തിൽ ഹുദാ, സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന അതേപോലെ തന്നെ ബുദ്ധിപരമായി സംസാരിക്കുന്ന ആളുകളുടെ വാക്കുകൾക്ക് ഇവർ ചെവി കൊടുത്തതുമില്ല. ഇത് ഏത് കാലഘട്ടത്തിലും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. പ്രവാചകൻ വന്ന് ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിച്ചപ്പോൾ സ്വന്തം നാട്ടുകാരും സ്വന്തം ബന്ധുക്കൾ പോലും അവർ പ്രവാചകനോട് നടത്തിയ ന്യായവാദം, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെല്ലാം പിഴച്ചു എന്നാണോ നീ പറയുന്നത്? പ്രവാചകൻ ക്ഷണിക്കുന്ന വിഷയം അല്ലാഹുവല്ലാത്ത ഒരു ശക്തിയെയും ആരാധിക്കാനോ പ്രാർത്ഥിക്കാനോ ഇബാദത്തിൻ്റെ ഒരു അംശവും അവർക്ക് അർപ്പിക്കാനോ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് ന്യായീകരിക്കാൻ ശ്രമിച്ചത്, ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ ഈ മാർഗമാണല്ലോ സ്വീകരിച്ചത്, ആ മാർഗമാണ് ഞങ്ങളും പിൻപറ്റുക എന്നതാണ്. ഈ ഏറ്റവും പുരോഗമിച്ച ഈ കാലഘട്ടത്തിലും ബുദ്ധിമാന്മാരെന്ന് പറയപ്പെടുന്ന, വിദ്യാസമ്പന്നരെന്ന് പറയപ്പെടുന്ന ആളുകൾ പോലും ഇത്തരത്തിൽ പൂർവ്വപിതാക്കന്മാരെ അന്ധമായി പിന്തുടരുന്ന അവസ്ഥയാണ്, അത്തരം കാഴ്ചയാണ് ഈ പുരോഗമിച്ച സമൂഹത്തിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. വഇദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹു വഇലർ റസൂൽ, സൂറത്തുൽ മാഇദയിലെ 104-ാമത്തെ വചനത്തിൽ കാണാം, അവരോട് പറയപ്പെട്ടാൽ അല്ലാഹു ഇറക്കിയതിലേക്കും അല്ലാഹുവിൻ്റെ റസൂലിലേക്കും നിങ്ങൾ വരുവീൻ എന്ന് പറയപ്പെട്ടാൽ, ഖാലു അവർ പറയും, ഹസ്ബുനാ ഞങ്ങൾക്ക് മതി, മാ വജദ്നാ അലൈഹി ആബാഅനാ, ഞങ്ങളുടെ പിതാക്കളെ ഞങ്ങൾ എന്തൊരു ഏതൊരു മാർഗത്തിൽ കണ്ടോ അതു മതി ഞങ്ങൾക്ക്. അല്ലാഹുവിൻ്റെ ചോദ്യം, അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅം വലാ യഹ്തദൂൻ, അവരുടെ പിതാക്കന്മാർ ഒന്നും മനസ്സിലാക്കാത്തവരും നേർമാർഗം പ്രാപിക്കാത്തവരും ആണെങ്കിലും, അങ്ങനെയുള്ളവരാണെങ്കിലും നിങ്ങൾ അവരെ പിൻപറ്റുകയാണോ? സഹോദരന്മാരെ, സഹോദരികളെ, ഇസ്ലാമിക പ്രമാണങ്ങളിൽ രേഖയില്ലാത്ത ആചാരാനുഷ്ഠാനങ്ങൾ വാരിപ്പുണരുന്ന ആളുകൾ, പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ മരിച്ചുപോയ മഹാന്മാരുടെ കബറുകൾ കെട്ടിയുയർത്തി അവിടെ പോയി അനുഗ്രഹം വാങ്ങുന്ന ആളുകൾ, ഇത്തരത്തിൽ മാലയിലും മൗലൂദിലും അതുപോലെയുള്ള ധാരാളം ദുരാചാരങ്ങളിലും മുഴുകി ജീവിക്കുന്ന സമൂഹം, ആ ആളുകളോട് പറയുകയാണ്, ഇതൊന്നും ഇസ്ലാമിൻ്റെ മാർഗമല്ല.
ഇതൊന്നും പ്രവാചകൻ പഠിപ്പിച്ച മാർഗമല്ല. ഇത് ഖുർആനിന് വിരുദ്ധമാണ്, പ്രവാചകന്റെ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് പ്രാമാണികമായി അവരെ ബോധ്യപ്പെടുത്തിയാൽ അവരിൽ നിന്നും കേൾക്കാൻ കഴിയുന്ന മറുപടി ഈ പറഞ്ഞ ആയത്തിൽ വിവരിച്ചതുപോലെ പറഞ്ഞതുപോലെ തന്നെയാണെന്നത് എന്തൊരത്ഭുതമാകുന്നു. അവരോട് പറയപ്പെട്ടാൽ നിങ്ങൾ അള്ളാഹുവിലേക്ക് വരുവീൻ, പ്രവാചകനിലേക്ക് വരുവീനെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ പ്രവാചകനെ ഞങ്ങൾ സ്വീകരിക്കുന്നു എന്നൊക്കെ ആവേശത്തോട് കൂടി പറയുന്ന ആളുകൾ അവരും പറയുക, ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെയാണ് പിൻപറ്റുക, അവർ നരകത്തിലാണെങ്കിൽ ഞങ്ങളും നരകത്തിൽ ആയിക്കൊള്ളട്ടെ എന്നുപോലും വീരവാദം മുഴക്കുന്ന മനുഷ്യരെ, സഹോദരന്മാരെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. സൂറത്തുൽ ബഖറയിലെ 170-ാമത്തെ വചനത്തിൽ കാണാം.

0: آباءنا أولو كان آباؤهم لا يعقلون شيئا لا يعقلون شيئا ولا يهتدون. സൂറത്തുൽ മാഇദയിൽ പറഞ്ഞതുപോലെ തന്നെ സൂറത്തുൽ ബഖറയിൽ 170-ാമത്തെ വചനത്തിൽ കാണാം, വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, ഇത്തബിഉ, നിങ്ങൾ പിൻപറ്റുവീൻ, മാ അൻസലല്ലാഹ്, അല്ലാഹു ഇറക്കിയത് നിങ്ങൾ പിൻപറ്റുവീൻ, ഖാലു, അവരുടെ മറുപടി അവർ പറയും, ബൽ, എന്നാൽ, നത്തബിഉ, ഞങ്ങൾ പിൻപറ്റും, മാ അൽഫൈന അലൈഹി ആബാഅന, ഞങ്ങളുടെ പിതാക്കളെ ഏതൊരു വഴിയിൽ ഞങ്ങൾ കണ്ടുവോ അത് ഞങ്ങൾ പിൻപറ്റും. ഇത് ഇന്നും നമുക്ക് കേൾക്കാൻ കഴിയുന്ന കാര്യമാണ്. അല്ലാഹുവിൻ്റെ മറുപടി, അവലൗ കാന ആബാഉഹും, അവരുടെ പിതാക്കന്മാർ ആണെങ്കിലും, ലാ യഅഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ, ഒന്നും ചിന്തിക്കാത്തവരും നേർമാർഗം പ്രാപിക്കാത്തവരും ആണെങ്കിലും അവരെ ഇവർ പിൻപറ്റുകയാണോ? യഥാർത്ഥത്തിൽ തങ്ങളുടെ പിതാക്കന്മാർ ഭൗതിക വിദ്യാഭ്യാസം നേടിയിട്ടില്ല എന്നതുകൊണ്ട് ഞാനും പഠിക്കാൻ പോകുന്നില്ല എന്ന് ഒരാളും പറയാറില്ല. ഞങ്ങളുടെ കുടുംബത്തിലൊരാളും ഡോക്ടറായിട്ടില്ല, അതുകൊണ്ട് ആരെയും ഡോക്ടറാക്കേണ്ടതില്ല എന്നും ഒരാളും പറയാറില്ല. എന്നാൽ വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ അധ്യാപനങ്ങളും കൃത്യമായി സത്യവിശ്വാസം, കലർപ്പില്ലാത്ത ഏകദൈവ വിശ്വാസം, തൗഹീദ്, അതാണ് മുന്നോട്ട് വെക്കുന്നത്. അല്ലാഹുവല്ലാത്ത ഒരു വ്യക്തിയോടും, അവർ മഹാന്മാരാകട്ടെ, അവർ ഔലിയാക്കന്മാരെന്ന് പറയപ്പെടുന്ന ആളുകളാകട്ടെ, അവർ അമ്പിയാക്കന്മാർ തന്നെയാകട്ടെ, വിളിച്ചു പ്രാർത്ഥിക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല എന്നു മാത്രമല്ല, അല്ലാഹുവല്ലാത്ത ഒരു ശക്തിയെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ ഖണ്ഡിതമായി പറയുന്നത് എന്നു പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. നിങ്ങൾക്ക് ഖുർആൻ ഓതുന്നുവെങ്കിൽ ആ വചനം ഞങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന നിലപാടാണ് സമൂഹത്തിൽ കാണാൻ സാധിക്കുക. വഹാദാ ഹുവ തഖ്ലീദുൽ മസ്മൂം, ഇതാണ് ആക്ഷേപാർഹമായ, ഏറ്റവും മോശമായ, അന്ധമായ അനുകരണം. വലാ യുഖല്ലിദു, ഇത്തരത്തിൽ അന്ധമായി അനുകരിക്കുകയില്ല, ഇല്ലാ അസബിയുൻ, പക്ഷപാതിത്വം കാണിക്കുന്ന ആളുകളല്ലാതെ, ഔ ഗബിയുൻ, അല്ലെങ്കിൽ വിഡ്ഢിയായ മനുഷ്യനല്ലാതെ. എത്ര വ്യക്തമാണ് സഹോദരന്മാരെ ഈ വ്യാഖ്യാനം! അന്ധമായ പക്ഷപാതിത്വവും അതേപോലെ ബുദ്ധിയെ പണയപ്പെടുത്തിക്കൊണ്ട് നിലപാടുമല്ലാതെ ഇത്തരത്തിൽ പൂർവ്വപിതാക്കന്മാരെ അന്ധമായി സ്വീകരിക്കുക എന്നത് ബുദ്ധിയുള്ള മനുഷ്യന് യോജിച്ചതല്ല എന്നത് ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മെ വിശ്വാസികളെ ഓർമ്മിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ മേൽ കടമയായിട്ടുള്ള കാര്യം, നമ്മളുടെ പൂർവ്വപിതാക്കന്മാർ സന്മാർഗം പ്രാപിച്ചവരാണെങ്കിൽ, ഖുർആനും സുന്നത്തും പ്രമാണമായി സ്വീകരിച്ചുകൊണ്ട് ജീവിച്ചവരാണെങ്കിൽ തീർച്ചയായും നമ്മളവരെ പിൻപറ്റണം. മറിച്ച് ഖുർആനിനും സുന്നത്തിനും എതിരാണ് അവരുടെ ജീവിതമെങ്കിൽ അവരെ പിൻപറ്റാൻ അല്ലാഹുവോ അല്ലാഹുവിൻ്റെ റസൂലോ നമ്മോട് ആവശ്യപ്പെടുന്നില്ല എന്ന കാര്യം കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കാൻ, സത്യം സ്വീകരിക്കാൻ, ആ സത്യത്തിലായിക്കൊണ്ട് തന്നെ മരണം വരിക്കാൻ നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അന്ധമായ വാദങ്ങളുടെ പിന്നാലെ, അന്ധമായ പാരമ്പര്യവാദം സ്വീകരിച്ചുകൊണ്ട് നാളെ പരലോകത്ത് നരകത്തിലേക്ക് തള്ളപ്പെടുന്നവരിൽ നിന്ന് അല്ലാഹു നമ്മളെ, സമൂഹത്തെ, നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. സൂറത്തു സ്വാഫാത്തിലെ 68 മുതൽ 70 വരെയുള്ള വചനങ്ങളാണ് ഹൃദയവസന്തത്തിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത്. അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: വായനക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം സാമ്പത്തികമായും. അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തന്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: പീസ് ഖുറാൻ റേഡിയോ തെൻസീൽ വിശുദ്ധ ഖുറാൻ പാരായണം ലോകപ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ കേൾക്കുവാൻ പീസ് ഖുറാൻ റേഡിയോ തെൻസീൽ. ഇന്നത്തെ തെൻസീലിൽ സൂറത്തു അൻആം 1 മുതൽ 126 കൂടിയ വചനങ്ങൾ നാം ആസ്വദിക്കുന്നു. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ദർ.
1: بسم الله الرحمن الرحيم

ولو جعلناه ملكا لجعلناه رجلا وللبسنا عليهم ما يلبسون.

ولو ترى إذ وقفوا على ربهم قال أليس هذا بالحق

يعملون به إن الحكم إلا لله يقص الحق وهو خير الفاصلين.

قوله الحق وله الملك يوم ينفخ في الصور عالم الغيب والشهادة

اتبع ما أوحي إليك من ربك لا إله إلا هو وأعرض عن المشركين.

0: മാഷാല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു അൻആം 1 മുതൽ 126 കൂടിയ വചനങ്ങളാണ് നാം ആസ്വദിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ദർ.
1: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുറാനോതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം.

0: പീസ് ഖുറാൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം.
1: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
2: പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം.
3: أعوذ بالله من الشيطان الرجيم.

വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും ബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
1: Peace Radio. Tune to reality.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഘണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഒന്ന് ഒരിക്കൽ കൂടി, ഇന്ന സമിഅന.
2: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ് അൽഹംദുലില്ലാഹ്. ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ് അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുറാൻ റേഡിയോ ഇനി മനഃപാഠം, പേജ് 523, 1 മുതൽ 30 വരെ. സഅദ് അൽ ഗാമിദി.

0: മനഃപാഠം സമാപിക്കുന്നു. പേജ് 523, 1 മുതൽ 30 വരെ. മനഃപാഠത്തിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് സാദ് അൽ ഹാമിദി.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ 18-ാമത്തെ അധ്യായം, സൂറത്തു അൽ കഹ്ഫ്, 34 മുതൽ 45 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത് ഷെയ്ഖ് ഹജ അൽ ബൽഷിയുടെ ശബ്ദത്തിൽ.
1: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
2: പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുക എന്നത് വളരെ പുണ്യമുള്ള ഒരു കാര്യമാണ്. പീസ് റേഡിയോ ശ്രോതാക്കൾ സ്ഥിരമായി ഖുർആൻ മനഃപ്പാഠമാക്കാനായുള്ള ഒരവസരമായിട്ടാണ് ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാം. ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 60-ാമത്തെ വചനമാണ് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. നമ്മോടൊപ്പമുള്ളത് ഹാഫിൽ ജാഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 60-ാമത്തെ വചനമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാ ആയത്തിൻ്റെ ആദ്യ ഭാഗം ഇന്ന് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. 59-ാമത്തെ വചനം പാരായണം ചെയ്തുകൊണ്ട് അടുത്ത ആയത്തിൻ്റെ മനഃപ്പാഠം ആരംഭിക്കാം.

0: ഇൻഷാല്ലാ ആയത്തിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറ. നമ്മൾ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ സൂറത്തു അഹ്സാബിൽ നിന്നും 60-ാമത്തെ വചനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ 1-ാം ഭാഗം ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. തുടർന്നുള്ള ഭാഗങ്ങൾ വരും എപ്പിസോഡുകളിലായി ശ്രോതാക്കൾക്ക് പഠിക്കാവുന്നതാണ്.
2: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
3: Tune to reality.

0: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചം എത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.
3: فلا تحسبن الله مخلف وعده رسله.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രിയിൻ.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആനിന്റെ പാരായണം ലോകപ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ ആസ്വദിക്കാൻ പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഹ്ലർ.

فرعون وهامان وجنودهما كانوا خاطئين. وقالت امرأة فرعون

إن وعد الله حق ولكن أكثرهم لا يعلمون.

قال رب إني ظلمت نفسي فاغفر لي فغفر له إنه هو الغفور الرحيم.

وربك يخلق ما يشاء ويختار ما كان لهم الخيرة

معكم أوليس الله بأعلم بما في صدور العالمين.

فكذبوه فأخذتهم الرجفة فأصبحوا في دارهم جاثمين.

0: والله يعلم ما تصنعون.
1: ما شاء الله جزاكم الله خيرا. നാം ശ്രവിച്ചത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചു.
2: نور على مر الزمان تألقا وأضاء للدنيا طريقا.
3: വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അഭിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ തഖ്വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവൻ്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക. ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്.
5: പീസ് ഖുർആൻ റേഡിയിൽ ഇനി അത്തഹ്സീൻ സൂറത്തുൽ ബഖറ 97-98 വചനം. ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 97-98 ആയത്തുകളാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്.

قل من كان. قൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഖാഫ് എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം. ഖാ ഖി ഖു ഖ് ഖുൽ. ഖുൽ മൻ കാന സാക്കിന നൂനു ശേഷം കാഫ് നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. മൻ കാന അദുവൻ ഐൻ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. അദുവൽ ലിജിബിരീൽ അദുവൻ തൻവീന് ശേഷം ലാം ഇദ്ഗാം ബിലഗുന്ന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. അദുവൽ ലിജിബിരീല അദുവൽ ലിജിബിരീല ഫഇന്നഹു നൂന് ശദ്ദ് ഗുന്ന ചെയ്യണം. ഫഇന്നഹു നസ്സലഹു ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക അലാ ഐൻ നേരത്തെ പറഞ്ഞതുപോലെ തൊണ്ടയുടെ മധ്യഭാഗം. ഐൻ ഇവിടെ ഒന്നും അലാ ഖൽബിക് ഇങ്ങനെ ഓതരുത്, അലാ ഖൽബിക് ഖാഫ് ഖൽബിക ബിഇദ്നില്ലാഹി ബിഇദ്നി ബിഇദ്നി ഈ പദം പ്രത്യേകം ശ്രദ്ധിക്കണം. ബിഇദ്നില്ല എന്നല്ല ബിഇദ്നില്ല. ആയത്തുൽ കുർസിയിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ബിഇദ്നില്ല ബിഇദ്നില്ലാഹി മുസദ്ദിഖ മുസദ്ദിഖ സ്വാദ് സ്വാദുച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് സ്വാദ്. മുസദ്ദിഖൻ എന്നല്ല മുസദ്ദിഖ മുസദ്ദിഖ. അതുപോലെ തന്നെ ഖാഫിൻ്റെ ഉച്ചാരണവും പ്രത്യേകം ശ്രദ്ധിക്കണം. മുസദ്ദിഖല്ലിമ തൻവീന് ശേഷം ലാം ഇദ്ഗാം ബിലഗുന്ന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. മുസദ്ദിഖല്ലിമ മുസദ്ദിഖല്ലിമ ബൈന യദൈഹി വഹുദൻ വബുശ്ര തൻവീന് ശേഷം വ തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വഹുദൻ വബുശ്ര വഹുദൻ വബുശ്ര ഇങ്ങനെ വബുശ്ര ലിൽ മുഅ്മിനീൻ വബുശ്ര ലിൽ മുഅ്മിനീൻ മുഅ്മിനീൻ അല്ല മുഅ്മിനീൻ മുഅ്മിനീൻ. അടുത്ത ആയത്ത് മൻ കാന അദുവൻ ലില്ലാഹി മൻ കാന സുക്കൂനുള്ള നൂനിന് ശേഷം കാഫ് നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. മൻ കാന ഇഖ്ഫ ബിഗുന്ന അദുവൻ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. അദുവൻ അദുവൻ അല്ല ഐൻ അദുവൻ അദുവൻ ലില്ലാഹി അദുവൻ തൻവീന് ശേഷം ലാം ഇവിടെയും ഇദ്ഗാം ബിലാഗുന്ന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം തൻവീനിനെ. അദുവൻ ലില്ലാഹി വമലായികതി മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് മല ഇങ്ങനെ മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് ശേഷം ഹംസ ഈ ഹംസ അതേ പദത്തിൽ മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. മദ് മുത്തസിൽ വാജിബാണ്. ഉവമേലി നിർബന്ധമായിട്ടും അവിടെ നീട്ടണം. ഉവമലായികതിഹി വറുസുലിഹി വറുസുലിഹി റാഇനും സീനിനും എല്ലാം ദമ്മാണ്. വറുസുലിഹി വറുസുലി എന്നല്ല സുക്കൂനാവരുത് സീനിന്. വറുസുലിഹി വജിബിരീല വജിബിരീല വജിബിരീല വമീകാല വമീകാല ഫഇന്നല്ലാഹ ഫഇന്ന നൂന് ശദ്ദുണ്ട് മണിക്കണം. ഫഇന്ന ഗുന്നയുടെ ദൈർഘ്യം അഥവാ മണിക്കൽ ആ ശബ്ദത്തിൻ്റെ നീട്ടേണ്ട ദൈർഘ്യം എന്ന് പറയുന്നത് രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ടാണ്. അപ്പോൾ ഫഇന്നല്ലാഹ അദുവുൽ ലിൽ കാഫിരീൻ അദുവുൻ അദുവുൻ ദാലിന് ദമ്മ വാവിന് ദമ്മ തൻവീൻ അദുവുൽ ലിൽ തൻവീന് ശേഷം ലാം ഇദ്ഗാം ബിലഗുന്ന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. അദുവുൽ ലിൽ അദുവുൽ ലിൽ കാഫിരീൻ
ലിൽ കാഫിരീൻ എന്നല്ല പറയേണ്ടത്. കാഫ് ഉച്ചരിക്കുന്ന സമയത്തൊക്കെ ഖുർആൻ പാരായണം ചെയ്യേണ്ടത് അറബികളുടെ ശൈലിയിൽ എന്നാണല്ലോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മുടെയൊക്കെ ഖിറാഅത്തിൽ പാരായണത്തിൽ വരാറുള്ളത് എല്ലാ അക്ഷരങ്ങളും ഒരു കനപ്പിക്കുന്ന രൂപത്തിലാണ് ഉണ്ടാവാറുള്ളത്. അതാണ് കാര്യമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ വലിൽ ലിൽ കാഫിരീൻ, ലിൽ കാഫിരീൻ, കാഫിരീൻ എന്നല്ല ലിൽ കാഫിരീൻ. ആയത്തിൻ്റെ അവസാനത്തിൽ ലിൽ മുഅ്മിനീൻ എന്നുള്ളിടത്തും ലിൽ കാഫിരീൻ എന്നുള്ളിടത്തും അടുത്ത ആയത്തുകളിലൊക്കെ തന്നെ ആ നീട്ടൽ മദ് ആരിദ് ലിസുക്കൂൻ എന്നാണ്. മദ് ആരിദ് ലിസുക്കൂൻ എന്ന് പറഞ്ഞാൽ ലിൽ കാഫിരീന, ലിൽ കാഫിരീന, നൂനിന് ഫതഹാണ് ഉള്ളത്. പക്ഷേ ലിൽ കാഫിരീൻ അങ്ങനെയാണ് നമ്മൾ നിർത്താറുള്ളത് സുക്കൂൻ നൽകിക്കൊണ്ട്. അപ്പോൾ മദ്ദിൻ്റെ അക്ഷരമായ യാണ് ലിൽ കാഫിരീ യാ, ശേഷം സുക്കൂൻ വരുന്നു, നമ്മൾ നിർത്തുന്നത് കൊണ്ട് സുക്കൂൻ വരുന്നു. അതാണ് മദ് ദൈർഘ്യം, ആരിദ് താൽക്കാലികം, ലി സുക്കൂൻ, സുക്കൂൻ ഉള്ളതിനാൽ. അപ്പോൾ സുക്കൂൻ ഉള്ളതിനാൽ നമ്മൾ അവിടെ നിർത്തുന്നു. സുക്കൂൻ നമ്മൾ നിർത്തുന്നത് കാരണത്താൽ നൽകുന്നതാണ്. അതാണ് മദ് ആരിദിൽ സുക്കൂൻ. അങ്ങനെയാവുമ്പോൾ 2, 4, 6 ഖിറാഅത്തിനനുസരിച്ച് നീട്ടാവുന്ന ദൈർഘ്യം അത്രയും നമ്മൾ നീട്ടണം. 6 ഹർക്കത്തിൻ്റെ ഖദറിലായിട്ട് നീട്ടാവുന്ന മദ്. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 97-98 ആയത്തുകളാണ് ഇന്ന് നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തജ്വീദ് നിയമങ്ങളനുസരിച്ച് പാരായണത്തിൽ അബദ്ധങ്ങളില്ലാതെ കൃത്യമായിട്ട് ഓതുവാൻ ശ്രദ്ധിക്കുക, ശ്രമിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഇതുവരെ കേട്ടത് അത്തഹ്സീൻ, സൂറത്തുൽ ബഖറ 97-98 വചനം. അത്തഹ്സീനിൽ കൂടെ ഉണ്ടായിരുന്നത് ഹാഫിൽ അബ്ദുൽ ശുക്കൂർ.
2: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: سبيله قل تمتعوا فإن مصيركم إلى النار.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ 14 അധ്യായം സൂറത്തു ഇബ്രാഹിം 13 മുതൽ 30 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് സൗദ് അഷുറൈം.
2: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32 അധ്യായം സൂറത്തു സജ്ജദയിലെ 15 വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
3: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു

0: പീസ് ഖുർആൻ റേഡിയോയിൽ അൽ മുഅല്ലിം സൂറ അൽ ബഖറ 34-39 വചനം. ഖലീഫ സുനൈജി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ഇപ്പോൾ കേട്ടത് അൽ മുഅല്ലിം, സൂറ അൽ ബഖറ ആയത്ത് 34-39. ഖിറാഅത്ത് ഖലീഫ അസ്വനീജി ആയിരുന്നു.
1: സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം. പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30, ബുധൻ രാവിലെ 9:35, വ്യാഴം വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: പീസ് റേഡിയോ ഹൃദയവസന്തം, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണവും പഠനവും നീറുന്ന ഹൃദയങ്ങൾക്ക് തേനാമൃതാണ്. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറത്തു സ്വാഫാത്തിലെ 78-80 കൂടിയ വചനങ്ങൾ നാം പഠിക്കുന്നു. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
3: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم وجعلنا ذريته هم الباقين وتركنا عليه

സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 77 മുതലുള്ള വചനങ്ങളാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 77-ാമത്തെ വചനത്തെക്കുറിച്ചായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. വജഅൽന, നാം ആക്കുകയും ചെയ്തു, ദുരിയതഹു, അദ്ദേഹത്തിൻ്റെ അഥവാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ സന്തതിയെ, ഹുമുൽ ബാഖീൻ, അവരെ തന്നെ, അവരെ മാത്രം അല്ലെങ്കിൽ അവരെ തന്നെ അവശേഷിക്കുന്നവരാക്കി. ഇവിടെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ കാലത്തുണ്ടായ ജലപ്രളയത്തിന് ശേഷം അദ്ദേഹത്തിൽ വിശ്വസിച്ച യഥാർത്ഥ വിശ്വാസികളെയാണ് അല്ലാഹു അവശേഷിപ്പിച്ചത് എന്നതാണ് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നത്. അവിടെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ സന്താനങ്ങളെക്കുറിച്ച് പരാമർശമുണ്ടായിരുന്നു. അവർ ഓരോ ജനതയുടെയും മുൻഗാമികൾ അവരായിരുന്നു. അറബികളുടെയും പേർഷ്യക്കാരുടെയും അതേപോലെ തന്നെ ആഫ്രിക്കൻ ജനതയുടെയുമൊക്കെ അവരുടെയൊക്കെ മുൻഗാമികൾ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ സാം, ഹാം, യാഫിസ് എന്നീ മക്കളായിരുന്നു എന്ന് ചില തഫ്സീറുകളിൽ പറയുന്നുണ്ടെങ്കിൽ പോലും പ്രമാണയോഗ്യമായ വചനങ്ങൾ അല്ലെങ്കിൽ പ്രമാണങ്ങൾ അതിനില്ല എന്നതാണ് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നത്.

0: മാത്രമല്ല സൂറത്ത് ഇബ്രാഹിമിൽ അല്ലാഹു അതിലെ 9-ാമത്തെ വചനത്തിൽ പറയുന്നു, അലം യഅതികും നബഉ ലദീന മിൻ ഖബ്ലികും ഖൗമു നൂഹിം വആദിം വസമൂദ വല്ലദീന മിൻ ബഅദിഹിം ലാ യഅലമുഹും ഇല്ലല്ലാഹ്. അലം യഅതികും, നിങ്ങൾക്ക് വന്നിട്ടില്ലേ, നബഉ ലദീന മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ വർത്തമാനം, ഖൗമു നൂഹിൻ വആദിൻ വസമൂദ, നൂഹിൻ്റെയും ആദിൻ്റെയും സമൂദിൻ്റെയും, വല്ലദീന മിൻ ബഅദിഹിം, അവർക്ക് ശേഷമുള്ളവരുടെയും, ലാ യഅലമുഹും ഇല്ലല്ലാഹ്, അവരെക്കുറിച്ച് അല്ലാഹുവിനല്ലാതെ അറിയുകയില്ല. അല്ലാമ സഅദി റഹ്മഹുള്ള 77-ാമത്തെ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു, വജഅൽന ദുരിയത നൂഹിൻ ഹുമുൽ ബാഖീൻ ബഅദ ഗർഖി ഖൗമിഹി. നൂഹ് അലൈഹിസ്സലാമിയുടെ ജനതയാണ് ആ ജലപ്രളയത്തിന് ശേഷം അവശേഷിച്ചത്. അതാണ് ആ വചനം, അഥവാ വജഅൽന ദുരിയതഹു, അദ്ദേഹത്തെ ജനത സന്തതിയെ നാം ആക്കി, ഹുമുൽ ബാഖീൻ, അവശേഷിക്കുന്നവരാക്കി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത്. 78-ാമത്തെ വചനം,
1: وتركنا عليه في الآخرين.
0: وتركنا നാം വിട്ടു അഥവാ ബാക്കിയാക്കി, അലൈഹി അദ്ദേഹത്തിൻ്റെ പേരിൽ, ഫിൽ ആഖിരീൻ പിന്നീടുള്ളവരിൽ അല്ലെങ്കിൽ പിൻഗാമികളിൽ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ കീർത്തി, അദ്ദേഹത്തിൻ്റെ പേര് എല്ലാവരും സ്മരിക്കുന്ന, എല്ലാവരും ഓർക്കുന്ന ഒരു പേരാക്കി, അദ്ദേഹത്തിൻ്റെ പ്രശസ്തി നാം ഉയർത്തി എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഐ ഫിൽ ആലമീന മിൻ ബഅദിഹി ദിക്റൻ ഹസനൻ വസനാഅൻ അതറൻ ഫലാ യുദ്ക്കറു ഇല്ലാ ബിസ്സനാഇ അൽ ഹസൻ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ലോകർക്ക് അല്ലെങ്കിൽ ലോകരിൽ തന്നെ വളരെ ശ്രദ്ധേയനായി, അദ്ദേഹം നല്ല പേരിനും പ്രശസ്തിക്കും അർഹനായി, അതാണ് ആ വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റു ചില മുഫസ്സിറുകൾ പറയുന്നു, യഅനി അബ്ഖൈനാ ലഹു സനാഅൻ ഹസനൻ, അദ്ദേഹത്തിന് നാം നല്ല പ്രശസ്തി ഉണ്ടാക്കി, നല്ല പുകഴ്ത്തൽ അദ്ദേഹത്തെ പുകഴ്ത്തി. വലം യഖുൽ തറക്നാ ലഹു, അല്ലാഹു പരാമർശിച്ചത് അദ്ദേഹത്തിന് വേണ്ടി എന്ന് പറയാതെ, അദ്ദേഹത്തിൻ്റെ മേൽ എന്ന് പറഞ്ഞത് അത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തിക്കും അദ്ദേഹത്തിൻ്റെ മഹത്വത്തിനും കാരണമാകുന്നു എന്ന് മുഫസ്സിറുകൾ എടുത്തു പറയുന്നു. ഇന്നല്ലാഹു സുബ്ഹാനഹു വ തആല അസ്നാ അലൈഹി സനാഅ മിൻ അഫ്ദലി സനാഇ കമാ ഖാല സുബ്ഹാന ദുരിയത മൻ ഹമൽനാ മഅ നൂഹ് ഇന്നഹു കാന അബ്ദൻ ഷകൂറ. നൂഹിൻ്റെ കൂടെ കപ്പലിൽ നാം വഹിച്ചവർ, ഇന്നഹു തീർച്ചയായും അദ്ദേഹം, കാന അബ്ദൻ ഷകൂറ, അദ്ദേഹം ഏറ്റവും നന്ദിയുള്ള ദാസനാകുന്നു. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചുള്ള ഈ പരാമർശം അദ്ദേഹത്തിൻ്റെ മഹത്വത്തിന്, അല്ലാഹു അദ്ദേഹത്തിന് മഹത്വം കൽപ്പിച്ചതിന് ഈ വചനം തെളിവാകുന്നു. ഹാദാ സനാഉൻ അഅ്ലമു മാ യകൂനു മിനൽ സനാ വ അഷ്റഫു മാ യകൂനു മിനൽ ഫഖ്രി അന്നല്ലാഹ യസിഫു വാഹിദൻ മിൻ ആദം. അല്ലാഹു ആദം സന്തതികളിൽ അദ്ദേഹത്തെ പ്രത്യേകമാക്കിയിരിക്കുന്നു, അദ്ദേഹത്തെ പ്രത്യേകമായി വിശേഷിപ്പിച്ചിരിക്കുന്നു. ഇന്നഹു കാന അബ്ദൻ ഷകൂറ, അദ്ദേഹം ഏറ്റവും നന്ദിയുള്ള അടിമയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അഥവാ യഅനി ഖായിമൻ ബിൽ ഉബൂദിയ, അദ്ദേഹം ഏറ്റവും നല്ല നന്ദിയുള്ള അടിമയാണെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് ഇബാദത്തെടുക്കുന്ന വ്യക്തിത്വമായിരുന്നു. വഖായിമൻ ബിശുക്രി അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലാഹുവോട് നന്ദി കാണിക്കുന്ന അടിമയായിരുന്നു. അല്ലാഹു അബ്ഖ അലൈഹി സനാഅൻ ഹസനൻ ഫിൽ ആഖിരീൻ ഇലാ ആഖിരിൽ ഉമമി ബൽ ഇലാ യൗമിൽ ഖിയാമ. അതുകൊണ്ട് തന്നെ ഖിയാമത്ത് നാൾ വരെ എല്ലാവരും ഓർക്കുന്ന, എല്ലാവരും പ്രശംസിക്കുന്ന ഒരു വ്യക്തിത്വമായി അദ്ദേഹം മാറി. ലിഅന്ന ഹാദൽ കിതാബ് സയബ്ഖ ഇലാ അൻ യർഫഅഹു അല്ലാഹു ഇൻദ ഖുർബി ഖിയാമി സാഅ. അല്ലാഹുവിൻ്റെ ഈ ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാൾ വരെ അത് നിലനിൽക്കും. ആ ഖിയാമത്ത് നാൾ വരെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം വിശുദ്ധ ഖുർആനിലൂടെ അയവിറക്കപ്പെടുകയും ചെയ്യും. അതാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രശസ്തിയെക്കുറിച്ച് അദ്ദേഹത്തെ അള്ളാഹു അദ്ദേഹത്തിൻ്റെ കീർത്തി ഉയർത്തിയെന്ന് പറയുന്നുകൊണ്ടും വതറക്കിന നാം വിട്ടു നാം ഉപേക്ഷിച്ചു അലൈഹി അദ്ദേഹത്തിൻ്റെ മേൽ ഫിൽ ആഖിരീൻ അവസാന കാലക്കാരിൽ അല്ലെങ്കിൽ പിൻഗാമികളിൽ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല എല്ലാ ആളുകളും അദ്ദേഹത്തെ പുകഴ്ത്തുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വിശ്വാസികൾ തൗഹീദിൽ അടിയുറച്ചുകൊണ്ട് ജീവിക്കുന്നവർ തൗഹീദ് പ്രബോധനം ചെയ്യുന്നവർ ഷിർക്കിനെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നവർ എല്ലാം തന്നെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ ഓർക്കുകയും അദ്ദേഹത്തെ പുകഴ്ത്തുകയും ചെയ്യും. എന്നാൽ സത്യപ്രബോധനത്തിൻ്റെ എതിരാളികൾ തൗഹീദി പ്രബോധനത്തിന് എതിരി നിൽക്കുന്നവർ ഷിർക്ക് ആ ഷിർക്ക് പ്രചരിപ്പിക്കുകയും അതിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർക്കൊരിക്കലും തന്നെ ആ പ്രവാചകനോട് സ്നേഹമോ അദ്ദേഹത്തെ പുകഴ്ത്തലോ ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ തരമില്ല. സഅദി റഹ്മത്തു പറയുന്നു, വ അബ്ഖൈനാ ലഹു ദിക്റൻ ജമീലൻ വ സനാഅൻ ഹസനൻ ഫമൻ ജാഅ ബഅദഹു മിനൻ നാസി യദ്കുറൂനഹു ബി. നാം അദ്ദേഹത്തിൻ്റെ മനോഹരമായ സ്മരണ അവശേഷിപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ കീർത്തിയും നാം അവശേഷിപ്പിച്ചു, ശേഷം വരുന്നവർ അദ്ദേഹത്തെ ഓർക്കുകയും ചെയ്യും. അതാണ് ആ വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 79-ാമത്തെ വചനം, സലാമുൻ അലാ നൂഹിൻ ഫിൽ ആലമീൻ. സലാമുൻ, സലാം അഥവാ സമാധാന ശാന്തിയുണ്ട് അലാ നൂഹിൻ നൂഹിൻ്റെ മേൽ ഫിൽ ആലമീൻ ലോകരിൽ. ഹാദല്ലദീ അബ്ഖാഹുല്ലാഹു തആല ലിനൂഹിൻ അലൈഹിസ്സലാം ഇലാ യൗമിൽ ഖിയാമ. തൊട്ടുമുകളിൽ പറഞ്ഞ നാം അദ്ദേഹത്തെ പിൽക്കാലക്കാരിൽ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കീർത്തിയും അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സമാധാനവുമാകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അന്നഹു ലാ യുദ്ക്കറു ഇല്ലാ വയുസല്ലിമു അലൈഹി അന്നാസു കുല്ലുഹും അലഖ്തിലാഫി മിലലിഹിം വ അജ്നാസിഹിം വ ദിയാനാതിഹിം. വ്യത്യസ്ത മതക്കാർ, വ്യത്യസ്ത വർഗത്തിൽപ്പെട്ടവർ, വ്യത്യസ്ത മാർഗം സ്വീകരിച്ചവർ, പക്ഷെ എല്ലാവരും ആ മഹാനായ പ്രവാചകനെ ഓർക്കുന്നു, അദ്ദേഹത്തിൻ്റെ പേരിൽ ശാന്തി നേരുകയും ചെയ്യുന്നു. വഹാദാ മിനല്ലാഹി ജസാഅൻ ഹസനൻ, ഇത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു മഹത്തായ പ്രതിഫലമാകുന്നു. ലി ഇഹ്സാനി നൂഹ് അലൈഹിസ്സലാം ഫീമാ ബൈനഹു വബൈനല്ലാഹ്. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ഇഹ്സാൻ കാണിച്ചിരുന്നു എന്ന കാരണത്താൽ, അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് ഇഹ്സാൻ ചെയ്തതുകൊണ്ട് അള്ളാഹ് അദ്ദേഹത്തോടും ഇഹ്സാൻ ചെയ്യുന്നു. സൂറത്തുർ റഹ്മാനിൽ അല്ലാഹു പറഞ്ഞതുപോലെ, ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലാൽ ഇഹ്സാൻ. ഇഹ്സാനിന് പ്രതിഫലം ഇഹ്സാനല്ലാതെ മറ്റെന്താണ്? നന്മ പ്രവർത്തിച്ചതിനുള്ള പ്രതിഫലം നന്മ പ്രവർത്തിക്കലല്ലാതെ മറ്റെന്താകുന്നു? നൂഹ് അലൈഹിസ്സലാം അഹ്സന ഫീമാ ബൈനഹു വബൈനല്ലാഹി അസ്സ വജൽ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ഇഹ്സാൻ കാണിച്ചു, അതുകൊണ്ട് ഫഅഹ്സനല്ലാഹു ഇലൈഹി, അള്ളാഹു അദ്ദേഹത്തോടും ഇഹ്സാൻ കാണിച്ചു. അള്ളാഹുവിൻ്റെ ഇഹ്സാനിൻ്റെ കാരണം കൊണ്ടാണ് എല്ലാ മനുഷ്യരും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ആ മഹാനായ പ്രവാചകനെ നന്ദിയോടുകൂടി സ്മരിക്കുന്നു, നല്ല നിലയിൽ അദ്ദേഹത്തെ ഓർക്കുന്നു. വകുല്ലു മൻ യുഹ്സിനു ഫീമാ ബൈനഹു വബൈനല്ലാഹ് യുഹ്സിനുല്ലാഹു ഇലൈഹി. നാം പഠിക്കേണ്ടൊരു പാഠം, അള്ളാഹുവോട് ഇഹ്സാൻ ചെയ്യാൻ തയ്യാറുള്ള ആർക്കും അള്ളാഹുവിൻ്റെ ഇഹ്സാനിനെ പ്രതീക്ഷിക്കാവുന്നതാകുന്നു. ഐ അന്നല്ലാഹ സല്ലമഹു മിൻ കുല്ലി മാ യദുറുഹു മിനൽ ഖവാദിഹി ലത്തി തഖ്ദഹു ഫീഹി മിൻ ബനി ആദം. അള്ളാഹുവിൻ്റെ രക്ഷ എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ സമാധാനമെന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരിൽ നിന്നുമുള്ള രക്ഷപ്പെടുത്തലാകുന്നു. അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നവരിൽ നിന്ന്, അദ്ദേഹത്തെക്കുറിച്ച് ഇകഴ്ത്തി പറയുന്നവരിൽ നിന്നെല്ലാം അല്ലാഹു അദ്ദേഹത്തെ സുരക്ഷിതമാക്കിയിരിക്കുന്നു. ഇമാം തബരി റഹ്മത്തു പറയുന്നു, യഖൂലു അമനതൻ മിനല്ലാഹി ലിനൂഹ് ഫിൽ ആലമീൻ. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിയെ അള്ളാഹു സംരക്ഷിച്ചു എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ സമാധാനം അദ്ദേഹത്തിനുവിനുണ്ട് എന്ന് പറഞ്ഞാൽ, ഒരാളും തന്നെ അദ്ദേഹത്തെ ദുഷിച്ച രൂപത്തിൽ, തെറ്റായ രൂപത്തിൽ ഓർക്കാറില്ല. നല്ല നിലയിലാകുന്നു അദ്ദേഹത്തെ ഓർക്കാറുള്ളത്. അതാണ് അദ്ദേഹത്തിൻ്റെ മേൽ സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് തബരി റഹ്മഹുള്ള ഈ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുകയാണ്. സലാമുൻ, സമാധാനം, അലാ നൂഹിൻ, നൂഹിൻ്റെ മേൽ, ഫിൽ ആലമീൻ, ലോകരിൽ. തുടർന്ന് 80-ാമത്തെ വചനം, ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. ഇന്നാ കദാലിക, നിശ്ചയമായും അപ്രകാരം നാം, നജ്സി, നാം പ്രതിഫലം കൊടുക്കുന്നു, അൽ മുഹ്സിനീൻ, സുഹൃദം ചെയ്യുന്നവർക്ക്, നന്മ ചെയ്യുന്നവർക്ക്, പുണ്യം ചെയ്യുന്നവർക്ക്. അതായത് ഇന്നാ കദാലിക് ഐ കമാ ജസൈന നൂഹൻ അലൈഹിസ്സലാം നജ്സിൽ മുഹ്സിനീൻ, നാം നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയോട് പ്രതിഫലം, അദ്ദേഹത്തിന് പ്രതിഫലം നൽകിയതുപോലെ തന്നെ ഇഹ്സാൻ ചെയ്യുന്ന ആളുകൾക്ക് പ്രതിഫലം നൽകും. ഫകുല്ലു മൻ അഹ്സന ഫഇന്നല്ലാഹ സുബ്ഹാനഹു വതആല യുജ്സീഹി കമാ ജസാ നൂഹൻ അലൈഹിസ്സലാം. ഇഹ്സാൻ ചെയ്യാൻ തയ്യാറുള്ള എല്ലാവരോടും നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയോട് അള്ളാഹു ഇഹ്സാൻ ചെയ്തതുപോലെ തന്നെ ഇഹ്സാൻ ചെയ്യും. വഖദ് ജസല്ലാഹു നൂഹൻ ബി അംറൈനി ബിമാ തറക അലൈഹി ഫിൽ ആഖിരീൻ വബിമാ സല്ലമഹു ഫിൽ ആലമീൻ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയോട് അള്ളാഹു ചെയ്തത്, ഒന്ന്, അദ്ദേഹത്തെ പിൽക്കാലക്കാലിൽ അവശേഷിപ്പിച്ചു, സൽകീർത്തി ഉണ്ടാക്കി. മറ്റൊന്ന്, ലോകരിൽ നിന്ന് അദ്ദേഹത്തെ സംരക്ഷിച്ചു, അദ്ദേഹത്തെ ഇകഴ്ത്തുന്നതിൽ നിന്ന്, അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നതിൽ നിന്ന് എല്ലാം അല്ലാഹു സംരക്ഷിച്ചു. ഫകദാലിക മൻ കാന മുഅ്മിനൻ ബില്ലാഹി അസ്സ വജൽ, അപ്രകാരം ആരെങ്കിലും അല്ലാഹുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, മുഹ്സിനൻ ഫീ ഇബാദതിഹി, അല്ലാഹുവിന് ഇബാദത്തെടുക്കുന്നതിൽ ഇഹ്സാൻ ചെയ്യുന്നുവെങ്കിൽ, വഇലാ ഇബാദിഹി, അല്ലാഹുവിൻ്റെ ദാസന്മാരോടും ഇഹ്സാൻ ചെയ്യുന്നുവെങ്കിൽ, അല്ലാഹുവിൻ്റെ ദാസന്മാരോട് നന്മ പ്രവർത്തിക്കുന്നുവെങ്കിൽ, ഫഇന്നല്ലാഹ തആല യുജ്സ ബിഹി കമാ ജസ നൂഹൻ. ഫഇന്നല്ലാഹ തആല യജ്സി ബിഹി, അത്തരം ആളുകൾക്ക് അല്ലാഹു പ്രതിഫലം നൽകുന്നു, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് പ്രതിഫലം നൽകിയതുപോലെ. വലിദാലിക തജിദു അന്നല്ലാഹ തആല വളഅ ഫീ ഖുലൂബി നാസി മൻ യഖ്ദഹു ഫീഹിം ലിഅന്ന കുല്ല വാഹിദിൻ മിൻ അഹ്ലിൽ ഖൈരി ലാബുദ്ദ അൻ യഖ്ദഹ ഫീഹി വാഹിദുൻ മിൻ അഹ്ലിൽ ശർ. ഒരു നല്ല മനുഷ്യൻ, നന്മ പ്രവർത്തിക്കുന്ന ആളുകൾ, ആ മനുഷ്യരോട് എല്ലാ നല്ല മനുഷ്യരുടെ മനസ്സിലും അല്ലാഹു സ്നേഹമുണ്ടാക്കി കൊടുക്കുന്നു, ആ മനുഷ്യരെക്കുറിച്ച് നല്ല മതിപ്പുണ്ടാക്കി കൊടുക്കുന്നു. അതൊക്കെയാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കാര്യത്തിൽ അല്ലാഹു അദ്ദേഹത്തിന് പ്രതിഫലമായി നൽകിയതെന്ന് മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നു. അന്നൽ മുഹ്സിന യുജാസി ബിമിസ്ലിമ ജൂസിയ ബിഹി നൂഹ് അലൈഹിസ്സലാം വദാലിക ബിഇൻജാഇഹി മിനൽ ഹലാക്കി വസലാമത്തി ഇർദിഹി മിനൽ ദിക്രി സയ്യി വകുല്ലമാ കാനൽ ഇൻസാനു അക്സറ ഇഹ്സാനൻ കാന അക്സറ സവാബൻ വഅസ്ലം. എപ്പോഴെല്ലാം മനുഷ്യർ കൂടുതൽ ഇഹ്സാൻ ചെയ്യാൻ തയ്യാറാകുന്നുവോ, അപ്പോഴെല്ലാം അവർ ഏറ്റവും കൂടുതൽ പ്രതിഫലത്തിന് അർഹരാകുന്നു, ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു. അതാണ് ആ വചനം നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ജീവിതത്തിൽ അദ്ദേഹം കാണിച്ച ഇസ്ലാമികമായ കണിശമായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കനുസരിച്ചുകൊണ്ടുള്ള ജീവിതം നയിച്ചത് കാരണത്താൽ അള്ളാഹുവിനോട് അങ്ങേയറ്റം അള്ളാഹുവോട് നന്ദി കാണിച്ചുകൊണ്ട് ജീവിച്ചതിനാൽ അള്ളാഹു അദ്ദേഹത്തിന് ധാരാളമായ പ്രതിഫലം പ്രദാനം ചെയ്തു. ആ പ്രതിഫലം വിശ്വാസികൾക്കെല്ലാം നേടിയെടുക്കാൻ സാധിക്കും. അള്ളാഹുവിനോട് നന്ദിയുള്ളവരായി ജീവിച്ചാൽ, അള്ളാഹുവിനോട് ഇഹ്സാൻ കാണിച്ചാൽ, അതേപോലെ തന്നെ തങ്ങളുടെ സമസൃഷ്ടികളോടും നന്മ പ്രവർത്തിക്കാൻ തയ്യാറായാൽ ആ പ്രതിഫലത്തിന് നമുക്കും അർഹരാകാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തുകളിൽ അള്ളാഹുവിനോട് ഇഹ്സാൻ കാണിക്കുന്നവരിലും അള്ളാഹുവിൻ്റെ അടിമകളോട് ഇഹ്സാൻ കാണിക്കുന്നവരിലും ഉൾപ്പെടാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ തിരുമേനി പറഞ്ഞു, എങ്ങനെയാണ് ഇബാദത്തിൽ അള്ളാഹുവിനോട് ഇഹ്സാൻ കാണിക്കൽ? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അള്ളാഹുവിനെ കാണുന്നു എന്ന പോലെ അവനെ ആരാധിക്കുക. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നു. അപ്പോൾ ഇബാദത്തിൽ അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നിഷ്കളങ്കമായി ഇബാദത്ത് ചെയ്യുക, അതാണ് ഇബാദത്തിൽ കാണിക്കേണ്ട ഇഹ്സാൻ. അതോടൊപ്പം തന്നെ തങ്ങളുടെ മാതാപിതാക്കളോടും അതുപോലെ തന്നെ സഹജീവികളോടും കഴിയുന്നത്ര നന്മ പ്രവർത്തിക്കാൻ സന്നദ്ധമാവുക, അതാണ് അബദുകളോട് ഇബാദുകളോട് കാണിക്കേണ്ട ഇഹ്സാൻ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ആ വിഷയത്തിൽ ഏറ്റവും മാതൃകായോഗ്യമായ ജീവിതമാണ് കാഴ്ചവെച്ചതെന്നത് ആ പ്രവാചകനെക്കുറിച്ചുള്ള അള്ളാഹുവിൻ്റെ പരാമർശങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇഹ്സാൻ കാണിക്കുന്ന, അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന അടിമകളിൽ ഉൾപ്പെടാൻ വേണ്ടി നാം പരിശ്രമിക്കുക. നാം ഏവർക്കും അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
2: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാഫാത്തിലെ 78 മുതൽ 80 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
3: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിൻ്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിൻ്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്.

അതുപോലെ പതിനൊന്നാമധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

പരിശുദ്ധ ഖുർആനിൻ്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്കു വേണ്ടി ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിൻ്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിൻ്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്.

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് ഖുർആൻ റേഡിയോയിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇൻഷാ അല്ലാഹ് ഹിഫ്ളുമായി ബന്ധപ്പെട്ട് ഒന്ന് നമുക്ക് പുനരാവർത്തനം നടത്താനും ഒന്ന് ഒരു മോഡിഫൈ ചെയ്യാനും കൂടിയുള്ള ഒരു സന്ദർഭമാണ് ഈ ഖുർആൻ ടെലിക്യൂസ്. എല്ലാവരും നന്നായി ഈ പരിപാടിയിൽ പങ്കെടുക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ആദ്യത്തെ കോള് ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് ഖുർആൻ റേഡിയോയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: ഫർഹാന.
1: ഫർഹാന, മാഷാല്ലാ. ഫർഹാന എവിടുന്നാ വിളിക്കണേ?
2: കോട്ടക്കൽ.
1: കോട്ടക്കൽ, മാഷാല്ലാ. ഫർഹാന, അപ്പൊ ഇൻഷാല്ലാ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? സ്കൂളൊന്ന് പറയോ. ഓക്കെ ഓക്കെ, മാഷാല്ലാ മാഷാല്ലാ. ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
2: അല്ല, കൊറേ പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്.
1: ബാറക്കല്ലാഹു ഫീകി, ജസാകില്ലാ, മാഷാല്ലാ. അപ്പൊ ഖുർആൻ നമ്മളെ പരിപാടിയിൽ പങ്കെടുക്കുന്നോണ്ട് നമുക്ക് എല്ലാം അറിയാം അല്ലേ? മാഷാല്ലാ, എത്ര ജൂസ് പഠിച്ചിട്ടുണ്ട് സ്കൂൾ ഓഫ് ഖുർആനില്?
2: സ്കൂൾ ഓഫ് ഖുർആനില് മൂന്ന് ജൂസ് ആയിട്ടുള്ളൂ. മറ്റേ ഓൺലൈനിൽ പഠിക്കുന്നുണ്ട് തഹ്സീബുൽ ഖുർആൻ ആയിട്ട്.
1: ആ, അത് എത്ര പഠിക്കുന്നുണ്ട്?
2: ഇതിപ്പോ ആറ് ജൂസ് കഴിഞ്ഞ് പേരാമത്തെ ജൂസ് സയഖൂലു.
1: മാഷാ അല്ലാഹു ബറകല്ലാഹു ഫീക. അതെ, അഹ്കാഫ് ജൂസ് ആണോ ആദ്യം പഠിച്ചത്? താഴത്തേക്ക് അങ്ങോട്ടാണോ? ബക്കറ എങ്ങനെയാണ് പഠിച്ചേ?
2: അവിടുന്ന് തൊട്ട് അമ്മ വരെ താഴത്തേക്ക് പഠിച്ചു. പിന്നെ
1: അതായത് അഹ്കാഫിന്റെ ഫസ്റ്റ് അല്ലേ?
2: അല്ല, അഹ്കാഫ് താഴത്തേക്ക് പഠിച്ചു.
1: അഞ്ച് ജൂസ്. മാഷാല്ലാ. അപ്പൊ റിപ്പീറ്റേഷൻ നടക്കാറുണ്ട്? അപ്പൊ അവസാനത്തെ ഒരു മൂന്ന് ജൂസ് നോക്കെ നമുക്ക് ചോദിക്കാം അല്ലേ? മാഖബലി മാബാദൊക്കെ ഉണ്ട്. അതായത് മുമ്പത്തായത്തോതൻ ഓതണം ചോദിക്കും, പിന്നെ ശേഷം ചോദിക്കും ഇൻഷാല്ലാ. അപ്പൊ അതൊന്ന് ചോദ്യങ്ങൾ ശ്രദ്ധിച്ചോളാം കേട്ടോ. പിന്നെ എത്രാമത്തെ ഇയർ ആണ് സ്കൂൾ ഓഫ് ഖുർആനില്? മൂന്നിലോ? മൂന്നില്, മാഷാല്ലാ ബറക്കല്ലാ. ആയിക്കോട്ടെ, ഇൻഷാല്ലാ നോക്കൂ കേട്ടോ.

0: ഒതിക്കോളൂ ഒതിക്കോളൂ അല്ലദീനഹും ഫീ അംവാലിഹിം ഒന്നും കൂടെ നമ്മൾ റിപ്പീറ്റേഷൻ കൊടുക്കുമ്പോഴേ നന്നായിട്ട് റിപ്പീറ്റ് കൊടുക്കണം ഇൻഷാല്ല. അതായത് ഇപ്പൊ നമ്മൾ ചെറിയ കുട്ടികളാവുമ്പോ കുറഞ്ഞ ടൈം കളിക്കാനൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഇടക്കിടക്ക് വിട്ടുപോകും. അപ്പോൾ കണ്ടിന്യൂ ആയിട്ട് ഒരു 10 പേജെങ്കിലും ചുരുങ്ങിയത് നമ്മൾ റിപ്പീറ്റിംഗ് കൊടുക്കണം ഒരു ദിവസം ഇൻഷാല്ല. അപ്പോഴാണ് നമ്മൾ പഠിച്ചതൊക്കെ ഇപ്പം നമ്മൾ ഹിഫ്ലും കൂടി പഠിക്കണമല്ലേ, ഉസ്താദ്മാർ പറഞ്ഞു തരാറുണ്ടാവും. കാരണം 10 പേജ് ചുരുങ്ങിയത് ഹിഫ്ല് നമ്മൾ റിപ്പീറ്റ് പഴയ പാഠം റിപ്പീറ്റ് ചെയ്താലുള്ളൂ നമുക്കത് എന്നും മനസ്സിലുണ്ടാവുക. ജുസു പാഠം പിന്നെ പഴയ പാഠമൊക്കെ അല്ലേ. ഓക്കെ ഓക്കെ ഇൻഷാല്ല. അപ്പോൾ സ്കൂളിലൊക്കെ നല്ല കമ്പനി ആയിട്ട് എല്ലാവരും കൂട്ടുകാരും ടീച്ചർമാരും അവരൊക്കെ നല്ല ഫ്രണ്ട്സുകളാണോ? ഇൻഷാല്ല. അപ്പോൾ ഇനിയും വിളിക്കണം ഇൻഷാല്ല. അള്ളാഹു കൂടുതൽ കൂടുതൽ ഹിഫ്ല് പഠിക്കാനും അതേപോലെ ഇപ്പം ഈ പഠിച്ചത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഹാഫിളത്താവണം അല്ലേ, പൂർണ്ണമായിട്ടും ഹാഫിളത്താവണം അല്ലേ. നമുക്ക് എപ്പോഴും പഠിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഖുർആന്. അപ്പം ഇൻഷാല്ല നന്നായി പഠിക്കുക. അള്ളാഹു നമുക്കത് പഠിച്ച് മനസ്സിൽ നിലനിർത്താൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ ഇൻഷാല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇൻഷാല്ല നമുക്ക് അടുത്ത കോളിലേക്ക് പ്രവേശിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള വബറകാത്തു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് ഖുർആൻ റേഡിയോയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഒന്നുകൂടി വ്യക്തമായിട്ട് പറയോ. സഫ്വാൻ. ഓക്കെ സഫ്വാൻ, ഒന്ന് സൗണ്ട് കുറച്ച് ക്ലിയർ കുറവുണ്ടല്ലോ. ഇപ്പൊ ക്ലിയർ ആണ്. അപ്പൊ എവിടെയാണ് വീട്?
1: വടക്കുംപാട്.
0: വടക്കുംപാട്. വടക്കുംപാട് എന്ന് പറയുന്നത് ഏത് ഭാഗമാണ്?
1: ഫറോക്ക ഭാഗത്ത്.
0: ആ ശരി ശരി. ഓക്കെ ഓക്കെ. മോനെ സ്കൂളില് എത്രാം ക്ലാസ്സിലാ പഠിക്കണേ, ഏത് സ്കൂളിലാ പറയോ?
1: സ്കൂള് 6-ലാണ്.
0: ആ ഓക്കെ ഓക്കെ മാഷാല്ല. മുമ്പ് നമ്മൾ ആദ്യമായിട്ട് വിളിക്കാണോ? അതെ അല്ലേ മാഷാല്ല. എന്നിട്ട് എന്തെന്തായാലും വിശേഷങ്ങളൊക്കെ റാഹത്തല്ലേ. നമ്മൾ ഖുർആൻ പഠിക്കാറുണ്ടോ? കേൾക്കാറും പഠിക്കാറൊക്കെ ഉണ്ട്. ഏത് ജുസയിലാണ് ഇപ്പൊ പഠിച്ചു നിൽക്കുന്നത്? അമ്മ ജുസ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് ഇനിയും ഇപ്പൊ 6-ാം ക്ലാസ്സിലാണ്, പഠിക്കാൻ പറ്റിയ ടൈമാണ്. നമ്മള് ഹിഫ്ള് നന്നായിട്ട് എന്ത് ചെയ്യണം കുറച്ചും കൂടെ ഒക്കെ. ഇപ്പൊ ഈ അമ്മ ജ്യൂസ് എന്നൊരു അവസാനത്തെ ഒരു 5 ജ്യൂസും ഒക്കെ എന്ത് ചെയ്യാൻ കൂടുതൽ കൂടുതൽ പഠിക്കാൻ ടൈം കാണുക. അപ്പൊ നന്നായിട്ട് എന്ത് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം. ഖുർആൻ ഒന്നും ഇങ്ങനെ നോക്കി ഓതി, കുറേ പ്രാവശ്യം നോക്കി ഓതിയിട്ടാണ് നമ്മൾ ഹിഫ്ളാക്കേണ്ടത്. നമുക്കറിയാലോ ഒരായത്ത് പഠിച്ചിട്ട് അതിങ്ങനെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണേക്കാളും നല്ലതൊരു 10 ആയത്തോ 5 ആയത്തോ സെലക്ട് ചെയ്തിട്ട് ആ 5 ആയത്തിന് എന്ത് ചെയ്യുക, കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക, നോക്കി റിപ്പീറ്റ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ഹിഫ്ള് മനസ്സിൽ ഇങ്ങനെ. എന്നിട്ട് പിന്നെ കാണാതെ ഒരു 5-10 പ്രാവശ്യമൊക്കെ റിപ്പീറ്റ് ചെയ്തതിനു ശേഷം കാണാതെ ഓതി നോക്കാം ഇൻഷാല്ല. അപ്പൊ ആയിക്കോട്ടെ ഇൻഷാല്ല. ഇപ്പോ നമുക്ക് 6-ാം ക്ലാസ്സിലാണ് പഠിക്കണത് അല്ലേ. അപ്പൊ അമ്മജുസ് ആണ് ഇപ്പൊ ബൈഹാട്ട് ആക്കിയിട്ടുള്ളത്. ഉസ്താദ് ഒരു ചോദ്യം ചോദിക്കാം, അതിന്റെ തൊട്ടു മുമ്പിലുള്ള ആയത്താണ് ആദ്യം മനോദേണ്ടത്, പിന്നെ ശേഷം അടുത്ത ചോദ്യത്തിൽ ഇൻഷാല്ല അതിന്റെ ശേഷമുള്ള ഉസ്താദ് പറയാം. ശ്രദ്ധിച്ചോളൂ കേട്ടോ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما هو بقول شيطان الرجيم أين مبايت مبتة وما هو بقول شيطان الرجيم أين مبتة ما قبل നമ്മൾ പെട്ടെന്ന് പറയണം, നമുക്ക് ടൈം കുറവാണ്.
1: ഒരു ക്ലൂ വരും?
0: അയ്യോ, ഇതിന് ക്ലൂ ഒക്കെ വേണം. ഫമാഹുബി ഖൗലി ശൈത്താനിർ റജീം, അതിന്റെ മുമ്പത്തെ ആയത്ത് ആണ് ഓതേണ്ടത്. അതിനെന്താ ക്ലൂ തരിക? ഇൻഷാല്ലാ സമയം അവസാനിക്കുന്നു. ഇൻഷാല്ലാ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പ്രാവശ്യം ഇന്ന് അമ്മ ജൂസ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യത്തേക്ക് ഒന്നുകൂടി ശ്രമിച്ചു നോക്കുക. അള്ളാഹു കൂടുതൽ ഹിഫ്ലാക്കാനും നന്നായി മനസ്സിൽ പതിപ്പിക്കാനും റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ചോദിച്ചത് സൂറത്തു തക്വീറിലെ ആയത്താണ്, സൂറത്താണ് തക്വീർ, സൂറത്ത് ആണ്. അതിന്റെ മുമ്പത്തെ ആയത്ത് ഏതെന്ന് ചോദിച്ചാല് വമാഹു അലൽ ഗൈബി ബിളനീൻ എന്നാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും
1: വറഹ്മത്തുള്ളാഹി.
0: ഓക്കെ, ഇനി നമുക്ക് അടുത്ത കോളർ ആരാണെന്ന് നോക്കിയാലോ. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഖുർആൻ റേഡിയോയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? സജ്ജാദ് ബിൻ നവാസ്. അൽഹംദുലില്ലാ, നല്ല കുട്ടിയാണല്ലോ, ഉഷാറാണല്ലോ അല്ലേ. എവിടുന്നാ വിളിക്കുന്നത്?
1: ചെനക്കൽ.
0: ചെനക്കൽ തിരൂരങ്ങാടി അല്ലേ?
1: അല്ല,
0: ഏ
1: കോട്ടക്കൽ ചെനക്കൽ.
0: ആ ശരി ശരി ശരി, ആ കോട്ടക്കൽ. ഓക്കെ ബാക്കി നമുക്ക് ഇൻഷാല്ലാ. മോന് സ്കൂളിൽ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നേ?
1: മൂന്നാം ക്ലാസ്സിലെ സ്കൂൾ ഓഫ് ഖുർആനിലെ പഠിക്കുന്നുണ്ട്, അതിന് മുന്നിലെ.
0: ഓക്കെ, മാഷാല്ലാ. അപ്പൊ എത്ര ജൂസ് പഠിച്ചിട്ടുണ്ട്?
1: ഒരു ജൂസ് പഠിച്ചിട്ടുണ്ട്.
0: അമ്മ ജൂസ് ആണോ?
1: അമ്മ ജൂസ്.
0: റിപ്പീറ്റ് ചെയ്യാറുണ്ടോ?
1: ആ
0: മാഷാല്ലാ, മാഷാല്ലാ, ബർക്കല്ല. അപ്പൊ ഖുർആൻ പഠിക്കണ ഭയങ്കര ഇഷ്ടാണ് അല്ലേ? എന്താണ് ഖുർആൻ പഠിക്കാൻ ഇഷ്ടം തോന്നാൻ കാരണം?
1: അതെ, അല്ലാഹുവിന്റെ കരാമാണ്.
0: അൽഹംദുലില്ലാ, മാഷാല്ലാ. അള്ളാഹ് ഇനി ആ താല്പര്യം, അത് പഠിക്കാനുള്ള മനസ്സും എന്നും എന്നും മോനക്ക് എന്ത് ചെയ്യട്ടെ, നിലനിർത്തിത്തട്ടെ. അമീൻ അല്ലേ. ഇൻഷാല്ല. എന്നാല് മോൻ ആദ്യമായിട്ട് വിളിക്കണോ?
1: അല്ല, കഴിഞ്ഞ ഭാഷം കുറച്ച് ദിവസമൊക്കെ വിളിച്ചിരുന്നു, ഒന്നൊന്നും കിട്ടില്ലേ. പിന്നെ കഴിഞ്ഞ ഞായറാഴ്ച വിളിച്ചപ്പോ കിട്ടി, സമ്മാനം കിട്ടിയിട്ടില്ല.
0: ആ സമ്മാനം നമ്മൾ അയച്ചിട്ടുണ്ട് ഇൻഷാല്ലാ, പെട്ടെന്ന് കിട്ടും കേട്ടോ. ഇൻഷാല്ലാ,
1: ഇൻഷാല്ലാ.
0: ഓക്കെ ഓക്കെ, എന്നാ ഉസ്താദ് ചോദിക്കട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
1: സിമ്പിളല്ലേ ചോദിക്കണേ?
0: അമ്മ ജൂസ് എന്നല്ലേ ചോദിക്കണേ, നമുക്ക് അവസാനത്തെ രണ്ട് ജൂസ് അല്ലേ ഉള്ളത്. ഇൻഷാല്ല നോക്കൂ. ബി ഐദി സഫറ, ഈ ആയത്തിന്റെ മാഖബിലയാണ് ഓതേണ്ടത്. ബി ഐദി സഫറ അമ്മ ജൂസിലാണ്. ഏത് സൂറത്താന്ന് ചോദിച്ചാല് നിങ്ങൾ പറയും, ഓതി. സമയം കുറവാണ്, വേഗം ഓതിയാൽ ഇൻഷാല്ല അടുത്ത ചോദ്യം, രണ്ട് ചോദ്യം കൂടെ ഉണ്ട്. അത് പറയാൻ പറ്റുമോ? അടുത്ത ചോദ്യം നോക്കൂ, അതിന്റെ മാബാഴ്ദയാണ് ഓതേണ്ടത് കേട്ടോ. അതിന്റെ മാബാഴ്ദ പെട്ടെന്ന് പറയണേ.

ഒതിക്കോ. ഒതിക്കോ. ഒതിക്കോളൂ ഒതിക്കോളൂ. ഇൻ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ. ഓക്കെ, അപ്പൊ ഇൻഷാല്ലാ നമുക്ക് ഓതുണ്ടോ? ഓക്കെ ഓക്കെ, രണ്ട് ആൻസർ പറഞ്ഞു അപ്പോ മഷാല്ല. ഇനി അടുത്തൊരു ചോദ്യം പിന്നെ ഉസ്താദ് ഓതാം, അതിന്റെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യാട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം.

0: ആ കണ്ടിന്യൂ ചെയ്തോളൂ. അല്ല ഒന്നും കൂടി ചോദ്യം നോക്കിക്കോളൂ. ثم إنهم لصال الجحيم ആയത്ത് ഓതിയത് കറക്റ്റ് ആണ്. അതിന്റെ കൂടെ ബാക്കി രണ്ടു മൂന്ന് ആയത്തും കൂടെ ഓതാ.
1: ثم يقال هذا الذي كنتم به تكذبون. ഏത് സുഹൃത്താണ് പറഞ്ഞാൽ കിട്ടും?
0: ഇല്ല അത് പറയാൻ കഴിയില്ല. അടുത്ത പ്രാവശ്യത്തേക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തിട്ട് ഇൻഷാല്ല ട്രൈ ചെയ്യാം കേട്ടോ. നന്നായി പഠിച്ച് ഉഷാറാവട്ടെ. ആ എന്നാൽ.

0: ഓക്കെ ഓക്കെ, ബാറക്കല്ലാഹു ഫീക്. മാഷാല്ലാ. പേര്? സജ്ജാദ് ബിനു
1: നവാസ്.
0: നവാസ്, നവാസ്, മാഷാല്ലാ. ഓക്കെ,
1: വെറുതെ പറഞ്ഞതാ.
0: ഓക്കെ ഓക്കെ ഓക്കെ, ബാർക്കല്ലാ. എന്നാലും ഇൻഷാല്ലാ നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് റിപ്പീറ്റ് ചെയ്യാം. ബാർക്കല്ലാ, നന്നായിട്ടുണ്ട് കേട്ടോ. ഇൻഷാല്ലാ നന്നായിട്ട് പഠിക്കുക, ഇനിയും റിപ്പീറ്റ് ഒരുപാട് ചെയ്യുക, നന്നായിട്ട് നിലനിർത്താൻ അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. ഇൻഷാല്ലാ നമുക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഈ എപ്പിസോഡിലെ അവസാനത്തെ കോളർ ആരാണെന്ന് നോക്കാം. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് ഖുർആൻ റേഡിയോയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: ഫാത്തിമ.
0: ഫാത്തിമ, എവിടെയാണ് സ്ഥലം?
1: കോട്ടക്കൽ, ചെനക്കൽ.
0: ഇൻഷാല്ലാ നമുക്ക്, നമ്മളിപ്പോ നമ്മുടെ മുമ്പ് വിളിച്ചിട്ടുണ്ടോ, പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടോ?
1: ഇല്ല,
0: ആദ്യമായിട്ട് വിളിക്കാണ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
1: ഒന്നാം ക്ലാസ്സിൽ.
0: ഏത് സ്കൂള്?
1: പോക്കാമ്പാറ സ്കൂൾ.
0: ഓക്കെ, മാഷാല്ലാ. നമ്മള് ആദ്യമായിട്ട് വിളിക്കല്ലേ? ഇൻഷാല്ലാ നമുക്ക് ഖുർആനൊക്കെ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ അല്ലേ? എത്ര എങ്ങനെ കാണാ പഠിച്ചിട്ടുണ്ടോ? കൊറേ കൊറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടോ? സൂറത്തുന്ന നബവും നാസിയാത്തും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, മാഷാല്ലാ. പിന്നെ താഴേക്ക് എത്ര സൂറത്ത് അറിയാം?
1: ഖുൽ ഹുവല്ലാഹു പഠിച്ചിട്ടുണ്ട്.
0: ആ മൂന്ന് സൂറത്ത് അറിയാം. ഇൻഷാല്ലാ. അപ്പോ നമുക്ക് ഇനിയും പഠിക്കണ്ടേ, ഖുർആൻ കുറെ പഠിക്കണ്ടേ? ഏത് രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്? ഹിഫ്ള് പഠിക്കാന് മദ്രസയിൽ നിന്ന് പഠിക്കുകയാണോ അതോ ഓൺലൈൻ ആയിട്ട് പഠിക്കണ്ടോ? ഓൺലൈൻ ആയിട്ട് പഠിക്കണ്ട് അല്ലേ? മാഷാല്ലാ, നല്ല കുട്ടി. ഇൻഷാല്ലാ നമുക്ക് കുറേ പഠിക്കണം അല്ലേ? 30 ജുസവും ശരിക്കും നമുക്ക് മനപ്പാടാക്കണം. നമുക്ക് അതിന് താല്പര്യം, നല്ല ഇൻട്രസ്റ്റോട് കൂടെ ഒരുങ്ങണം. ഇൻഷാല്ലാ അള്ളാഹു എനിക്ക് മോനക്ക് കുട്ടിക്ക് പഠിക്കാൻ, ഫാത്തിമക്ക് പഠിക്കാൻ ഒരുപാട് തൗഫീഖും ആഫിയത്തും ആരോഗ്യം ഒക്കെ പഠിച്ചും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ഓക്കെ, എന്നാലേ നമുക്ക് പിന്നെ ഉസ്താദ് ഒരു ആയത്ത് ഓതാം, അതിന്റെ ബാക്കി കുട്ടിയൊന്ന് ഓതണം, ഫാത്തിമയൊന്ന് ഓതണം. ഇൻഷാല്ലാ പഠിച്ച സൂറത്തിൽ നിന്ന് ഒരായത്ത് ഓതാം, അതിന്റെ ബാക്കി കുട്ടിയൊന്ന് ഓതാം കേട്ടോ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وجعلنا نومكم سباتا
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وجعلنا
0: ഒന്നുകൂടി ഓതോ, അതിന്റെ ബാക്കി ഒരു ആയത്തും കൂടി ഓതോ. അഹ്സൻതി, ബറകല്ലാഹു ഫീക്ക്. ഇനി ഉസ്താദ് ഒരു ആയത്ത് ഓതാ, അതിന്റെ മുമ്പത്തെ ഒരു ആയത്ത് മോൾ ഓതണം. ഓക്കെ, മുമ്പത്തെ ആയത്ത് തരണ ഉസ്താദ് ഒരു ആയത്ത് ഓതാ, അതിന്റെ തൊട്ട് മുമ്പത്തെ ആയത്ത്. ഓക്കെ, قُلُوبٌ يَوْمَئِذٍ وَاجِفَةٌ
1: أَبْصَارُ وَخَاشِعَةٌ
0: അതി ശേഷം മുമ്പത്തെ ആയത്ത്. ഒന്നും കൂടി വ്യക്തമാക്കിട്ട് ഓതോ ആയത്ത്. ആയത്ത് കറക്റ്റാണ്, അതിൽ ചെറിയ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അക്ഷര വ്യക്തത കുറവ്, അതിനാണ് ഓതിപ്പിക്ക്. ഇൻഷാല്ലാ എന്നി ഇനി ഒരു ചോദ്യം കൂടെ ചോദിക്കാം. ഇൻഷാല്ലാ അത് നന്നായിട്ട് എന്ത് ചെയ്യാ, അത് അതിൻ്റെ ബാക്കി കുറച്ച് കുട്ടി
1: ഓതാട്ടാ.
0: ഔദുബില്ലാഹി فإن الجحيم هي المأوى. എന്റെ ബാക്കിയോ അത്
1: ഒന്നും കൂടി അതാ.
0: فإن الجحيم هي المأوى. ശ്രദ്ധിച്ചോതു. ഒന്ന് ആൻസർ ശരിയാണ്, പക്ഷെ കുറച്ച് മാറിപ്പോണ്ട്. അന്ന് ഒന്നുകൂടി ശ്രദ്ധിച്ചോതോ. അമ്മാമൻ ഖാഫ മഖാമ റബ്ബി വ
1: بسم
2: الله الرحمن الرحيم.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ട് കഴിഞ്ഞത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ 70-ാമത്തെ അധ്യായം, സൂറത്തു മഅാരിജ് 1 മുതൽ 44 കൂടി വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മാജിദ് അൽ ജാമിൽ.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കും, അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ടും പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രേ മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
2: Peace Radio. Tune to reality. أعوذ بالله من الشيطان الرجيم.
3: فلا تحسبن الله مخلف وعده رسل.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: പീസ് ഖുറാൻ റേഡിയോയിൽ ഇനി കേൾക്കുന്നു അത്തഹസീൻ, സൂറ അൽ ബഖറ 91 മുതൽ 92 വരെ. ഹാഫിദ് അബ്ദുഷക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. സൂറത്തുൽ ബഖറയിലെ 91, 92 ആയത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.

പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, അതോടൊപ്പം വരാവുന്ന അബദ്ധങ്ങളും. വഇദാ ഖീല ലഹും, വഇദാ ദാലിൻ്റെ ഉച്ചാരണമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വൈസ എന്ന രൂപത്തിൽ ഓതരുത്. വഇദാ ഖീല ലഹും, ഖീല ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗം, അത് കഴിഞ്ഞ് ചെറുനാക്ക്, ഖൈ ഖാ ഖീ ഖു അഖ്. വഇദാ ഖീല ലഹും ആമിനു ബിമാ അൻസലല്ലാഹ്. ഇവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിലാണ്, അതാണ് മദ് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ ആ ഒരു തോതിൽ അത് നീട്ടാവുന്ന മദ്ദാണ്. ബിമാ അൻസല, ഇനി അൻസല സാക്കിന നൂന് ശേഷം സ, ഇഖ്ഫാവും ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. അൻസലല്ലാഹ്. ഖാലു നുഅ്മിനു, നുഅ്മിനു എന്നല്ല, നുഅ്മിനു നുഅ്മിനു ബിമാ ഉൻസില. ഇവിടെയും മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദ്, മുൻഫസിൽ. ഉൻസില ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. അലൈന, അയിൻ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. അലൈന അലൈന. വയക്ഫുറൂന, കാഫിന് സുക്കൂൻ, അത് ശബ്ദത്തിൽ കൊണ്ടുവരണം. കാ കീ കു അക് വയക്. വയക്ഫുറൂന ബിമാ വറാഅഹ്. മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. മുത്തസിൽ വാജിബാണ്. മുത്തസിൽ എന്ന് പറഞ്ഞാൽ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ, അതേ പദത്തിലാണ്, അതാണ് മുത്തസിൽ. വറാഅഹ് വഖഫ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കും, ഹാന് സുക്കൂൻ ഉള്ള ആ ഒരു രൂപം, ആ ഒരു ശബ്ദം കേൾക്കണം. വറാഅഹ് വറാഅഹ്. വഹുവൽ ഹഖു വഹുവൽ ഹഖു ഖാഫ്. അതേപോലെ ഹാഉം ഖാഫ് എല്ലാം മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹാ തൊണ്ടയുടെ മധ്യഭാഗം, ഖാഫും ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗം. ഹഖ് വഹുവൽ ഹഖു മുസദ്ദിഖൻ. മുസ എന്ന് സ്വാദ്, സീനിനെ കൊണ്ട് സ്വാദ് പറയരുത്, സ്വാദാണ്. മുസദ്ദിഖൻ മുസദ്ദിഖൻ ലിമ മുസദ്ദിഖൻ. തൻവീനു ശേഷം ലാം ഇദ്ഗാം ബിലാ ഗുന, തൻവീനിനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിക്കാതെ ഉച്ചരിക്കണം. മുസദ്ദിഖൻ ലിമ മഅഹും. ഖുൽ ഫലിമ തഖ്തുലൂന, ഖുൽ ഖുൽ ഫലിമ തഖ്തുലൂന. ഖാഫിനെ ഖൽഖല ചെയ്യണം, അഥവാ ശരിക്കും കേൾക്കണം. തഖ്തുലൂന അൻബിയാ. സാക്കിന നൂന് ശേഷം ബാ വന്നാൽ നൂനിനെ മീമാക്കി മാറ്റണം, അതാണ് ഇഖ്ലാബ്. മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം അൻബി അൻബി. ശേഷം ഇവിടെ മദ് മുത്തസിലാണ്, അൻബിയാ. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ് മുത്തസിൽ. അൻബിയാ അല്ലാഹി മിൻ ഖബ്ലു. സാക്കിന നൂന് ശേഷം ഖാഫ്, ഇഖ്ഫാം ബിഗുന്ന, അതോടൊപ്പം ഖാഫ് ഇസ്തിഅലാൻ്റെ അക്ഷരമാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ വരുന്ന ഗുന്നയും സ്വരഭാരത്തിലായിരിക്കണം. മിൻ ഖബ്ൽ മിൻ ഖബ്ലു ഖബ്ലു ബാഇനെ ഖൽഖല ചെയ്യണം. ഇൻ കുന്തും, ഈ രണ്ട് മണിക്കലും ഇഖ്ഫാം ബിഗുന്നയാണ്, അവ്യക്തമാക്കി മണിക്കണം. സാക്കിന നൂന് ശേഷം ഇഖ്ഫാൻ്റെ അക്ഷരങ്ങൾ, അതുകൊണ്ടാണ് അവ്യക്തമാക്കി മണിക്കേണ്ടത്. ഇൻ കുന്തും മുഅ്മിനീൻ. ഇവിടെ മുഅ്മിനീൻ സാക്കിന മീമിന് ശേഷം മീം വന്നാൽ ഇദ്ഗാമു തമാസിലൈൻ, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. കുന്തും മുഅ്മിനീൻ. അടുത്ത ആയത്തിൽ വലഖദ് വലഖദ് ദാലിനെ ശരിക്കും കേൾക്കണം, ഖൽഖല ചെയ്യണം. ജാഅകും മദ് മുത്തസിൽ, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ അത് നീട്ടണം. ജാഅകും മൂസ, മീമുസാക്കിനക്ക് ശേഷം മീമ്, ഇദ്ഗാമു തമാസിലൈൻ, അവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഒന്നാമത്തെ മീമിനെ അടുത്ത മീമിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. മൂസ ബിൽ ബയ്യിനാതി സുമ്മ തഖദ്തും. സുമ്മ സുമ്മ അല്ല, സീനല്ല, സുമ്മ. നമ്മുടെ നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം, അതാണ് സുമ്മ. മീമിന് ശബ്ദുണ്ട്, മണിക്കണം. സുമ്മ
സാക്കിന നൂനിന് ശേഷം മുകളിൽ പറഞ്ഞതുപോലെ ഇഖ്ലാബ് നൂനിനെ മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിം ബഅദിഹി വ അൻതും ഇവിടെയും ഇഖ്ഫാ ബിഗുന്ന സാക്കിന നൂനിന് ശേഷം ത എന്ന അക്ഷരം അവ്യക്തമാക്കി മണിക്കണം. വ അൻതും ളാലിമൂൻ അല്ല, ളാലിമൂൻ എന്നാണ് അധികം ആളുകളും പറയുക, അങ്ങനെയല്ല. ഇസ്തിഅലാ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് തഹ്സീൻ ഖുർആൻ പഠന പദ്ധതി സൂറ അൽ ബഖറ 91 മുതൽ 92 വരെ. തഹ്സീനിൽ ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇനി ഹറമൈൻ ലൈവ്. മദീനയിൽ നിന്നും ഫജ്ർ നമസ്കാരത്തിൽ സൂറത്ത് ഹൂദിലെ 96 മുതൽ 115 വരെയുള്ള വചനം ഷെയ്ഖ് അബ്ദുള്ള ബുഅയ്ജാൻ.

وَمَا ظَلَمْنَاهُمْ ظَلَمُوا أَنفُسَهُمْ.

Amén. ولقد آتينا موسى الكتاب.

0: ഹറമൈൻ ലൈവ് സമാപിക്കുന്നു.
1: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: نور على مر الزمان تألقا وأضاء للدنيا طريقا.
4: വായനക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപ്പദം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികൾ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപ്പദം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന് ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട്ഡൌണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുകൊതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിന്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ കാരികളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വെക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖളാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സകാത്ത് കണക്ക് കൂട്ടലുകൾ ലളിതമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടാണ് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും കറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15-20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികൾ ഉണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികൾ ഉണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23 ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെയെല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറെ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറെ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബ്റിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിന്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിന്റെ ഏഴാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്.

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു അൻആം 127 മുതൽ 165 കൂടിയ വചനങ്ങളും സൂറത്തു ആറാഫ് 1 മുതൽ 87 കൂടിയ വചനങ്ങളും നമുക്ക് ആസ്വദിക്കാം. നമുക്കുവേണ്ടി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ദർ.

أبلغكم رسالات ربي وأنصح لكم وأعلم من الله ما لا تعلمون

فأخذتهم الرجفة فأصبحوا في دارهم جاثمين.

0: മാഷാഅല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു അൻആം 127 മുതൽ 165 കൂടിയ വചനങ്ങളും സൂറത്തു ആറാഫ് 1 മുതൽ 87 കൂടിയ വചനങ്ങളുമാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഹ്ദർ.
1: ഹായ് കൂട്ടുകാരെ, ഇതാ വരുന്നു പീസ് റേഡിയോ കുട്ടികൾക്കായി അവതരിപ്പിക്കുന്ന കിടിലൻ പരിപാടികളുമായി. സ്റ്റാർകോസ്റ്റ് പ്ലസ് കിഡ്സ് റേഡിയോ ഓഡിഷൻ പ്രോഗ്രാമുകളിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളുടെ സർഗവിരുന്ന് സ്റ്റാർകോസ്റ്റ് പ്ലസ്. ഇനി സ്റ്റാർകോസ്റ്റിൽ നമുക്ക് സ്റ്റാറുകളെ കേട്ടിരിക്കാം. ഈ വരുന്ന വെള്ളിയാഴ്ച മുതൽ പീസ് റേഡിയോയിൽ ആരംഭിക്കുന്നു സ്റ്റാർകോസ്റ്റ് പ്ലസ് ആദ്യ പരമ്പര. കേൾക്കൂ, നന്മയുടെ ഈ ലോകം കേട്ടുകൊണ്ടേയിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്നത് സൂറത്തുൽ ഖലം 34-ാമത്തെ വചനം മുതൽ 44-ാമത്തെ വചനം വരെയാകുന്നു.
4: വചനം 34, വാക്കർത്ഥം: ഇന്ന ലിൽ മുത്തഖീന, നിശ്ചയമായും സൂക്ഷ്മതയുള്ളവർക്ക് അഥവാ ഭയഭക്തന്മാർക്കുണ്ട്. ഇന്ദ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിങ്കൽ, ജന്നാത്തിൻ നഈം, സുഖാനുഗ്രഹത്തിൻ്റെ തോപ്പുകൾ അഥവാ സ്വർഗങ്ങൾ.
5: ഇന്ന ലിൽ മുത്തഖീന ഇന്ദ റബ്ബിഹിം ജന്നാത്തിൻ നഈം,
4: നിശ്ചയമായും ഭയഭക്തന്മാർക്ക് തങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ സുഖാനുഗ്രഹത്തിൻ്റെ തോപ്പുകൾ ഉണ്ടായിരിക്കും. വചനം 35, വാക്കർത്ഥം: അഫനജ്അലു, എന്നാൽ അപ്പോൾ നാം ആക്കുകയോ, അൽ മുസ്ലിമീന, മുസ്ലിങ്ങളെ, കൽ മുജിരിമീൻ, കുറ്റവാളികളെ പോലെ.
5: അഫനജ്അലുൽ മുസ്ലിമീന കൽ മുജിരിമീൻ,
4: എന്നാൽ മുസ്ലിങ്ങളെ നാം കുറ്റവാളികളെ പോലെ ആക്കുകയോ. വചനം 36, വാക്കർത്ഥം: മാലക്കും, നിങ്ങൾക്കെന്താണ്, എന്തുപറ്റി, കൈഫ, എപ്രകാരമാണ്, തഹ്കുമൂൻ, നിങ്ങൾ വിധി കൽപ്പിക്കുന്നു.
5: മാലക്കും കൈഫ തഹ്കുമൂൻ,
4: നിങ്ങൾക്കെന്താണ്, എപ്രകാരമാണ് നിങ്ങൾ വിധി കൽപ്പിക്കുന്നത്. വചനം 37, വാക്കർത്ഥം: അം ലക്കും, അഥവാ അതല്ല നിങ്ങൾക്കുണ്ടോ, കിതാബുൻ, ഒരു ഗ്രന്ഥം, അഥവാ വല്ല വേദഗ്രന്ഥവും, ഫീഹി, അതിൽ, തദുറുസൂൻ, നിങ്ങൾ പഠിച്ച് വായിച്ചു കൊണ്ടിരിക്കുന്നു.
5: അം ലക്കും കിതാബുൻ ഫീഹി തദുറുസൂൻ,
4: അഥവാ നിങ്ങൾക്ക് വല്ല ഗ്രന്ഥവുമുണ്ടോ, നിങ്ങളതിൽ വായിച്ചു പഠിച്ചു കൊണ്ടിരിക്കുമാറ്. വചനം 38, വാക്കർത്ഥം: ഇന്നലക്കും, നിശ്ചയമായും നിങ്ങൾക്കുണ്ട്, എന്ന്, ഫീഹി, അതിൽ, അതുപ്രകാരം, ലമ തഹയ്യറൂൻ, നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന അഥവാ ഇഷ്ടപ്പെടുന്നത്.
5: ഇന്നലക്കും ഫീഹി ലമ തഹയ്യറൂൻ,
4: നിങ്ങൾ യഥേഷ്ടം തെരഞ്ഞെടുക്കുന്നത് നിശ്ചയമായും അതിൽ, ആ ഗ്രന്ഥത്തിൽ, നിങ്ങൾക്കുണ്ടായിരിക്കുമെന്ന്. 34 മുതൽ 38 വരെ വചനങ്ങളുടെ വിശദീകരണം: നിങ്ങൾ നിങ്ങളുടെ ഈ നില തന്നെ തുടർന്നാലും നിങ്ങൾ ഇഷ്ടപ്പെടുന്നതും നിങ്ങൾ തെരഞ്ഞെടുക്കുന്നതുമായ പ്രതിഫലം തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്ന് വിധി കൽപ്പിക്കുന്ന വല്ല വേദഗ്രന്ഥവും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെ അത് വായിച്ചുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെയെല്ലാം വാദിക്കുന്നതും എന്ന് സാരം. വചനം 39, അം ലഖും, അതല്ല, അഥവാ നിങ്ങൾക്കുണ്ടോ, ഐമാനുൻ, വല്ല സത്യങ്ങളും പ്രതിജ്ഞകളും, അലൈന, നമ്മുടെ മേൽ ഉത്തരവാദപ്പെട്ട അഥവാ ബാധ്യസ്ഥമായ, ബാലിഗത്തുൻ, എത്തുന്നതായ,

0: വിധി കൽപ്പിക്കുന്നത് നിശ്ചയമായും നിങ്ങൾക്കുണ്ടായിരിക്കുമെന്ന്. വചനം 40. വാക്കർത്ഥം: സൽഹും, അവരോട് ചോദിക്കുക, അയ്യുഹും, അവരിൽ ഏതൊരുവനാണ്, ബിദാലിക, അതിനെപ്പറ്റി, സഈം, ഏറ്റുപറയുന്നവൻ അഥവാ ഉത്തരവാദം വഹിക്കുന്നവൻ.
1: സൽഹും അയ്യുഹും ബിദാലിക സഈം.
0: നബിയെ, അവരോട് ചോദിക്കൂ, അവരിൽ ഏതൊരുവനാണ് അത് സംബന്ധിച്ച് ഏറ്റുപറയുന്നവൻ. വചനം 41. വാക്കർത്ഥം: അം ലഹും, അതല്ല അവർക്കുണ്ടോ, ശുറക വല്ല പങ്കുകാരും, ഫല്യഅതൂ, എന്നാൽ അവർ വരട്ടെ, ബിശുറകഇഹിം, അവരുടെ പങ്കുകാരെ കൊണ്ട് അഥവാ പങ്കുകാരുമായി, ഇങ്കാനൂ, അവരാണെങ്കിൽ, സ്വാദിഖീൻ, സത്യവാന്മാർ.

0: അഥവാ അവർക്ക് വല്ല പങ്കുകാരും ആരാധ്യനും ഉണ്ടോ? എന്നാൽ അവർ തങ്ങളുടെ പങ്കുകാരെ കൊണ്ടുവരട്ടെ, അവർ സത്യവാന്മാരാണെങ്കിൽ. 39 മുതൽ 41 വരെ വചനങ്ങളുടെ വിശദീകരണം. കാര്യങ്ങളുടെ അന്തിമ തീരുമാനത്തിൻ്റെ ദിവസം ഖിയാമത്ത് നാളാണല്ലോ. അവരുടെ ഹിതവും ഇച്ഛയും അനുസരിച്ചായിരിക്കും അവർക്ക് പ്രതിഫലം നൽകപ്പെടുക എന്നുള്ളതിന് അതുവരേക്കും ബലത്തിലിരിക്കുന്ന വല്ല ഉറപ്പും അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ളതായി വല്ലവരും വാദിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അവർ അതൊന്ന് തെളിയിക്കട്ടെ. അതല്ലെങ്കിൽ അവരുടെ ഉദ്ദേശ്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കത്തക്ക അധികാരാവകാശങ്ങളോടുകൂടിയ വല്ല പങ്കുകാരും അഥവാ അള്ളാഹുവിൻ്റെ പങ്കാളികളായി അവർ ഗണിച്ചു വരുന്ന വല്ല ആരാധ്യ വസ്തുക്കളും അവർക്കുണ്ടോ? ഉണ്ടെങ്കിൽ അതും ഒന്ന് കാണട്ടെ എന്ന് താൽപ്പര്യം. വചനം 42. വാക്കർത്ഥം: യൗമ യുക്ഷഫു, തുറക്കപ്പെടുന്ന, വെളിവാക്കപ്പെടുന്ന അഥവാ നഗ്നമാക്കപ്പെടുന്ന ദിവസം. അൻ സാഖിൻ, കണങ്കാലിൽ നിന്ന്. വയുദ്ഔന, അവർ ക്ഷണിക്കപ്പെടുകയും ചെയ്യും. ഇല സുജൂദി, സുജൂദിലേക്ക് അഥവാ സുജൂദ് ചെയ്യാൻ. ഫലാ യസ്തതീഊൻ, അപ്പോൾ അവർക്ക് സാധിക്കുകയില്ല.
1: യൗമ യുക്ഷഫു അൻ സാഖിൻ വയുദ്ഔന ഇല സുജൂദി ഫലാ യസ്തതീഊൻ.
0: കണങ്കാൽ വെളിവാക്കപ്പെടുന്ന അഥവാ കാര്യം ഗൗരവത്തിലെത്തുന്ന ദിവസം ഓർക്കുക. സുജൂദ് ചെയ്യാൻ അവർ ക്ഷണിക്കപ്പെടും, അപ്പോൾ അവർക്ക് അതിന് സാധ്യമാകുന്നതുമല്ല. വചനം 43. വാക്കർത്ഥം: ഖാശിഅതൻ, താഴ്മ കാണിച്ച് അഥവാ ഭക്തി കാട്ടിക്കൊണ്ട്. അബ്സ്വാറുഹും, അവരുടെ ദൃഷ്ടികൾ. തർഹഖുഹും, അവരെ മൂടും, ആവരണം ചെയ്യും അഥവാ ബാധിക്കും. ദില്ലതുൻ, നിന്ദ്യത, ഹീനത, അപമാനം. വഖദ് കാനു, അവർ ആയിരുന്നിട്ടുണ്ട്. യുദ്ഔന, അവർ ക്ഷണിക്കപ്പെടുക. ഇല സുജൂദി, സുജൂദ് ചെയ്യാൻ. വഹും, അവർ ആയിരിക്കെ. സാലിമൂൻ, സുരക്ഷിതർ അഥവാ രക്ഷപ്പെട്ടവർ.

തങ്ങളുടെ കണ്ണുകൾ താഴ്ത്തി വിനയപ്പെട്ടവരായ നിലയിൽ നിന്ദ്യത അവരെ ആവരണം ചെയ്യുന്നതാണ്. അവർ സുരക്ഷിതരായിരിക്കുമ്പോൾ സുജൂദ് ചെയ്യാൻ അവർ ക്ഷണിക്കപ്പെടാറുണ്ടായിരുന്നു. അന്ന് അവരത് ചെയ്തിരുന്നില്ല. 42-43 വചനങ്ങളുടെ വിശദീകരണം. മുഴങ്കാലിൽ നിന്ന് വസ്ത്രം പൊക്കി നഗ്നമാക്കപ്പെടുക എന്നത്രേ യുക്ഷഫു അൻസാഖിൻ എന്ന വാക്കിൻ്റെ സാക്ഷാൽ അർത്ഥം. കാര്യം വളരെ ഗൗരവപ്പെട്ട അവസ്ഥയിലെത്തുക എന്ന ഉദ്ദേശത്തിൽ ആ വാക്ക് ഉപയോഗിക്കപ്പെടുന്നു. വലിയ ആപത്ത് നേരിടുമ്പോൾ വസ്ത്രം പൊക്കിപ്പിടിച്ച് ഓടിപ്പോകുക പതിവാണല്ലോ. ഇതിൽ നിന്നാണ് ഈ അലങ്കാര പ്രയോഗം ജന്മമെടുത്തിരിക്കുന്നത്.

0: ഖിയാമത്ത് നാളിലെ അതിഗൗരവഘട്ടമാണ് ഇവിടെ ഉദ്ദേശ്യം. ലോകരക്ഷിതാവായ അള്ളാഹു സൃഷ്ടികളെ വിചാരണക്കെടുക്കുന്ന അവസരത്തിൽ അവിശ്വാസികൾ അങ്ങേയറ്റം നിന്ദ്യരും ഹീനരുമായിക്കൊണ്ട് ലജ്ജിച്ചു തലതാഴ്ത്തി കീഴ്പോട്ടു നോക്കിക്കൊണ്ടിരിക്കും. സൂറത്ത് ഷൂറ 45 വചനം നോക്കുക. ഈ അവസരത്തിൽ അവരോട് അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് അഥവാ സാഷ്ടാംഗ നമസ്കാരം ചെയ്യാൻ ആവശ്യപ്പെടുമെന്നും അവർക്ക് അതിന് സാധിക്കുന്നതല്ലെന്നും അള്ളാഹു പ്രസ്താവിക്കുന്നു. ഇഹത്തിൽ വച്ച് അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ അവരെ പ്രവാചകന്മാർ മുഖേന ക്ഷണിച്ചിരുന്നുവല്ലോ. അപ്പോൾ അവർ അതിന് വിസമ്മതിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ അവർ അതിന് പരിപൂർണമായും തയ്യാറാണ്. പക്ഷേ അവർക്കതിന് സാധ്യമാകുകയില്ല. അവരോട് ഈ അവസരത്തിൽ സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെടുന്നതിൻ്റെ ഉദ്ദേശ്യം അവരെ വഷളാക്കലും നിന്ദിക്കലുമാണെന്ന് വ്യക്തമാണല്ലോ. കാര്യം ഗൗരവത്തിങ്കലെത്തുന്ന അവസരത്തിൽ സത്യവിശ്വാസികളായ ഓരോ പുരുഷനും സ്ത്രീയും അള്ളാഹുവിന് സുജൂദ് ചെയ്യും. ഇഹത്തിൽ വച്ച് കീർത്തിക്കും പ്രശസ്തിക്കും വേണ്ടി സുജൂദ് ചെയ്തു വന്നിരുന്നവർ ബാക്കിയാകും. ഈ അവസരത്തിൽ അവരും സുജൂദ് ചെയ്യാൻ ശ്രമിക്കും. എന്നാൽ അവരുടെ മുതുക് വളയാതെ ഒരേ നട്ടെല്ലായിത്തീരുന്നതാണ് എന്ന് ബുഖാരിയും മുസ്ലിമും റഹിമഹുമല്ല ഉദ്ധരിക്കുന്ന ഒരു നബിവചനത്തിൽ വന്നിട്ടുണ്ട്. അവിശ്വാസികളുടെ സ്ഥിതിഗതികൾ പലതും വിവരിച്ച ശേഷം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സൂറത്തുൽ ഖലം 34 വചനം മുതൽ 44 വചനം വരെയാകുന്നു.
2: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റോഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
3: പീസ് റേഡിയോ, ട്യൂൺഡ് ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീറു സഅദി. സൂറത്തുൽ ദുഹ 6-11 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വിശദീകരണവും അവതരിപ്പിക്കുന്നത് നസറുല്ല സ്വലാഹി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് ഖുർആൻ റേഡിയോ തഫ്സീറു സഅദിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. കഴിഞ്ഞ ഭാഗത്ത് സൂറത്തുൽ ദുഹ 93 അധ്യായം സൂറത്തുൽ ദുഹയുടെ തുടർന്നുള്ള 5-11 വരെയുള്ള അതിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ആദ്യമായി നമുക്കതിൻ്റെ മധുരമായിരിക്കുന്ന പാരായണം, സൂറത്തുൽ ദുഹയുടെ 5-11 വരെയുള്ള പാരായണം നമുക്കൊന്ന് കേൾക്കാം.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: الحديث
1: ഇതിന്റെ ഓരോ വാക്കുകളുടെയും ആയത്തുകളിൽ അടങ്ങിയിരിക്കുന്ന ഓരോ വാക്കുകളുടെയും അർത്ഥമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അലം യജിദ്ക, നിന്നെ അവൻ കണ്ടെത്തിയില്ലേ? യതീമൻ, അനാഥനായിട്ട്. ഫആവാ, എന്നിട്ടവൻ അഭയം നൽകി, ആശ്രയം നൽകി അഥവാ രക്ഷ നൽകി, ചേർത്തു തന്നു. വവജദക, നിന്നെ അവൻ കണ്ടെത്തുകയും ചെയ്തു. ദോല്ലൻ, വഴിയറിയാത്തവനായിട്ട്. തെറ്റിയ, പരിഭ്രമിച്ചവനായിട്ട്. ഫഹദ, എന്നിട്ടവൻ വഴികാട്ടിത്തന്നു, മാർഗദർശനം നൽകി. വവജദക, നിന്നെ കണ്ടെത്തുകയും ചെയ്തു. ആഇലൻ, ദരിദ്രനായി, പ്രാരാബ്ധക്കാരനായി. ഫഅഗ്ന, എന്നിട്ടവൻ ധന്യത നൽകി, ധനം നൽകി, പ്രാപ്തനാക്കി. ഫഅമ്മ, എന്നിരിക്കെ അപ്പോൾ. അൽയതീമ, അനാഥയെ. ഫലാ തഖഹർ, നീ കീഴടക്കി വെക്കരുത്, സ്വേച്ഛാധികാരം നടത്തരുത്. വഅമ്മസ്സായില, അപ്പോൾ ചോദിക്കുന്നവനെ. ഫലാ തൻഹർ, നീ മിരട്ടിവിടരുത്, ആട്ടിക്കളയരുത്. വഅമ്മാ ബിനിഅമതി, അപ്പോൾ അനുഗ്രഹത്തെപ്പറ്റി. റബ്ബിക, നിന്റെ റബ്ബിൻ്റെ. ഫഹദ്ദിസ്, നീ വർത്തമാനം പറയുക, സംസാരിക്കുക. വിശുദ്ധ ഖുർആനിലെ 93-ാം അധ്യായം സൂറത്തുൽ ദുഹയുടെ 5 മുതൽ അവസാനം വരെയുള്ള 11 ആയത്തുകളാണ്, വചനങ്ങളാണ് ഈ സൂറത്തിലടങ്ങിയിട്ടുള്ളത്. 5 മുതൽ അവസാനം വരെയുള്ള ആയത്തുകളുടെ വാക്കർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാല്ലാ, ഇനി കുറച്ചുകൂടി വ്യക്തതയും അതോടൊപ്പം തന്നെ എഴുതിയെടുക്കുവാനും മനസ്സിലാക്കുന്നവർക്കും കൂടുതൽ എളുപ്പത്തിനും വേണ്ടി അതിൻ്റെ ഓരോ ആയത്തുകളുടെയും മുഴുവൻ അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ, അതിൻ്റെ കേൾവിയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്.
0: അലം യജിദക യതീമൻ ഫആവാ,
2: നിന്നെ അവൻ ഒരു അനാഥയായി കണ്ടെത്തുകയും എന്നിട്ട് നിനക്ക് ആശ്രയം നൽകുകയും ചെയ്തില്ലേ?
0: വവജദക ദാല്ലൻ ഫഹദ,
2: നിന്നെ അവൻ വഴിയറിയാത്തവനായി കണ്ടെത്തുകയും എന്നിട്ട് നിനക്ക് മാർഗദർശനം നൽകുകയും ചെയ്തിരിക്കുന്നു.
0: വവജദക ആഇലൻ ഫഅഗ്ന,
2: നിന്നെ അവൻ ദരിദ്രനായി കണ്ടെത്തുകയും എന്നിട്ട് അവൻ ഐശ്വര്യം നൽകുകയും ചെയ്തിരിക്കുന്നു. എന്നിരിക്കെ അനാഥയെ നീ അടിച്ചമർത്തരുത്. ചോദിച്ചു വരുന്നവനെ നീ വിരട്ടിവിടുകയും ചെയ്യരുത്. നിന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് നീ സംസാരിക്കുക.
1: സൂറത്തുൽ ദുഹയുടെ 1 മുതൽ അവസാനം വരെയുള്ള ഓരോ ആയത്തുകളുടെയും അർത്ഥങ്ങൾ, അതുപോലെ തന്നെ വാക്കുകളുടെ അർത്ഥങ്ങൾ, അപ്രകാരം തന്നെ അത് ഒന്നിച്ചുള്ള മഅനകൾ, അർത്ഥം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇൻഷാല്ലാ, ഈ 5 മുതൽ അവസാനം വരെയുള്ള 11 വരെയുള്ള ആയത്തുകളുടെ വിശദീകരണമാണ് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നമ്മൾ ഈ എപ്പിസോഡിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് തഫ്സീറു സഅദിയാണ്. മഹാനായ നസറുദ്ദീൻ അസ്സഅദി തൻ്റെ തഫ്സീറിൽ വിവരിച്ചിരിക്കുന്ന ഭാഗങ്ങളെ പ്രൊഫസർ ഹാരിസ് ഇബ്നു സലീം പരിഭാഷപ്പെടുത്തിയതാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. 5-ാം ആയത്ത് മുതൽ അവസാനം വരെയുള്ള ഭാഗങ്ങളുടെ വിശദീകരണമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. അതിൻ്റെ ഭാഗത്തേക്ക് ശ്രോതാക്കളെ ക്ഷണിക്കുകയാണ്.
3: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കു തന്നെ അറിയാവുന്ന ചില പ്രത്യേക കാര്യങ്ങളെ എടുത്തു പറയുകയാണിവിടെ. നിന്നെ അവൻ ഒരു അനാഥനായി കണ്ടെത്തുകയും എന്നിട്ട് നിനക്ക് ആശ്രയം നൽകുകയും ചെയ്തില്ലേ? അതായത്, സ്വന്തമായി കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ പിതാവും മാതാവും മരണപ്പെട്ടതായി കാണുകയും എന്നിട്ട് അല്ലാഹു അഭയം നൽകുകയും ചെയ്തു. അതായത്, പിതാമഹനായ അബ്ദുൽ മുത്തലിബ് ആദ്യം സംരക്ഷണം ഏറ്റെടുക്കുകയും അദ്ദേഹത്തിൻ്റെ മരണശേഷം പിതൃവ്യനായ അബൂ ത്വാലിബിനെ അല്ലാഹു സംരക്ഷണം ഏൽപ്പിക്കുകയും ചെയ്തു. സത്യവിശ്വാസികളുടെ സംരക്ഷണത്തിലൂടെ അല്ലാഹു ശക്തി നൽകുന്നതുവരെ ഈ നില തുടർന്നു. നിന്നെ അവൻ വഴിയറിയാത്തവനായി കാണുകയും എന്നിട്ട് നിനക്ക് മാർഗദർശനം നൽകുകയും ചെയ്തിരിക്കുന്നു. വിശ്വാസമോ വേദഗ്രന്ഥമോ എന്തെന്നറിയാത്തവനായി നിന്നെ കണ്ടു. അപ്പോൾ നിനക്കറിവില്ലാത്തത് നിന്നെ പഠിപ്പിച്ചു. ഏറ്റവും നല്ല പ്രവർത്തനങ്ങളിലേക്കും സ്വഭാവങ്ങളിലേക്കുമെത്താൻ അവൻ നിന്നെ സഹായിച്ചു. നിന്നെ ദരിദ്രനായി കണ്ടപ്പോൾ വരുമാനവും സമ്പത്തും ലഭിക്കുന്ന രാജ്യങ്ങൾ നിനക്ക് കീഴടക്കിത്തന്നു. നിനക്കുള്ള കുറവുകളെല്ലാം നികത്തിത്തന്നവൻ നിന്റെ മുഴുവൻ പോരായ്മകളും ഭാവിയിൽ പരിഹരിക്കും. അവൻ നിന്നെ ഐശ്വര്യത്തിലെത്തിച്ചു, നിനക്കഭയം നൽകി നിന്നെ സഹായിച്ചു, നേർമാർഗത്തിലുമാക്കി. ഇവയ്ക്കെല്ലാം നീ നന്ദിയുള്ളവനാകുക. എന്നിരിക്കെ അനാഥയെ നീ അടിച്ചമർത്തരുത്, അനാഥയോട് നീ മോശമായി പെരുമാറരുത്, അവൻ്റെ കാര്യത്തിൽ നിന്റെ മനസ്സ് കുടുസാകരുത്, അവനെ നീ വിരട്ടരുത്. അവനെ ആദരിക്കുകയും സാധ്യമായതെല്ലാം അവന് നീ നൽകുകയും നിന്റെ മരണശേഷം നിന്റെ മക്കളോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത് അവ്വിധം നീ അനാഥയോട് പെരുമാറുകയും ചെയ്യുക. ചോദിച്ചു വരുന്നവനെ നീ വിരട്ടിയോടിക്കുകയും ചെയ്യരുത്. ചോദിച്ചു വരുന്നവൻ്റെ ആവശ്യങ്ങളെ തടയുന്ന വിധത്തിൽ അവനെ വിരട്ടുകയും മോശമായി പെരുമാറുകയും ചെയ്യുന്ന വാക്കുകൾ നിന്നിൽ നിന്നുണ്ടാകരുത്. മറിച്ച് സാധ്യമായത് നൽകുകയോ നന്മയോടും മാന്യതയോടും കൂടി അവനെ തിരിച്ചയക്കുകയോ ചെയ്യുക. അറിവും ധനവും ചോദിക്കുന്നവരെല്ലാം ഇതിൽ ഉൾപ്പെടും. അതിനാലാണ് അധ്യാപകൻ വിദ്യാർത്ഥിയോട് നല്ല സ്വഭാവവും ആദരണീയമായ സമീപനവും കനിവും കാണിക്കണമെന്ന് കൽപ്പിക്കപ്പെട്ടത്. അതവൻ്റെ നല്ല ഉദ്ദേശത്തെ സഹായിക്കലും നാടിനും നാട്ടുകാർക്കും ഉപകാരം ചെയ്യാൻ ശ്രമിക്കുന്നവരെ ആദരിക്കലും കൂടിയാണ്. നിന്റെ രക്ഷിതാവിൻ്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് നീ സംസാരിക്കും. ഈ അനുഗ്രഹത്തിൽ മതപരവും ഭൗതികവുമായ രണ്ടനുഗ്രഹങ്ങളും ഉൾപ്പെടും. അനുഗ്രഹത്തിൽ അള്ളാഹുവിനെ നീ പുകഴ്ത്തുക. എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ അതു നീ പ്രത്യേകം എടുത്തു പറയുകയും ചെയ്യുക. ഇല്ലെങ്കിൽ അവൻ്റെ അനുഗ്രഹങ്ങളെ പൊതുവിൽ പരാമർശിക്കുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് നന്ദി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും അനുഗ്രഹദാതാവായ അള്ളാഹുവോട് ഹൃദയങ്ങളിൽ സ്നേഹമുണ്ടാക്കുന്നതുമാണ്. ഗുണം ചെയ്യുന്നവനെ സ്നേഹിക്കൽ ഹൃദയത്തിൻ്റെ പ്രകൃതിയാണ്.
1: മലയാളത്തിൽ ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നൽകിയ അതിൻ്റെ വ്യാഖ്യാനം അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. പരിഭാഷ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഖുർആനുമായി കൂടുതൽ അടുക്കുവാനും അതോടൊപ്പം കൂടുതൽ വിജ്ഞാനീയങ്ങളിലേക്കും അറിവുകളിലേക്കും പ്രവേശിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഇനിയും അവസരങ്ങൾ നൽകുമാറാവട്ടെ. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: പീസ് ഖുർആൻ റേഡിയോ തഫ്സീറു സഅദി സമാപിക്കുന്നു. സൂറത്തുൽ ദുഹ 6 മുതൽ 11 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വിശദീകരണവും നൽകിക്കൊണ്ട് അവതരിപ്പിച്ചത് നസറുല്ലാ സലാഹി.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഇപ്പോൾ കേട്ടത് മനപ്പാഠം, പേജ് 519, സാദൽ ഗാമിദിയുടെ ശബ്ദം.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ. അടുത്ത പരിപാടി തജ്വീദ് പഠനം. ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള സമീർ മദീനി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു വസല്ലമ വബാറക അല നബിയ്യന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅല മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാനരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു. തജ്വീദ് പഠനം എപ്പിസോഡുകളിലായി നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഖുർആൻ പാരായണ നിയമങ്ങളെക്കുറിച്ചും അതെങ്ങനെയാണ് നാം പ്രാവർത്തികമാക്കേണ്ടത്, പ്രയോഗവൽക്കരിക്കേണ്ടത് എന്നും അതിൽ വരുന്ന അബദ്ധങ്ങൾ എങ്ങനെ നമ്മുടെ ഖുർആൻ പാരായണത്തെ ബാധിക്കും, അതിൽ ഗൗരവമേറിയ അബദ്ധങ്ങൾ ഏതൊക്കെയാണ്, അത്ര ഗൗരവമല്ലാത്തതേത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവസാനമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഖ്റജുകളിൽ വരുന്ന പിഴവുകൾ, അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനത്ത് നിന്നും കൊണ്ടുവരാത്തത് കൊണ്ടോ, അതല്ലെങ്കിൽ അതിന് നൽകേണ്ട വിശേഷണം നൽകാത്തത് കൊണ്ടോ വരുന്ന അബദ്ധങ്ങളെക്കുറിച്ചാണ് ഈ അടുത്ത കഴിഞ്ഞ എപ്പിസോഡുകളിലായി വിശദീകരിച്ചു വരുന്നത്. തൊട്ടു മുമ്പ് കഴിഞ്ഞ എപ്പിസോഡിൽ വിശദീകരിച്ചതിൻ്റെ തുടർച്ചയെന്നോണം, നാവിൽ നിന്നും വരുന്ന അക്ഷരങ്ങളെ, ആ അക്ഷരങ്ങളെ ശരിയായ രൂപത്തിൽ ഉച്ചരിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന അബദ്ധങ്ങൾ, അതാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഖാഫിൻ്റെയും കാഫിൻ്റെയും ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങൾ സൂചിപ്പിച്ചു. അതിനുശേഷം നാവിൻ്റെ മധ്യഭാഗത്തുനിന്നും ഉച്ചരിക്കുന്ന, പുറത്തു വരുന്ന ജീം, ഷീൻ, യ എന്നീ മൂന്ന് അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിലൂടെ ചുരുങ്ങിയ രൂപത്തിൽ ഉദാഹരണ സഹിതം വിശദീകരിച്ചത്. ഇൻഷാല്ലാ ഇന്നത്തെ എപ്പിസോഡിൽ അറബി ഭാഷയിലെ തന്നെ ഏറ്റവും പ്രയാസമേറിയ, ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടുള്ള, പൊതുവെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന അക്ഷരം, ഒരു വേള അറബി ഭാഷയുടെ പേരായിക്കൊണ്ട് അല്ലെങ്കിൽ അതിലേക്ക് അതിൻ്റെ മാത്രം പ്രത്യേകതയായിക്കൊണ്ട് വിലയിരുത്തപ്പെടുന്ന അക്ഷരം ദാദ്, അല്ലാദ് എന്നുള്ള അക്ഷരം അറബി ഭാഷയുടെ മാത്രം പ്രത്യേകത കൊണ്ട് തന്നെ അറബി ഭാഷയെ ലോഗത്തു ദാദ്, ദാദിൻ്റെ ഭാഷ എന്ന് പറയാറുണ്ട്. കാരണം മറ്റു ഇതര ഭാഷകളിൽ ഒന്നും തന്നെ ഇല്ലാത്ത, അറബി ഭാഷയ്ക്ക് മാത്രം അവകാശപ്പെട്ട ഒരക്ഷരമാണ് ദാദ് എന്നുള്ളത്. അതിൻ്റെ ഉച്ചരിക്കാനുള്ള ചില പ്രയാസങ്ങൾ, അല്ലെങ്കിൽ തുടക്കം മുതലേ ആ ഒരു പരിശീലനം ലഭിക്കാത്തത് കൊണ്ട് ഉണ്ടാകാവുന്ന അബദ്ധങ്ങളെ അതിലുള്ളൂ. പല ആളുകളും വാവും അതുപോലെ തന്നെ ദാദും തമ്മിലുള്ള വ്യത്യാസം പലപ്പോഴും അവർ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പ്രകടിപ്പിക്കാറില്ല. അതിന് വ്യക്തമായിട്ടുള്ള തെളിവ് ആണ് നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ അതിൻ്റെ അവസാന ആയത്ത്, അവസാന കലിമത്ത് അദ്ദാലീൻ എന്നുള്ളതാണ്. വലദ്ദാലീൻ, അത് മഹാഭൂരിപക്ഷം ആളുകളും അറിയാതെയാണ് പലരും ദാലീൻ എന്നാണ്, അഥവാ ദാദിനെ ലാ ആക്കി ഉച്ചരിക്കുന്നു, അല്ലെങ്കിൽ ആ രൂപത്തിലാണ് ഉച്ചരിക്കപ്പെടുന്നത്, ലാ ആയിട്ടാണ് കേൾക്കുന്നവർക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അക്ഷരം മാറിപ്പോകുക എന്നുള്ളത്. അത് അർത്ഥത്തെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഗുരുതരമായ ലഹ്നുൽ ജലീൽ പെടുന്ന കാര്യമാണ് തജ്വീദിൽ അക്ഷരങ്ങൾ വ്യത്യാസപ്പെടുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ കാര്യം, ദാദിൻ്റെ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സൂചിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം, ഈ ലാഉം അതുപോലെ തന്നെ ദാദും തമ്മിലുള്ള അന്തരം, ആ വ്യത്യാസം പ്രകടമാക്കാതിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. പല ആളുകളും ഈ ദാദ് വാവും തമ്മിലുള്ള അത് കൂടിക്കലർത്തിക്കൊണ്ട്, പരസ്പരം കൂട്ടിക്കലർത്തിക്കൊണ്ടോ ഒരേ രൂപത്തിൽ തോന്നിക്കുന്ന വിധമാണ് പലപ്പോഴും അതിനെ ഉച്ചരിക്കാറുള്ളത്, അല്ലെങ്കിൽ അങ്ങനെയാണ് കേൾക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ആ കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ വിശേഷണത്തിലും അതിൻ്റെ മഖ്റജിലും അക്ഷരം അതിൻ്റെ ഉത്ഭവസ്ഥാനത്തിലും അതുപോലെ അതിൻ്റെ വിശേഷണങ്ങളിലും വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു അക്ഷരത്തിനുള്ള വിശേഷണം മറ്റേ അക്ഷരത്തിനുണ്ടാകാം. വിപരീതമുള്ള സിഫത്തുകളുണ്ട്, വിപരീതമില്ലാത്ത സിഫത്തതൊക്കെ പരസ്പരം ഉള്ള വിശേഷണങ്ങളുണ്ടാകാം. എന്നിരുന്നാലും ആ വിശേഷണങ്ങളെ വ്യത്യാസം അതിന് ഉച്ചാരണത്തിൽ നമുക്ക് പ്രകടമാകും. സിഫാത്തുകളുടെ വിഷയങ്ങൾ നമ്മൾ പറഞ്ഞപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ വിശേഷണങ്ങളാണ് എന്നുള്ളത്. ഓരോ അക്ഷരത്തിനുമുള്ള വിശേഷണങ്ങൾ പറയാം. ഇവിടെ അൽ ഇസ്തിത്വാലത്ത് എന്നുള്ളൊരു വിശേഷണമുണ്ട്. നമ്മൾ വിപരീതമില്ലാത്ത സിഫത്തുകൾ, വിപരീതമില്ലാത്ത അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്ന തലക്കെട്ടിൽ കുറേ എപ്പിസോഡുകൾ കഴിഞ്ഞ കുറേ കാലം മുമ്പ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ വിശദീകരിച്ച കാര്യമാണ് അൽ ഇസ്തിത്വാലത്ത് എന്നുള്ളത്. അഥവാ ദാദിൻ്റെ മഹ്റജ്, അതിൽ റാദിൻ്റെ ദാദിൻ്റെ മഹ്റജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവിൻ്റെ ഇടതു ഭാഗം, അതിൻ്റെ അരിക്, അതാണ് ഇത് ദാദിൻ്റെ മഹ്റജ്. അൽ അദ്റാസ്, അൽ യുസ്ര യുംന, ചിലർ പറയുന്നത് വലതു ഭാഗത്ത് അല്ലെങ്കിൽ ഇരുഭാഗത്തിൽ ഏതിൽ ഒരു ഭാഗത്ത്, അതിൽ ഇടതു ഭാഗമാണ് അതിലേറ്റവും ശരിയായത്, അല്ലെങ്കിൽ കൂടുതൽ അവിടെ നിന്നാണ് ഉച്ചരിക്കപ്പെടുന്നത്. അത് അരു നീളത്തിലാണ്, നാവിൻ്റെ ഇടതു ഭാഗം അരു നീളത്തിൽ തന്നെ നീണ്ടുകിടക്കുന്ന മഹ്റജാണ് ദാദിൻ്റെ മഹ്റജ്. അതുകൊണ്ട് ഇസ്തിത്വാലത്ത് എന്ന് പറഞ്ഞ ആ മഹ്റജ് ദാദിൻ്റെ മഹ്റജ് തുടങ്ങി ലാമിലേക്ക് നീളുന്ന, അതാണ് ഇസ്തിത്വാലത്ത്. ആ നീളുന്ന മഹ്റജ് ഉള്ള അക്ഷരമാണ്, സിഫത്തുള്ള അക്ഷരമാണ് ദാദ് എന്നുള്ളത്. അത് അണ്ണാക്കിലേക്ക് അങ്ങനെ നീണ്ട് പോകുന്ന അക്ഷരം ദാദ്. ഈ ദാദ് എന്ന് പറയുമ്പോൾ നാവിൻ്റെ സൈഡിൽ നിന്ന് തന്നെ പറയാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെയാണ് അതിൻ്റെ ഉച്ചാരണം. നമ്മളെ നാവിൻ്റെ ഇടതു ഭാഗത്ത് നീളത്തിൽ ആ അണ്ണ മുകളിലത്തെ അണ്ണാക്കിനോട് ചേർന്ന് കൊണ്ടാണ് അത് ഉച്ചരിക്കുക. അപ്പോൾ മഹ്റജ് ആണെങ്കിലും അതുപോലെ തന്നെ സിഫത്താണെങ്കിലും ഈ ഒരു പിന്നെ സാദൃശ്യമില്ലായ്മ, ഒരു സാദൃശ്യവും ദാഉം അതുപോലെ തന്നെ ദാദും തമ്മിൽ ഇല്ല. മനസ്സിലായില്ലേ? വിശേഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിലും മഹ്റജണി തുറഫുല്ലിസ, നാവിൻ്റെ അറ്റഭാഗത്തു നിന്നാണ്, മുൻഭാഗത്തെ അഗ്രഭാഗത്തു നിന്നാണ് ലാ ഉച്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാ പറയുമ്പോൾ നാവ് പുറത്തേക്ക്, അതിൻ്റെ അഗ്രഭാഗം പുറത്തേക്ക് വരും. അതിൻ്റെ അഗ്രഭാഗം സാ പറയുന്ന പോലെ, ദാല് ലാ പറയുമ്പോൾ നാവിൻ്റെ പുറത്തേക്ക് വരും. എന്നാൽ ഒരിക്കലും തന്നെ ദാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അഗ്രഭാഗം പുറത്തേക്ക് വരുന്നതല്ല. കാരണം അത് ഉള്ളിൽ ഇടതു ഭാഗത്ത്, നാവിൻ്റെ അരികിൽ ഇടതു ഭാഗത്ത് അരുനീളത്തിൽ ഉച്ചരിക്കുന്ന അക്ഷരമാണ് അദ്ദാദ്. അതാണ് അതിൻ്റെ വിശേഷവുമായും അതുപോലെ തന്നെ മഹ്റജുമായും ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യത്യാസം, തറഫുൽ ലിസാൻ എന്നാണ് ലാ വരുന്നതെങ്കിൽ എഹ്ദ ഹാഫത്തയ്യൽ ലിസാൻ, അല്ലെങ്കിൽ നാവിൻ്റെ ഇടതു ഭാഗത്ത്, ഹാഫത്ത് എന്ന് പറഞ്ഞാൽ അരിഗ്, എഹ്ദ ഹാഫത്തയ്യൽ ലിസാൻ എന്നാണ് തജ്വീദിൻ്റെ പല പുസ്തകങ്ങളിലുള്ളത്. നാവിൻ്റെ ഇരുപാർശ്വങ്ങളിൽ ഒരു ഏതെങ്കിലും ഒരു പാർശ്വത്തിൽ, അപ്പോൾ അതിൽ ഇടതു ഭാഗമാണ് കൂടുതലും പിന്നെ പറയാറുള്ളതും, അതുപോലെ അങ്ങനെയാണ് നമ്മൾ ഉച്ചരിക്കാറുള്ളതും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ തറഫുൽ ലിസാനിലാണ് ഇത് വാവിൻ്റെ ഉച്ചാരണം ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇമാം ഇബ്നുൽ ജസരി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, വദ്ദാദ ബിസ്തിത്വാലത്തിം വമഖ്റജി മയ്യിസ് മിനല്ലാഹി വകുല്ലുഹാ തജി. വല്ലാദ ബിസ്തിത്വാലത്തിൻ, ഇസ്തിത്വാലത്ത് കൊണ്ടാണ്, അത് പിന്നെ അതുപോലെ അതിൻ്റെ മഹ്റജ് കൊണ്ടും, മയ്യിസ് മിനല്ലാഹി, ലാഹിൽ നിന്നും അതിൻ്റെ തമ്യീസ് വ്യത്യാസം, അതിൻ്റെ മഹ്റജ് കൊണ്ടും, രണ്ട് മഹ്റജിലാണ്. ലാഹിൻ്റെ മഹ്റജ് തറഫുൽ ലിസാൻ നാവിൻ്റെ അഗ്രഭാഗത്താണ്, മേലെ മുൻപല്ലിൻ്റെ ഇതിനോട് ചേർന്ന്, ഉസൂലിനോട് ചേർന്നിട്ടുള്ള അത് നാവിൻ്റെ മുൻഭാഗത്തെ അഗ്രഭാവം ചേർന്നുകൊണ്ടാണ് അതിൻ്റെ ലാഇൻ്റെ മഹ്റജ് എങ്കിൽ, നാവിൻ്റെ ഇടതു ഭാഗത്ത് അരുനീളത്തിലാണ് ബാദിൻ്റെ മഹ്റജ്. ഇനി ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇപ്പം രണ്ടും രണ്ട് അക്ഷരമാണ്, രണ്ടും രണ്ട് മഹ്റജാണ്, രണ്ടിനും സിഫത്തുകളും വേറെ തന്നെയാണ്. ഇസ്തിത്വാലത്ത് എന്നുള്ള സിഫത്തുള്ള അക്ഷരമാണ് ബാദ്, എന്നാൽ ലാഇന് ആ സിഫത്തില്ല. അപ്പോൾ സിഫത്തിലും മഖ്റജിലും അക്ഷരങ്ങളുടെ വിശേഷണത്തിലും അതുപോലെ തന്നെ ഉത്ഭവസ്ഥാനത്തിലും വ്യത്യാസമുണ്ട്. ഇനി രണ്ടക്ഷരങ്ങൾ ഉള്ള രണ്ടക്ഷരങ്ങളായ സംഗതി ഒരക്ഷരമാക്കി അല്ലെങ്കിൽ അതിനെ മാറ്റിച്ചരിച്ചാൽ അർത്ഥത്തിൽ വ്യത്യാസം വരുമെന്നുള്ളത് സ്വാഭാവികമായും നമുക്ക് അറിയാവുന്ന കാര്യം. പ്രത്യേകിച്ചും അറബി ഭാഷയിൽ വളരെ ചെറിയ വ്യത്യാസം, ഹറക്കത്ത് മാറിയാലും അക്ഷരം മാറിയാലും ഒക്കെ വളരെയധികം വ്യത്യാസമുള്ള സംഗതിയാണ്. അപ്പോൾ ദല്ല യദില്ലു, ദലാലത്ത് നമുക്കറിയാം വഴികേട്, പിഴച്ചു എന്നാണ് അർത്ഥം. എന്നാൽ ദല്ല എന്ന് പറഞ്ഞാലോ അതിൻ്റെ അർത്ഥം വ്യത്യാസമുണ്ട്, അസ്ബഹ ദല്ല. അപ്പോൾ ഈ രൂപത്തിലെ വ്യത്യാസം അർത്ഥത്തിൽ വരും എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിലായില്ലേ? നാളിറ വുജൂഹു യൗമഇദിൻ നാളിറ ഇലാ റബ്ബിഹാ നാളിറ വുജൂഹു യൗമഇദിൻ നാളിറ ദ സാദ് ദാദാണ്, പ്രക്ഷോഭിതമായിരിക്കും അന്നത്തെ ദിവസം ഖിയാമത്ത് നാളുണ്ടാകുന്ന സംഭവങ്ങൾ. നല്ല മനുഷ്യന്മാർ, സൗഭാഗ്യവാന്മാരായിട്ടുള്ള സ്വാലിഹീങ്ങളായിട്ടുള്ള ആളുകൾ, അവരുടെ ചില മുഖങ്ങൾ പ്രക്ഷോഭിതമായിരിക്കും. നാളിറ എന്നിട്ടോ അടുത്ത ആയത്തിലോ ഇലാ റബ്ബിഹാ നാളിറ നാളിറ ദി ല സാദ് തോ ല, അതെന്താണ് നാളിറ നോക്കി എന്നാണ്. അപ്പോൾ ഈ രണ്ട് വ്യത്യാസങ്ങൾ അക്ഷരത്തിൽ നാളിറ നാളിറ. അപ്പോൾ ഈ വ്യത്യാസം അക്ഷരത്തിൽ വരുന്ന വ്യത്യാസം അർത്ഥത്തിലും വ്യത്യാസം വരും. അർത്ഥത്തിൽ വ്യത്യാസം വരുന്ന പാരായണം അത് പാടില്ലാത്തതാണ്, ഹറാമാണ്, വലിയ ഗുരുതരമായിട്ടുള്ള ലഹ്നുൽ ജലി എന്ന് പറയുന്ന ഗുരുതരമായ തെറ്റാണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം, മഖ്റജിലും സിഫത്തിലുമുള്ള വ്യത്യാസം അതിൻ്റെ അർത്ഥത്തിലെ വ്യത്യാസത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം, പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പലപ്പോഴും നമുക്ക് അബദ്ധം സംഭവിക്കാറുള്ള ഒരു സാഹചര്യം എങ്ങനെയായിരിക്കും, ഒരു പക്ഷേ രണ്ടും വെവ്വേറെ സ്ഥലത്ത് വരുമ്പോൾ അത് അങ്ങനെ തന്നെ ഉച്ചരിക്കാൻ നമ്മൾ ശ്രമിച്ചു എന്ന് വരാം, അല്ലെങ്കിൽ അങ്ങനെ ഉച്ചരിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന് വരാം. എന്നാൽ രണ്ടും ഒരേ കലിമത്തിൽ അടുത്തടുത്ത് വരുമ്പോഴോ, അവിടെയാണ് ചിലപ്പോൾ നമുക്ക് ഒരുപോലെയാകുന്നത് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ അടുത്തടുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരേ കലിമത്തിൽ തന്നെ വരുമ്പോൾ അല്ലെങ്കിൽ രണ്ട് കലിമത്തുകളിൽ ആദ്യത്തിലും അവസാനത്തിലും അടുത്ത കലിമത്തിൽ ആദ്യത്തിലും വരുമ്പോഴൊക്കെയാണ് ഇത് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ ഓരോ മഖ്റജും ഓരോ അക്ഷരത്തിൻ്റെയും മഖ്റജിൽ നിന്ന് തന്നെ അത് കൊണ്ടുവരാൻ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒന്ന് രണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ സൂറത്ത് ഫുർഖാനിലെ 27-ാമത്തെ ആയത്തിൽ ഇപ്രകാരം കാണാം. ويوم يعض الظالم على يديه ويوم يعض يعض الظالم يعض الظالم ض ض ض ض അണ്ടി വ്യത്യാസം يعض അവിടെ ദാദാണ് സാദുല്ലാദാണ് അക്രമി എന്ന് കൈകടിക്കുന്ന ദിവസം يعض الظالم يا ليتني اتخذت مع الرسول سبيلا ويوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا. ഇനി അതുപോലെ തന്നെ ഒരു മറ്റൊരു ഉദാഹരണമാണ് സൂറത്തു അഷ്റഹ് അലന്നഷ്റഹ് ലക സദ്രക എന്ന സൂറത്തിലെ അല്ലദീ അൻഖദ ദഹ്റക അൻഖദ ദഹ്റക സ്ലയ അൻഖദ ദഹ്റക അൻഖദ സാദുല്ലാദ് മുറിച്ചു കളയുക അല്ലെങ്കിൽ. അപ്പോൾ ആ രൂപത്തിൽ രണ്ടും വ്യത്യാസപ്പെടുത്തി തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഓതണം. അല്ലദീ അൻഖദ ദഹ്റക അൻഖദ ദഹ്റക, അത് രണ്ടും രണ്ടായി തന്നെ പറയണം. കേൾക്കുന്നവർക്ക് സദൃശ്യമായി ഒരുപോലെയായി തോന്നാൻ പാടില്ല കേൾക്കുമ്പോൾ, രണ്ടും രണ്ടായി തന്നെ തോന്നാൻ പാടില്ല എന്ന് മാത്രമല്ല അങ്ങനെ ഓതാനും പാടില്ല. അപ്പോൾ രണ്ടും ഒരുമിച്ച് വരുമ്പോൾ ബാദും ലാവും ഒരേ കലിമത്തിലോ അല്ലെങ്കിൽ ഒന്നാമത്തെ കലിമത്തിൻ്റെ അവസാനത്തിലോ രണ്ടാമത്തെ കലിമത്തിൻ്റെ തുടക്കത്തിലോ വരുമ്പോൾ രണ്ടിനെയും ഇൽഹാർ ചെയ്തുകൊണ്ട് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ ഓതാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു രൂപം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ദാദ് എന്ന അക്ഷരം, ലുഗത്തു ദാദ്, അതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ദാദ് എന്ന അക്ഷരം, അതിൻ്റെ ഒരു സിഫത്താണ് അൽ ഇസ്തിഇല ഹുസ്സവഖ്തിൻ ഖിൽ. മുമ്പ് നമ്മൾ ഒരു എപ്പിസോഡിൽ സൂചിപ്പിച്ചതാണ് ഹുറൂഫുൽ ഇസ്തിഇല. ഇസ്തിഇലാൻ്റെ അക്ഷരം, അഥവാ നാവ് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വായ നിറച്ച് ഗൗരവത്തിൽ ഉച്ചരിക്കുന്ന അക്ഷരം. ഖ സോ പോ ലോ ഖ ഖോ ലോ തുടങ്ങിയുള്ള അക്ഷരം. അപ്പോൾ ഇത് ഇതിൽപ്പെട്ട രണ്ട് അക്ഷരമാണ് എന്ത്, ഈ പോ വാദും വാദും അതുപോലെ വ രണ്ടും ഇസ്തിഇലാൻ്റെ അക്ഷരം തന്നെയാണ്. എന്നിരുന്നാലും അത് നമ്മൾ ഓതുന്ന സമയത്ത് ഈ കാര്യം പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ അക്ഷരങ്ങൾ, അതിന് തൊട്ട് മുമ്പ് വരുന്ന അക്ഷരങ്ങൾ ആസ്പദമാക്കിക്കൊണ്ട് അതിൻ്റെ ഉച്ചാരണത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൽഹാർ ചെയ്തുകൊണ്ട് വ്യക്തമാക്കിക്കൊണ്ട് പ്രകടമാക്കുന്ന രൂപത്തിൽ എന്ത് ചെയ്യണം, പാരായണം ചെയ്യണം. അതുപോലെ തന്നെ ഫമനി ഉത്തുറ ഗൈറ ബാഗി വലാ ആദി ഫലാ ഇസ്മ അലൈ. അതുപോലെ തന്നെ അഫദ്തും അഫദ്തും, ആ ബാദിനെയും ബാഇനെയും വേർതിരിച്ച്, അതാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് വേർതിരിച്ച് തന്നെ പ്രകടമാക്കി തന്നെ ഓതാൻ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് ഇമാം ജസീർ റഹിമഹുള്ള പറഞ്ഞത്, വൽതുറ മഅ വഅൽത മഅ ഫൽതും വസഫിഹ ജിബാഹുഹും അലൈഹിം. അപ്പോൾ അത് പ്രത്യേക, അത് ഈ വൽതുറ വഅൽത അഫൽതും പോലെയുള്ള ആ കലിമത്തുകളിൽ എന്ത് ചെയ്യണം, രണ്ടും രണ്ട് വ്യക്തമാക്കി തന്നെ അത് നമ്മൾ ഉച്ചരിക്കണം. അത് ഇദ്ഗാം ചെയ്ത് ഓതാൻ പാടില്ല. ചേർത്തി ദാദിനെ ശേഷമുള്ള അക്ഷരത്തിലേക്ക് ചേർത്തിക്കൊണ്ട് ഓതാൻ പാടില്ല. ഇൽഹാർ ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, അവഅദ്ദ അവഅദ്ദ ഉണ്ടോ, അത് പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യണം. ഇതുപോലെ ശേഷം ത ഓ തോ ഒക്കെ വരുമ്പോൾ രണ്ടും വേർതിരിച്ച് തന്നെ ഓതാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾക്കൊക്കെ ഇതുപോലെയുള്ള അബദ്ധങ്ങളൊക്കെ സംഭവിക്കാം. ഏതായാലും നമ്മൾ അനറബികളാണ്, അതുകൊണ്ട് തന്നെ അറബി ഭാഷ തന്നെ ഉച്ചരിക്കാൻ, അത് ഉച്ചരിച്ച് ശീലിച്ചിട്ടില്ലാത്ത അറബി ഭാഷ പഠിക്കുന്ന തുടക്കക്കാരായ, അതുപോലെ ഖുർആൻ പാരായണം പരിശീലിച്ച് തുടങ്ങിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും തുടക്കത്തിൽ. പക്ഷേ അത് നമ്മൾ ചിട്ടയായ പരിശീലനത്തിലൂടെ കൃത്യമായ ശ്രദ്ധയോടുകൂടി നല്ല ഒരു തജ്വീദ് അറിയുന്ന കാരിയിൽ നിന്നും കേട്ട് ഉച്ചാരണങ്ങൾ ശരിയായ രൂപത്തിൽ പരിശീലിക്കാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം തന്നെയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഇതുവരെ സൂചിപ്പിച്ചതൊക്കെ തന്നെ ഓരോ അക്ഷരങ്ങളെയും അതിൻ്റെ ഉച്ചാരണ സ്ഥലത്തു നിന്ന് കൊണ്ടുവരുന്ന അതേ മഹ്റജ്, ഒരേ അതിൻ്റെ ശരിയായ ഉച്ചാരണം അതിന് നൽകുന്നത് വരെ നമ്മുടെ പരിശീലനം തുടരേണ്ടതുണ്ട്. ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് ഞാൻ അത്യാവശ്യമൊക്കെ പഠിച്ചു, ഖുർആനൊക്കെ ഓതുന്നുണ്ട്, അത്യാവശ്യം ഹിഫ്ദുണ്ട്. ചില ആളുകളൊക്കെ അത്യാവശ്യം പഠിച്ച രീതിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ എനിക്ക് തജ്വീദൊന്നും പഠിക്കാനല്ല, ഇനി പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ പാരായണമൊന്നും ശരിയാക്കേണ്ടതില്ല എന്നുള്ള ഒരു ധാരണ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പക്ഷേ പലപ്പോഴും ആ ധാരണ തെറ്റാണെന്ന് നമ്മളെക്കാൾ ഖുർആൻ കൂടുതൽ അറിയുന്ന ഒരാളുടെ മുമ്പിൽ നമ്മൾ ഓതുമ്പോൾ അല്ലെങ്കിൽ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാകും. അതുകൊണ്ട് പഠിക്കാത്തവർ അത് പഠിക്കുക, പഠിച്ചവരാണെങ്കിൽ തന്നെ അതിനൊന്നുകൂടി ശരിയായിട്ടുണ്ടോ പഠിച്ചത് എന്നുള്ളത് കൂടി വിലയിരുത്തുക. തീർച്ചയായും വിശുദ്ധ ഖുർആൻ അല്ലാഹു എളുപ്പമാക്കിയിട്ടുണ്ട്, വലഖദ് യസ്സർനൽ ഖുർആന, ഖുർആൻ അല്ലാഹു എളുപ്പമാക്കിയിട്ടുണ്ട് ലിദ്ദിക്കർ, അതിനെ പഠിക്കാനും ചിന്തിക്കാനും ഉദ്ദേശിക്കുന്നവർക്ക്. ഫഹൽ മിൻ മുദ്ദക്കിർ, ചിന്തിക്കുവാനും പഠിക്കുവാനും ഒക്കെ തയ്യാറുള്ളവർ ആരുണ്ടോ എന്നുള്ള അള്ളാഹുവിൻ്റെ ചോദ്യം. അപ്പോൾ ഖുർആൻ എന്നുള്ളത് തജ്വീദാകട്ടെ തഫ്സീറാകട്ടെ ഏത് ഇതാകട്ടെ ഖുർആനുമായി ബന്ധപ്പെട്ടത് അത് അള്ളാഹു എളുപ്പമാക്കിയിട്ടുണ്ട് പഠിക്കാൻ. പക്ഷെ അതിൻ്റെ പഠിക്കാനുള്ള

തെൻസിയിൽ വിശുദ്ധ ഖുർആൻ പാരായണം ലോകപ്രശസ്ത ഖാരികളുടെ ശബ്ദത്തിൽ കേൾക്കുവാൻ പീസ് ഖുർആൻ റേഡിയോ തെൻസിയിൽ. ഇന്നത്തെ തെൻസിയിലിൽ സൂറത്തു നിസ 100 മുതൽ 176 കൂടിയ വചനങ്ങളും സൂറത്തു മായിദ 1 മുതൽ 26 കൂടിയ വചനങ്ങളും നമുക്ക് കേൾക്കാം. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ദർ.

فيه الثلث فإن كان له إخوة فلأمه السدس

الولد فإن كان لهن ولد فلكم الربع مما تركن

ولهن الربع مما تركتم إن لم يكن لكم ولد

وليست التوبة للذين يعملون السيئات حتى إذا حضر أحد

وأن تصبروا خير لكم والله غفور رحيم. يريد

وحسن أولئك رفيقا ذلك الفضل من الله

ليجمعنكم إلى يوم القيامة لا ريب فيه

قومهم ولو شاء الله لسلطهم عليكم فلقاتلوكم

0: ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റത്തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഒക്കെ ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെയെല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ, ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മകൻ മാതാവിന് വെട്ടിക്കുന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. തഫ്സീർ അമാനിയുടെ ഈ എപ്പിസോഡിൽ സൂറത്തുൽ ഖലമിലെ 45 മുതൽ 52 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
4: വചനം 44. വാക്കർത്ഥം: ഫദർനി, ആകയാൽ എന്നെ വിട്ടേക്കുക. വമൻ യുകദ്ദിബു, വ്യാജമാക്കുന്നവരെയും. ബിഹാദൽ ഹദീസി, ഈ വർത്തമാനത്തെ അഥവാ വിഷയത്തെ. സനസ്തദിരിജുഹും, നാം അവരെ വഴിയെ പടിപടിയായി കൊണ്ടുവരും.

0: ആകയാൽ എന്നെയും ഈ വർത്തമാനത്തെ അഥവാ ഖുർആന വ്യാജമാക്കുന്നവരെയും വിട്ടേക്കുക. നാം അവരെ അറിയാത്ത വിധത്തിലൂടെ പടിപടിയായി കൊണ്ടുവന്ന് ശിക്ഷിച്ചുകൊള്ളാം. വചനം 45 വാക്കർത്ഥം. വഉംലീലഹും, നാം അവർക്ക് അയച്ചിട്ടു കൊടുക്കുകയും ചെയ്യും. ഇന്ന കൈദീ, നിശ്ചയമായും എൻ്റെ തന്ത്രം അഥവാ ഉപായം മതീൻ, ബലവത്താണ്, ശക്തമാണ്. ഞാൻ അവർക്ക് അയച്ചിട്ടു കൊടുക്കുന്നതുമാണ്, നിശ്ചയമായും എൻ്റെ തന്ത്രം ബലവത്തായതത്രേ. 44-45 വചനങ്ങളുടെ വിശദീകരണം. ആ സത്യനിഷേധികളെയെല്ലാം അല്ലാഹു ക്രമേണ ഒതുക്കുകയും ശിക്ഷയിലേക്ക് നയിക്കുകയും ചെയ്യും. തൽക്കാലം അവരെ അവരുടെ ഇഷ്ടത്തിന് വിട്ടിരിക്കുന്നത് ഒരു തന്ത്രം മാത്രമാണ്. ആ തന്ത്രത്തിൽ അകപ്പെടാതെ രക്ഷപ്പെടുവാൻ അവർക്ക് യാതൊരു ഗത്യന്തരവുമില്ല. അതുകൊണ്ട് അവരെപ്പറ്റി പരിഭ്രമമോ മനോവേദനയോ ഉണ്ടാകേണ്ടതില്ല എന്ന് സാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം അരുളി ചെയ്തിരിക്കുന്നു, അക്രമിക്ക് അല്ലാഹു അയച്ചിട്ടു കൊടുക്കും.
1: അങ്ങനെ അവൻ അവനെ
0: പിടികൂടുമ്പോൾ അവനിൽ നിന്ന് കുതറി രക്ഷപ്പെടുവാൻ അവന് കഴിയുകയില്ല. ബുഖാരി മുസ്ലിം. വചനം 46 വാക്കർത്ഥം. അം, അതല്ല, പക്ഷേ, അഥവാ. തസ്അലുഹും, നീ അവരോട് ചോദിക്കുന്നു. അജ്റൻ, വല്ല പ്രതിഫലവും. ഫഹും, എന്നിട്ട് അവർ. മിം മഗ്റമിൻ, കടബാധ്യതയാൽ. മുസ്ഖലൂൻ, ഭാരപ്പെട്ടവരാണ്.
2: അം തസ്അലുഹും അജ്റൻ ഫഹും മിം മഗ്റമിൻ മുസ്ഖലൂൻ.
0: അതല്ല, നീ അവരോട് വല്ല പ്രതിഫലവും ചോദിച്ചിട്ട് അവർ കടബാധ്യത നിമിത്തം ഭാരപ്പെട്ടവരാകുന്നുവോ? വചനം 47 വാക്കർത്ഥം. അം, അതല്ല. ഇന്ദഹും, അവരുടെ പക്കലുണ്ട്. അൽ ഗൈബ്, അദൃശ്യജ്ഞാനം. ഫഹും, എന്നിട്ട് അവർ. യക്തുബൂൻ, എഴുതുന്നു.
2: അം ഇന്ദഹുമുൽ ഗൈബ് ഫഹും യക്തുബൂൻ.
0: അതല്ല, അദൃശ്യജ്ഞാനം അവരുടെ പക്കലുണ്ടായിട്ട് അവർ എഴുതുകയാണോ? 46-47 വചനങ്ങളുടെ വിശദീകരണം. ഇതും ഇതുപോലെയുള്ളതുമായ പല ചോദ്യങ്ങളും സൂറത്ത് തൂറിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. അവയും അവയുടെ വിവരണവും ഓർക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ലെന്നും അവരുടെ പക്കൽ അദൃശ്യജ്ഞാനമൊന്നുമില്ലെന്നും വ്യക്തമാണല്ലോ. വചനം 48 വാക്കർത്ഥം. ഫസ്ബിർ, ആകയാൽ നീ ക്ഷമിക്കുക. ലിഹുക്മി റബ്ബിക, നിന്റെ റബ്ബിൻ്റെ വിധിക്ക്. വലാ തകുൻ, നീ ആകുകയും അരുത്. കസ്വാഹിബിൽ ഹൂതി, മത്സ്യത്തിൻ്റെ ആളെപ്പോലെ. ഇദ് നാദ, അദ്ദേഹം വിളിച്ചപ്പോൾ. വഹുവ, അദ്ദേഹം ആയിക്കൊണ്ട്. മഖ്ലൂം, കോപം നിറഞ്ഞവൻ അല്ലെങ്കിൽ വ്യസനം നിറഞ്ഞവൻ.
2: فاصبر لحكم ربك ولا تكن كصاحب الحوت اذ نادى وهو مكظوم.
0: അതുകൊണ്ട് നബിയെ, നീ നിന്റെ റബ്ബിന്റെ വിധിക്ക് ക്ഷമിച്ചുകൊള്ളുക. നീ ആ മത്സ്യത്തിന്റെ ആളെ പോലെ ആയിരിക്കരുത്. അതായത്, അദ്ദേഹം വ്യസനം അഥവാ കോപം നിറഞ്ഞവനായ നിലയിൽ വിളിച്ചു പ്രാർത്ഥിച്ച സന്ദർഭം. വചനം 49 വാക്കർത്ഥം. ലൗല, ഇല്ലായിരുന്നുവെങ്കിൽ. അൻ തദാറകഹു, അദ്ദേഹത്തെ വീണ്ടെടുക്കുക. നിഅമതുൻ, ഒരു അനുഗ്രഹം. മിർ റബ്ബിഹി, തൻ്റെ റബ്ബിങ്കിൽ നിന്ന്. ലനുബിദ, അദ്ദേഹം ഇടപ്പെടുമായിരുന്നു അഥവാ പുറംതള്ളപ്പെടുമായിരുന്നു. ബിൽ അറായി, പാഴ്ഭൂമിയിൽ അഥവാ ഒഴിഞ്ഞ സ്ഥലത്ത്. വഹുവ, അദ്ദേഹമായിക്കൊണ്ട്. മദ്മൂം, ആക്ഷേപിക്കപ്പെട്ടവൻ.
2: ലൗ

0: തൻ്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഒരു മഹത്തായ അനുഗ്രഹം അദ്ദേഹത്തെ വീണ്ടെടുക്കുകയുണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ആ പാഴ്ഭൂമിയിൽ ആക്ഷേപിക്കപ്പെട്ടവനായിക്കൊണ്ട് പുറന്തള്ളപ്പെടുമായിരുന്നു. വചനം 50. വാക്കർത്ഥം ഫജ്തബാഹു, എന്നാൽ എന്നിട്ട് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു അഥവാ നന്നാക്കി എടുത്തു. റബ്ബുഹു, തൻ്റെ റബ്ബ്. ഫജഅലഹു, എന്നിട്ട് അദ്ദേഹത്തെ ആക്കുകയും ചെയ്തു. മിനസ്വാലിഹീൻ, സദ്വൃത്തരിൽ അഥവാ സജ്ജനങ്ങളിൽ.
1: ഫജ്തബാഹു റബ്ബുഹു ഫജഅലഹു മിനസ്സാലിഹീൻ,
0: എന്നാൽ അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ് അദ്ദേഹത്തെ നല്ലവനാക്കി തെരഞ്ഞെടുത്തു, എന്നിട്ട് അദ്ദേഹത്തെ സദ്വൃത്തന്മാരുടെ കൂട്ടത്തിൽ ആക്കുകയും ചെയ്തു. 48 മുതൽ 50 വരെ വചനങ്ങളുടെ വിശദീകരണം. അക്രമികളായ ശത്രുക്കളെ അല്ലാഹു തൽക്കാലം അയച്ചിട്ടിരിക്കുകയാണ്. അവരുടെ പേരിൽ വഴിയെ ശക്തിമത്തായ നടപടി അവൻ എടുക്കുന്നതാണ്. അതുവരെ ക്ഷമിച്ചിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉപദേശിക്കുന്നതോടൊപ്പം ഈ വിഷയത്തിൽ യൂനുസ് നബി അലൈഹിസ്സലാം ചെയ്തതുപോലെ ചെയ്യരുതെന്നുകൂടി തിരുമേനിയെ അല്ലാഹു ഉപദേശിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജനത അവിശ്വാസത്തിലും അനുസരണക്കേടിലും ശഠിച്ചു നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യസനവും കോപവും സഹിക്കവയ്യാതെ അദ്ദേഹം സ്ഥലം വിട്ടു പോകുകയും കപ്പൽ യാത്രയിൽ വച്ച് ഒരു വമ്പിച്ച മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങുകയും ഉണ്ടായി. മത്സ്യത്തിൻ്റെ വയറ്റിൽ വച്ച് അദ്ദേഹം ഖേദിച്ചു മടങ്ങുകയും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അനന്തരം മത്സ്യം അദ്ദേഹത്തെ സമുദ്രതീരത്തുള്ള ഒരൊഴിഞ്ഞ സ്ഥലത്ത് പുറന്തള്ളി. അദ്ദേഹം അങ്ങേയറ്റം അവശനായിട്ടുണ്ടെന്ന് പറയേണ്ടതില്ലല്ലോ.
2: അവിടെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വീണ്ടും കിട്ടുമാറുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിക്കൊടുത്ത് അല്ലാഹു അദ്ദേഹത്തെ രക്ഷിച്ചു.
0: വീണ്ടും ജനങ്ങളിൽ ചെന്ന് ദിവ്യ ദൗത്യ പ്രബോധനം തുടരുവാൻ അല്ലാഹു അദ്ദേഹത്തെ നിയോഗിക്കുകയും ചെയ്തു. ഇങ്ങനെ ജനങ്ങളുടെ നിഷേധത്തിൽ അക്ഷമയും നിരാശയും ഉണ്ടാകരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദേശിക്കുകയാണ്. യൂനുസ് അലൈഹിസ്സലാമിൻ്റെ ഈ സംഭവത്തെപ്പറ്റി സൂറത്ത് അംബിയ 87-88 വചനങ്ങളിൽ വിവരിച്ചിരിക്കുന്നു. ഇവിടെ കൂടുതൽ വിവരിക്കുന്നില്ല. വചനം 51. വാക്കർത്ഥം വഈയകാദു, നിശ്ചയമായും ആകാറാകുന്നു. അല്ലദീന കഫറു, അവിശ്വസിച്ചവർ. ലയുസ്ലിഖൂനക, നിന്നെ വഴുക്കി വീഴ്ത്തുക. ബി അബ്സ്വാരിഹിം, അവരുടെ ദൃഷ്ടികൾ കൊണ്ട്. ലമ്മാ സമിഉ, അവർ കേൾക്കുന്ന അവസരം. അദ്ദിഖ്റ, ഉത്ബോധനം. പ്രമാണം, പ്രബോധനം, സ്മരണ. വയഖൂലൂന, അവർ പറയുകയും ചെയ്യും. ഇന്നഹു, നിശ്ചയമായും അവൻ. ലമജ്നൂൻ, ഭ്രാന്തൻ തന്നെ.

0: അവിശ്വസിച്ചവർ ഉത്ബോധനം അഥവാ ഖുർആൻ കേൾക്കുന്ന അവസരത്തിൽ അവരുടെ ദൃഷ്ടികൾ പതിപ്പിച്ചുകൊണ്ട് നിന്നെ അവർ വഴുക്കി വീഴുമാറാക്കുക തന്നെ ചെയ്യുന്നു. അവർ പറയുകയും ചെയ്യുന്നു, നിശ്ചയമായും ഇവൻ ഒരു ഭ്രാന്തൻ തന്നെ എന്ന്. വചനം 52. വാക്കർത്ഥം: വമാഹുവ, അതല്ല താനും, ഇല്ലാദിഖ്റുൻ, ഒരു ഉത്ബോധനമല്ലാതെ, ലിൽ ആലമീൻ, ലോകർക്ക് വേണ്ടിയുള്ള.
1: വമാഹുവ ഇല്ലാദിഖ്റുൻ ലിൽ ആലമീൻ,
0: ഇതാകട്ടെ ലോകർക്ക് പൊതുവായുള്ള ഒരു ഉത്ബോധനമല്ലാതെ മറ്റൊന്നും അല്ല താനും. 51, 52 വചനങ്ങളുടെ വിശദീകരണം: ഖുർആൻ കേൾക്കുമ്പോൾ അവിശ്വാസികളിലുണ്ടാകുന്ന വെറുപ്പിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും കാഠിന്യമാണ് അല്ലാഹു ഈ വചനത്തിൽ എടുത്തുകാട്ടുന്നത്. കഠിന കോപത്തോടുകൂടി അവർ തിരുമേനിയുടെ നേരെ നോക്കുന്ന നോട്ടം കണ്ടാൽ അതിൻ്റെ ഗൗരവം നിമിത്തം തിരുമേനി സ്തംഭിച്ച് കാൽവഴുതി അടിതെറ്റി വീണുപോയേക്കും, അഥവാ അത്രയും കടുത്തതായിരിക്കും അത്. ന്യായം കൊണ്ടും തെളിവുകൊണ്ടും മറക്കുവാൻ കഴിയാത്ത അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭ്രാന്തനെന്ന് പറഞ്ഞ് തൃപ്തി അടയുകയും ചെയ്യും. അവർ സ്വീകരിക്കുന്നില്ലെന്ന് വെച്ച് ഖുർആന്റെ പ്രബോധനം നിർത്തിവെക്കേണ്ടതില്ല.
2: നിർത്തിവെക്കാൻ നിവൃത്തിയുമില്ല.
0: കാരണം അത് അവരെ മാത്രം ഉദ്ദേശിച്ചുള്ളതല്ല, ലോകരെയെല്ലാം പൊതുവിൽ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക്കൽ മിന്നതു വലക്കൽ ഫദ്ൽ.
3: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൽ ഖലമിലെ 45 മുതൽ 52 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
4: أعوذ بالله من الشيطان الرجيم
5: فلا تحسبن الله مخلف وعده

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമൈൻ ലൈവ്. മക്കയിൽ ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകി ഷെയ്ഖ് അബ്ദുള്ള അവാദൽ ജുഹനി. സൂറത്ത് ബഖറ ആയത്ത് 204 മുതൽ 218 വരെ.

മദീനയിൽ നിന്നും മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് സലാഹൽ ബുദൈർ, സൂറത്ത് ആലിമ്രാൻ ആയത്ത് 185 മുതൽ 186 വരെ.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹറമൈൻ ലൈവ്. മക്കയിൽ നിന്നും ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകി ഷെയ്ഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനി. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ബഖറ 204 മുതൽ 218 വരെയുള്ള വചനമാണ് കേട്ടത്. മദീനയിൽ നിന്നും മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ആലിമ്രാൻ 185 മുതൽ 186 വരെ ഷെയ്ഖ് സലഹൽ ബുദൈർ.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമ്മൾക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നമ്മൾ കേൾക്കുന്നത് അൽ മുഅല്ലിം, സൂറ അൽ ബഖറ ആയത്ത് 21 മുതൽ 25 വരെ. ഖലീഫ അസ്സുനൈജി.

0: ശ്രോതാക്കളിപ്പോൾ കേട്ടത് അൽ മുഅല്ലിം, സൂറ അൽ ബഖറ ആയത്ത് 21 മുതൽ 25 വരെയുള്ളത് ഖലീഫ സുനൈജിയുടെ ശബ്ദമാണ് നമ്മൾ കേട്ടത്.
1: മതവിജ്ഞാനത്തിന്റെ മാധുര്യം, നേർവഴിയുടെ ഉപദേശങ്ങൾ, സുപഥം. പ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30, ഞായർ ദിവസങ്ങളിൽ രാവിലെ 9:35, തിങ്കളാഴ്ചകളിൽ വൈകുന്നേരം 5:35. പീസ് റേഡിയോ സുപഥം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
0: ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന സംരംഭമാണ് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാഫാത്ത് 66-67 വചനങ്ങൾ നാം പഠിക്കുന്നു. നമുക്കുവേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
2: ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. أعوذ بالله من الشيطان الرجيم فإنهم لآكلون منها فمالئون منها البطون ثم إن لهم عليها لشوبا من حميم. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 66-67 ആയത്തുകളാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 65-ാമത്തെ വചനവും 66-ാമത്തെ വചനവുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. 66-ാമത്തെ വചനം ഫഇന്നഹും, തീർച്ചയായും അവർ അഥവാ നരകാവകാശികൾ, ലആകിലൂന, ഭക്ഷിക്കുന്നവർ തന്നെയാകുന്നു, മിൻഹ, ആ സഖൂമിൽ നിന്ന്, ഫമാലിഊന, എന്നിട്ടവർ നിറക്കുന്നവരാകുന്നു, മിൻഹ, അതിൽ നിന്ന്, അൽബുതൂൻ, വയറുകൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി അവർ ഭക്ഷിക്കുന്നവരാണ് എന്നല്ല അള്ളാഹുവിൻ്റെ പ്രയോഗം, അവർ ഭക്ഷിക്കുന്നവർ തന്നെയാകുന്നു. ഏറ്റവും മോശമായ, വളരെ വൃത്തികെട്ട ആ ഭക്ഷണം അവർ കഴിക്കാൻ തയ്യാറാകും. മാത്രമല്ല, ഒരൽപ്പം കഴിച്ച് അവർ അവസാനിപ്പിക്കുകയല്ല. അള്ളാഹുവിൻ്റെ പരാമർശം വയറ് നിറയെ അവർ ഭക്ഷിക്കും എന്നതാണ്. നഊദു ബില്ലാ. സഹോദരങ്ങളെ, ഏതെങ്കിലും തരത്തിൽ ഭക്ഷണത്തിന് ഒരു അരുചി അനുഭവപ്പെട്ടാൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചീത്ത മണം അനുഭവപ്പെട്ടാൽ, അതൊരിക്കലും കഴിക്കാൻ തയ്യാറാവാത്തവരാണ് നമ്മൾ. മാത്രമല്ല, അഥവാ കഴിച്ചാൽ തന്നെയും നമ്മൾ അതിൻ്റെ പ്രയാസം കാരണം അത് ഛർദ്ദിക്കാൻ പോലും കാരണമായിത്തീരും. എന്നാൽ മുഫസ്സിരീങ്ങൾ പറയുന്നു, ഫഹാദ ഹുവ ത്വഅമു അഹ്ലിന്നാർ, ഇത് നരകാവകാശികളുടെ ഭക്ഷണമാകുന്നു. വമിനൽ മഅറൂഫി അന്നൽ ഇൻസാന ഇദസ്തഖ്ബഹ ശൈഅൻ ലം യഅകുലുഹു, ഏതെങ്കിലും മോശമായൊരവസ്ഥ ഭക്ഷണത്തിനുണ്ടായാൽ മനുഷ്യനത് ഭക്ഷിക്കാറില്ല. വഇദാ അക്കല ശൈഅൻ ഫലം യസ്തസ്ഖിഹുഹു, അഥവാ കഴിക്കാണെങ്കിൽ തന്നെ അവന് അത് താഴോട്ടിറക്കാൻ കഴിയാറില്ല. ഇതാണ് ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ അവസ്ഥ. ഇല്ല അന്ന അഹ്ലന്നാർ യഅകുലൂന മാ യസ്തഖ്ബിഹൂന വലാ യസ്തസീഖൂൻ. എന്നാൽ നരകക്കാരുടെ അവസ്ഥ, അവർ ഈ മോശപ്പെട്ട, ഏറ്റവും വൃത്തികെട്ട, ഏറ്റവും ദുർഗന്ധം വമിക്കുന്ന ഈ ഭക്ഷണം അവർ കഴിക്കാൻ തയ്യാറാകുന്നു. വമഅദാലിക് യംലഊന മിൻഹുൽ ബുതൂൻ, അതവർ കഴിക്കും എന്നല്ല, അവർ അതുകൊണ്ട് വയറ് നിറക്കുന്നു. അള്ളാഹുവിൻ്റെ വചനത്തിൽ ഫമാലിഊന മിൻഹൽ ബുതൂൻ, അവർ അതിൽ നിന്ന് വയറ് നിറക്കുന്നവരാകുന്നു എന്നാണ് അല്ലാഹു പറഞ്ഞത്. അല്ലാമ ഇബ്നു ഖസീർ അഹ്മദ് പറയുന്നു, ദക്കറ തആല അന്നഹും യഅകുലൂന മിൻ ഹാദിഹി ശജറ അല്ലതി ലാ അഷ്ബഅ മിൻഹാ വലാ അഖ്ബഹ മിൻ മന്ദരിഹ, മഅമാഹിയ അലൈഹി മിൻ സൂഇ ത്വഅമി വർരീഹി വത്തബഇ, ഏറ്റവും മോശമായ ഗന്ധമുള്ള, ഏറ്റവും രുചിയിൽ മോശപ്പെട്ട, അതേപോലെ തന്നെ അതിൻ്റെ പ്രകൃതിയിലും മോശമായ ആ ഭക്ഷണം അവർ കഴിക്കുന്നു. ഫഇന്നഹും ലയദ്തറൂന ഇലാ ഇല്ലാ ഇലൽ അക്ലി മിൻഹാ, അവർ കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കഴിക്കാൻ അവർ നിർബന്ധിതരാകുന്നു. ലിഅന്നഹും ലാ യജിദൂന ഇല്ലാ ഇയ്യാഹാ, അതല്ലാത്തൊരു ഭക്ഷണം അവരുടെ മുമ്പിലില്ല. വമാഫി മഅനാഹ കമാ ഖാല തആല, സൂറത്തുൽ ഗാശിയയിൽ അള്ളാഹു പറഞ്ഞതുപോലെ ആ ഭക്ഷണം ആർത്തിയോടുകൂടി അവർ കഴിക്കും. ലൈസ ലഹും ത്വആമുൻ ഇല്ലാ മിൻ ദരീഇ, അവർക്ക് ദരീഇൽ നിന്നല്ലാതെ ഭക്ഷണമില്ല. ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂഇ, ആ ഭക്ഷണമാകട്ടെ വിശപ്പ് മാറ്റുകയോ പോഷണം നൽകുകയോ ചെയ്യുന്നില്ല. മുഫസ്സിരീങ്ങൾ ഈ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്ന കാര്യം, മരുഭൂമിയിൽ ഒട്ടകങ്ങൾക്ക് പോലും കഴിക്കാൻ കഴിയാത്ത വളരെ ശക്തമായ മുള്ളുള്ള ഒരുതരം ചെടിയാണ് ദൊരീ എന്നത്. ആ ഭക്ഷണമാണ് നരകാവകാശികൾ ആർത്തിയോടുകൂടി കഴിക്കുന്നത്. അത്തരത്തിലുള്ള ദൗർഭാഗ്യകരം

എങ്ങാനും ഫീ ബിഹാരി ദുനിയാ ഭൂമിയിലെ സമുദ്രത്തിൽ വീണിരുന്നെങ്കിൽ ലഅഫ്സദത് അലാ അഹ്ലിൽ അർദി മആയിഷഹും ഫകൈഫ ബിമൻ യകൂനു തആമ, അത് ഭൂമുഖത്തുള്ള മനുഷ്യരുടെ ജീവിതത്തെ ദുസ്സഹമാക്കുമായിരുന്നു. അപ്പോൾ അത് ഭക്ഷണമായ ഒരു ജനതയുടെ അവസ്ഥ എന്തായിരിക്കും? അത് ഭക്ഷണമായി നൽകപ്പെടുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? ഒരു തുള്ളി എങ്ങാനും ഈ ഭൂമിയിൽ വീണിരുന്നെങ്കിൽ അത് ഭൂമുഖത്തുള്ള മനുഷ്യരുടെ ജീവിതത്തെ ഫസാദാക്കുമായിരുന്നു എന്നാണ് പ്രവാചകൻ തിരുമേനി പറഞ്ഞതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്നത്. അല്ലാഹു ആ ഭയാനകമായ അവസ്ഥയിൽ നിന്ന് നാം ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷെയ്ഖ് ഉസൈമീൻ റഹ്മഹുല്ല വിശദീകരിക്കുന്നു, അൻത ലാ തംലഉ മിൻഹുൽ ബത്വൻ വഇന്നമാ തഅകുലു ബിഖദ്രി ദറൂറ ഫഖത്, ലൗ ഹാലത് അൻതംലഅ ബത്വനക അബത് അലൈക നഫ്സക, നീയെങ്ങാനും ആ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതൊരിക്കലും തന്നെ നിനക്ക് കഴിക്കാൻ കഴിയില്ല, അഥവാ നീ അതിന് നിർബന്ധിതനായാൽ തന്നെ നീ വയറ് നിറച്ചും ഒരിക്കലും കഴിക്കുകയില്ല. അങ്ങനെ കഴിക്കാൻ ശ്രമിച്ചാൽ നിന്റെ ശരീരം അതിന് വഴങ്ങുകയില്ല. വലൗ അന്നക മലഅതഹു ലഔശക അൻ തതഖയ്യ, അഥവാ കഴിച്ചാൽ തന്നെ അത് നീ ഛർദ്ദിക്കാതിരിക്കുകയില്ല. ലാക്കിൻ ഫിന്നാർ യുഅദ്ദബൂന ബിദാലിക, ഇത് ഭൂമിയിലുള്ള ഏതെങ്കിലും തരത്തിൽ അരോചകരമായ വളരെ മോശമായൊരു ഭക്ഷണത്തിന്റെ അവസ്ഥയാണ് ഈ പറഞ്ഞത്. എന്നാൽ നരകത്തിലെ അവസ്ഥ, അവർ നരകക്കാർ, അവർക്ക് ഈ ഭക്ഷണം കൊണ്ടവർ ശിക്ഷിക്കപ്പെടുന്നു. ഫലാ യഅ്കുലൂന ബിഖദ്രിൽ ഹാജ, അവർ ആവശ്യത്തിന് കഴിക്കുമെന്നല്ല അല്ലാഹു പറഞ്ഞത്, ബൽ യംലഊന ബുതൂനഹും യഅ്കുലു വയഖൂൽ ഹാത് ഹാത്, ആ ഭക്ഷണം കിട്ടുമ്പോൾ അവർ വയറ് നിറച്ച് കഴിക്കുകയും അതാവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങോട്ട് തരൂ, ഇങ്ങോട്ട് തരൂ എന്നവർ ആവശ്യപ്പെടുന്നു. സഹോദരങ്ങളെ, സഹോദരികളെ, നരകത്തെക്കുറിച്ചുള്ള ഇത്തരം പരാമർശങ്ങൾ നമ്മുടെ മനസ്സുകളെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ദൗർഭാഗ്യകരമായ അവസ്ഥയിൽ എത്തിപ്പെടാതിരിക്കാൻ അവനെ സൂക്ഷിച്ചുകൊണ്ട്, നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ സൂക്ഷ്മതാബോധത്തോടുകൂടി ജീവിക്കുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നരകത്തിലിട്ട് കഠിന കടോരമായ ശിക്ഷയ്ക്ക് വിധേയരാക്കുന്ന അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് അല്ലാഹു നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. 67-ാമത്തെ വചനം, ثم إن لهم عليها لشوبا من حميم, ثم പിന്നെ ഇന്ന ലഹും, തീർച്ചയായും അവർക്കുണ്ട്, അലൈഹ അതിനു മുകളിൽ, ആ ഭക്ഷണം കഴിച്ചതിനു ശേഷം അല്ലെങ്കിൽ ആ ഭക്ഷണത്തിന് മുകളിൽ, ലഷൗബൻ മിൻ ഹമീം, തിളച്ചുമറിയുന്ന വെള്ളത്തിൽ നിന്നുള്ള ചേരുവയും. ഷൗബ് എന്ന് പറഞ്ഞാൽ ഖലത്ത്, അതേപോലെ തന്നെ കൂടിക്കലരുന്നത് ചേരുവ എന്നൊക്കെയാണ് മുഫസ്സിരീങ്ങൾ അതിന് കൊടുക്കുന്ന വ്യാഖ്യാനം അർത്ഥം. മിൻ ഹമീം എന്ന് പറഞ്ഞാൽ മിൻ മാ ഇൻ ഹാരിൻ, ചൂടുള്ള വെള്ളം. ചൂടുള്ള വെള്ളം എന്നല്ല, ഷദീദുൽ ഹറാറ, ചൂടിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയ തിളച്ചുമറിയുന്ന വെള്ളം, ആ വെള്ളമാണ് ഈ ആളുകൾക്ക് പിന്നീട് കുടിക്കാൻ കൊടുക്കുന്നത്. ഇവിടെ ശ്രദ്ധേയമായൊരു പരാമർശം, സുമ്മ എന്ന ആ പദം അറിയിക്കുന്നത് അതുഫിന് വേണ്ടിയാണ്, അഥവാ നേരത്തെ പറഞ്ഞ ഒരു വചനവുമായി അതിലേക്ക് ചേർത്ത് പറയുന്നതാണ് അതുഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഈ അതുഫ് ചെയ്യൽ യദുല്ലു, അത് അറിയിക്കുന്നു, അലത്തർത്തീബി വത്തറാഹി, ഒരു കാര്യത്തിന് ശേഷം മറ്റൊരു കാര്യം നടക്കുന്നതിന് അറിയിക്കുന്നു. വത്തറാഹി, അതേപോലെ തന്നെ ശേഷം സംഭവിക്കും, പിറകെ സംഭവിക്കും, അല്പം വൈകി സംഭവിക്കും എന്ന് അറിയിക്കാനാണ് സുമ്മ എന്ന് പ്രയോഗിക്കാറുള്ളത്. മിമ്മ യദുല്ലു അല അന്നഹും ഇദാ അകലൂ അതശൗ, അവർ ഭക്ഷണം കഴിച്ചാൽ അവർക്ക് ദാഹം അനുഭവപ്പെടും. വഇദാ അതശൗ, അവർക്ക് ദാഹം അനുഭവപ്പെട്ടാൽ ലാ യതീഹിമുൽ മാഉ ഫിൽ ഹാൽ,

0: ആ സമയത്ത് അവർക്ക് വെള്ളം ലഭിക്കുന്നില്ല, വെള്ളം കിട്ടുന്നില്ല. ബൽ യഅതീഹിം ബഅദ മുഹ്ല, ഒരൽപ്പം കഴിഞ്ഞതിന് ശേഷമാണ് വെള്ളം അവർക്ക് ലഭിക്കുക. ബയ്യനഹല്ലാഹു അസ്സ വജല്ല ബിഖൗലി, മുഫസ്സിരീങ്ങൾ പറയുന്നു അല്ലാഹു മറ്റൊരു വചനത്തിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. സൂറത്തുൽ കഹ്ഫിലെ 29-ാമത്തെ വചനം, അവർ വെള്ളത്തിനു വേണ്ടി ആവശ്യപ്പെട്ടാൽ, സഹായം ചോദിച്ചാൽ, യുഗാസു അവർക്ക് സഹായം നൽകപ്പെടും, വെള്ളം നൽകപ്പെടും. ഉരുകിയ ലോഹം പോലെയുള്ള ഒരു തരം വെള്ളം. യശ്വിൽ വുജൂഹ്, ആ വെള്ളം മുഖങ്ങളെ കരിച്ചുകളയും. അഅദനല്ലാഹു മിൻഹാ, അത്തരം ദൗർഭാഗ്യവാന്മാരിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഫഹും ലൈസു ഇദാ അകലൂഹ വഅതശൗ ബിഹാ അഅതൗ അൽമാ, ഈ ആളുകൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം അവർക്ക് ദാഹം അനുഭവപ്പെട്ടാൽ ബിസ്സുറു അ, വേഗത്തിൽ വെള്ളം നൽകപ്പെടുന്നില്ല, മറിച്ച് അവർ വെള്ളത്തിനു വേണ്ടി ആവശ്യപ്പെടും. യസ്തഗീസൂന വയദഉഊന, ആ വെള്ളത്തിനു വേണ്ടി അവർ ആഗ്രഹിക്കും, അവർ ആവശ്യപ്പെടും. അങ്ങനെ ആ അവസ്ഥയിൽ അവർക്ക് ഈ വെള്ളമാണ്, ഉരുകിയ ലോഹം പോലെയുള്ള ഒരു തരം വെള്ളമാണ് നൽകപ്പെടുക. ആ വെള്ളത്തെക്കുറിച്ചാണ് അല്ലാഹുവിൻ്റെ പരാമർശം. ഈ സക്കൂം വൃക്ഷം കഴിച്ച, ആ ഭക്ഷണം കഴിച്ച ആളുകൾക്ക് സുമ്മ ഇന്നലഹും, പിന്നെ തീർച്ചയായും അവർക്ക് അലൈഹ, അതിൻ്റെ മുകളിൽ അവർക്കുണ്ട് ലശൗബം മിൻ ഹമീം, ചൂടേറിയ തിളച്ചുമറിയുന്ന വെള്ളത്തിൻ്റെ ചേരുവയുണ്ട് എന്ന് അല്ലാഹു പരാമർശിക്കുന്നു. സഹോദരന്മാരെ, ഈ വെള്ളത്തെക്കുറിച്ച് ആ ആയത്തിനെ വ്യാഖ്യാനിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ പറയുന്ന കാര്യം, ഇദാ ഖറുബൽ മാഉ മിൻ വുജൂഹിഹിം ലയശൂബൂഹു ശവാ വുജൂഹഹും, ഇദാ ഖറുബൽ മാഉ, ആ വെള്ളം അടുത്താൽ, മിൻ വുജൂഹിഹിം അവരുടെ മുഖങ്ങളിലേക്ക്, ലിയശ്രിബൂഹ് ആ വെള്ളം കുടിക്കാൻ വേണ്ടി മുഖത്തോടടുപ്പിച്ചാൽ, ശവാ വുജൂഹുഹും അവരുടെ മുഖങ്ങൾ അത് കരിച്ചു കളയും. വൽ ഇയാദു ബില്ലാ, അല്ലാഹുവിനെ തൊട്ട് ശരണം. ശവാഹ, ആ വെള്ളം അവരുടെ മുഖങ്ങളെ കരിച്ചു കളയും. ഹത്താ അന്ന ലുഹൂമഹ ലതസാഖത മിൻ ശിദ്ദതി ഹറാറതി, മുഖം കരിച്ചു കളയും എന്ന് പറഞ്ഞാൽ ആ വെള്ളം മുഖത്തോടടുക്കുമ്പോൾ മുഖത്തെ മാംസമൊക്കെ ഉരുകി ഒലിച്ചുകൊണ്ടിരിക്കും, മുഖം കഷ്ണം കഷ്ണമായി ഉരുകി ഒലിച്ചുകൊണ്ടിരിക്കും. സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ പരാമർശം ആ വെള്ളം അവർക്ക് കുടിക്കാൻ കൊടുക്കുമെന്നാണ്. ഫഇദാ ശരിബൂ, ആ വെള്ളം അവർ കുടിച്ചാൽ, ഫഇന്ന അംആഅഹും തസ്തഖിബിലുഹു ലാകിന്നഹാ തതഖത്തഉ, ആ വെള്ളം കുടിക്കുന്ന ആളുകളുടെ കുടലുകൾ, ആമാശയങ്ങൾ അത് ഛേദിക്കപ്പെടും. അതാണ് സൂറത്ത് മുഹമ്മദിലെ 15-ാമത്തെ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കിയത്. അവർ കുടിപ്പിക്കപ്പെടും. മാ അൻ ഹമീമാ, തിളച്ചുമറിയുന്ന വെള്ളം, ചൂടേറിയ വെള്ളം. അപ്പോൾ ഫഖത്തഅ, അത് ഛേദിച്ചു കളയും, അത് മുറിച്ചു കളയും. അം ആഅഹും, അവരുടെ കുടൽമാലകളെ. സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹുവിൻ്റെ ഇത്തരം പരാമർശങ്ങൾ ഭയത്തോടുകൂടിയല്ലാതെ, കരഞ്ഞുകൊണ്ടല്ലാതെ യഥാർത്ഥ വിശ്വാസികൾക്ക് പാരായണം ചെയ്യാൻ സാധ്യമല്ല. അതിന് അല്ലാഹുവിൻ്റെ ഗ്രന്ഥത്തെ ആശയം ഗ്രഹിച്ചുകൊണ്ടും ചിന്തിച്ചുകൊണ്ടും പാരായണം ചെയ്യാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. കേവല പാരായണം കൊണ്ട് മാത്രം, കേവലം അക്ഷരങ്ങൾ വായിക്കുന്നതുകൊണ്ട് മാത്രം ഇത്തരം പരാമർശങ്ങളിൽ ഒരാളുടെ മനസ്സും ഉടക്കി നിൽക്കുകയില്ല, ഒരാളുടെ മനസ്സിനും ഭക്തിയോ ഭയമോ ഉണ്ടാകാൻ കാരണമാവുകയില്ല. മറിച്ച് ആശയം ഗ്രഹിച്ചുകൊണ്ട് ഈ പറയുന്ന കാര്യത്തെക്കുറിച്ച് അല്പം ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഖുർആൻ ഓതുമ്പോൾ അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞ തദബ്ബുറോടുകൂടിയുള്ള തഫഹുമോടുകൂടിയുള്ള ഖുർആൻ പാരായണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ഇത്തരം വചനങ്ങൾ കൃത്യമായി ആശയം മനസ്സിലാക്കിക്കൊണ്ട് ഓതുന്ന ഏതൊരാൾക്കും തൻ്റെ ജീവിതത്തിൽ തിന്മകളെ സൂക്ഷിക്കാൻ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ അത് അവനെ പ്രേരിപ്പിക്കും എന്നത് എത്രയും യാഥാർത്ഥ്യമായ കാര്യമാണ്. സൂറത്തുൽ അൻഫാലിൽ അള്ളാഹു പറയുന്ന വാക്ക് വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ, വിശ്വാസികളായ ആളുകൾ അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ അതവർക്ക് ഈമാൻ വർദ്ധിപ്പിക്കുമെന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഗ്രന്ഥത്തെ യഥാർത്ഥമായ രൂപത്തിൽ പാരായണം ചെയ്യുവാനും ആ ഗ്രന്ഥം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് സൂക്ഷ്മതയോടുകൂടി ജീവിക്കാനും നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: മാഷാല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഹൃദയവസന്തം, സൂറത്തു സോഫാത്ത്, 66-67 വചനങ്ങളാണ് നാം പഠിച്ചത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: വായനയ്ക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തനങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറനീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: ഇബ്നു ഹജർ അസ്കലാനി റഹിമുല്ലയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകൻ്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമുല്ലയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ സെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിനെ മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
1: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല,
0: അതെ
1: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
0: അതെ അതെ,
1: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ,
0: അതിരുകൾ.
1: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
0: നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്, അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം അതുപോലെ ഇത് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഈ ശബ്ദലോകത്തെ
5: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ശ്രോതാക്കളിനി കേൾക്കുന്നത് മനഃപാഠം, പേജ് 518, സാദൽ ഗാമിദി.

0: ഇപ്പോൾ കേട്ടത് മനപ്പാഠം, പേജ് 518, സഅദൽ ഖാമിദി.
1: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
0: പീസ് ഖുർആൻ റേഡിയോ ലിനി അത്തഹ്സീൻ, സൂറ അൽ ബഖറ 95-96 വചനം. അത്തഹ്സീനിൽ പാഠം നിർവഹിച്ചത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 95-96 ആയത്തുകൾ.

പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ടാത്ത ജീവിത നിയമങ്ങളും അതോടൊപ്പം പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വരാറുള്ള അബദ്ധങ്ങളും. വലയ്യമൗഹു വലയ്യ സാക്കിന നൂനു ശേഷം യ നൂനിനെ യ എന്ന അക്ഷരത്തിലേക്ക് ചേർത്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വലയ്യമൗഹു ഇവിടെ നൂന് ശബ്ദുണ്ട്, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. യത്തമന്നൗഹു എന്നുള്ള ആ ഒരു പദം യത്തമന്നൗനഹു എന്ന് ഓതിപ്പോവരുത്. ഒരു പക്ഷേ യത്തമന്നൗനഹു നമുക്ക് പരിചയം ഉണ്ടാവാം, അതുകൊണ്ട് യത്തമന്നൗനഹു അല്ല യത്തമന്നൗഹു. യത്തമന്നൗഹു അബദം ബിമ തൻവീന് ശേഷം ബാ തൻവീനിനെ മീമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. സാക്കിനായ നൂനോ തൻവീനോ ശേഷം ബാ വന്നാൽ അതിനെ മീമാക്കി മാറ്റും, അതാണ് ഇഖ്ലാബ്. അബദം ബിമ ബിമ ഖദ്ദമത് ഐദീഹിം, ഖദ്ദമത് എന്നല്ല ഖദ്ദമത് ഐദീഹിം. താഇനെ ഖൽഖല ചെയ്യരുത്, അത് ശരിക്കും കേൾക്കുന്ന രൂപത്തിലാവരുത്. ഖദ്ദമത് എന്നല്ല ഖദ്ദമത് ഐദീഹിം, അങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്, ഖദ്ദമത് ഐദീഹിം. ഇവിടെ കേൾക്കുന്ന രൂപം എന്ന് പറയുന്നത് ഖൽഖല ചെയ്തുകൊണ്ടുള്ള ആ രൂപമാണ്. ഖദ്ദമത് എന്നല്ല ഖദ്ദമത് ഐദീഹിം, ഇങ്ങനെയാണ് കേൾക്കേണ്ടത്. വല്ലാഹു അലീമും ബിസ്സാലിമീൻ, വല്ലാഹു അലീമുൻ തൻവീന് ശേഷം ബാ തൻവീന് ശേഷം ബാ വന്നാൽ തൻവീനിനെ മീമാക്കി മാറ്റണം, അതാണ് ഇഖ്ലാബ്. മുന്നിൽ പറഞ്ഞതുപോലെ തന്നെ അലീമും ബിസ്സാലിമീൻ, ബിസ്സാദിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ബിസ്സാലിമീൻ, ബിസ്സാലിമീൻ എന്നല്ല ബിസ്സാലിമീൻ. വലതജിദന്നഹും വലതജിദന്നഹും നൂന് ശബ്ദുണ്ട്, മണിക്കണം. അഹ്റസന്നാസി വലതജിദന്നഹും അഹ്റസ, സാക്കിന മീമിന് ശേഷം ഹംസ വരുമ്പോൾ മറ്റൊരു അബദ്ധം കൂടി സാധാരണ വരാറുണ്ട്. വലതജിദന്നഹും മഹ്റസന്നാസി മഹ്റസന്നാസി, അഥവാ ഹംസ പോയി മീമിന് ഫതഹ് കൊടുത്ത് അങ്ങനെ വായിക്കും, അത് ശരിയല്ല. വലതജിദന്നഹും അഹ്റസ, ഇങ്ങനെ തന്നെ ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. അഹ്റസ ഹ സാദ് ശ്രദ്ധിക്കേണ്ട അക്ഷരങ്ങളാണ്. ഹ തൊണ്ടയുടെ മധ്യഭാഗം, സാദ് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരം. അഹ്റസ സ അഹ്റസന്നാസി അന്നാസി നൂന് ശദ്ദ് ഗുന്ന ചെയ്യണം. അല ഹയാ നിർത്തുമ്പോൾ ഹയാ ഇങ്ങനെ. وَمِنَ الَّذِينَ أَشْرَكُوا وَمِنَ الَّذِينَ أَشْرَكُوا أَشْرَكُوا وقف ചെയ്യണെങ്കിൽ ചെയ്യാം. يَوَدُّ أَحَدُهُمْ يَوَدُّ أَحَدُهُمْ أَحَدُهُمْ لَوْ يُعَمَّرُ لَوْ يُعَمَّرُ عَلَى عَيْنٍ عَيْن തൊണ്ടയുടെ മധ്യഭാഗം. لَوْ يُعَمَّرُ മീമിന് ഷദ്ദ് ഉണ്ട്, മണിക്കണം. لَوْ يُعَمَّرُ أَلْفَ سَنَةٍ അൽഫ സന വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അൽഫ സന എന്നാണ് വഖഫ് ചെയ്യേണ്ടത്. വമാ ഹുവ ബിമുസഹ്സിഹി വമാ ഹുവ ബിമുസഹ്സിഹി, വളരെയധികം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണിത്. അധികം ആളുകൾക്കും, പ്രത്യേകിച്ചും മഖ്റജുകൾ അറിയാത്ത, അതുപോലെ തജ്വീദ് നിയമങ്ങൾ അറിയാത്ത, ഈവൻ അറിയുന്ന ആളുകളിൽ പോലും ഇത്തരം പ്രയോഗങ്ങളിൽ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അബദ്ധം വരും. ഹാഉം ഹാഉം മഹ്റജ് അടുത്താണ്, ഹ തൊണ്ടയുടെ മധ്യഭാഗം, ഹ തൊണ്ടയുടെ താഴെ ഭാഗം, ഇത് ഒരുമിച്ച് വന്നും ചെയ്തു. ബിമുസഹ് ബിമുസഹ്സിഹി ബിമുസഹ്സിഹി, വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് പ്രത്യേകം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പാരായണം ചെയ്യേണ്ട ഒരു പദമാണ് ഇത്. ബിമുസഹ്സിഹി ബിമുസഹ്സിഹി എന്നല്ല ബിമുസഹ്സിഹി. മിനൽ അദാബി അൻ യുഅമ്മർ അൻ യുഅമ്മർ, സാക്കിന നൂന് ശേഷം യാ ഇത് ഗം ബിഗുന്ന അൻ യുഅമ്മർ, ഐൻ ശ്രദ്ധിക്കുക തൊണ്ടയുടെ മധ്യഭാഗം, അതുപോലെ മീമിന് ശബ്ദുണ്ട്, മണിക്കണം. അൻ യുഅമ്മർ അൻ യുഅമ്മർ. വല്ലാഹു ബസീറും ബിമ വല്ലാഹു ബസീറുൻ ബസീ സാദ് ഇസ്തിഇലാന്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം, അഥവാ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം.
ഉയർന്നു നിൽക്കലും ചേർന്ന് നിൽക്കലും രണ്ടും രണ്ട് തരത്തിലാണ്. താ നമ്മൾ പഠിച്ചിട്ടുണ്ട് ചേർന്ന് നിൽക്കണം, സാദ് ഉയർന്നു നിൽക്കണം. അതാണ് സാ സൈ സു എസ്. സ്വാദ് ഉച്ചരിക്കുന്ന സമയത്ത് രണ്ട് ചുണ്ടുകൾ ഇങ്ങനെ കോർത്ത് വരുന്ന രൂപത്തിലല്ല, സാധാരണ നിൽക്കുന്ന രൂപത്തിൽ തന്നെയാണ്. അങ്ങനെയാണ് അത് ഹെവി ആക്കേണ്ടത്. വല്ലാഹു ബസീറുൻ ബസീറുൻ ബിമ. തൻവീന് ശേഷം ബാ വന്നാൽ തൻവീനിനെ മീമാക്കി മാറ്റണം. ഇഖ്ലാബ് എന്ന് പറയും, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബസീറുൻ ബിമ ബസീറുൻ ബിമ യഅമലൂൻ യഅമലൂൻ. ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. യഅമലൂൻ ഇങ്ങനെ ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ ബഖറയിലെ 95-96 ആയത്തുകളാണ് നാം കേട്ട് മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ തജ്വീദ് നിയമങ്ങളും പ്രത്യേകിച്ചും മഖ്റജുകളുടെ ആ ഒരു അക്ഷരങ്ങളുടെ ഉച്ചാരണം, അതോടൊപ്പം അബദ്ധങ്ങളൊന്നും ഇല്ലാതെ വിശുദ്ധ ഖുർആൻ കൃത്യമായി പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക, പഠിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അത്തഹസീൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആൻ പഠനത്തിൽ സൂറത്തുൽ ബഖറ 95-96 വചനം പഠിപ്പിച്ചത് ഹാഫിൽ അബ്ദുഷക്കൂർ.
2: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിൻ്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം.
1: പീസ് ഖുർആൻ റേഡിയോ, ഖത്മുൽ ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാ ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഖത്മുൽ ഖുർആൻ.
1: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഫോൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവു സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
4: പീസ് റേഡിയോ പുലരിവെട്ടം.
3: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
4: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ,
3: പകച്ചു നിൽക്കാനാകാതെ
4: പരിഹാരം അന്വേഷിക്കാൻ പോലുമാവാത്ത പ്രതിസന്ധി ഘട്ടം.
3: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
4: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
3: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
4: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
3: നന്മയുടെ സുഭാഷിതമായി നേർമ്മയുള്ള കിരണങ്ങൾ.
4: പീസ് റേഡിയോ പുലരിവെട്ടം
3: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിനു മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ, കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം, എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35. കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം, വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം, തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ. ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

വായനയ്ക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത്, തമസിൻ്റെ മറ നീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷേ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകളെ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും, അതല്ല നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം കൃത്യമായി പഠിക്കാനും തെറ്റുകൾ തിരുത്തി പാരായണം നന്നാക്കാനും പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്ന പാരായണ പഠനം ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്ത് മുസമ്മിൽ 11 മുതൽ 19 വരെയുള്ള വചനങ്ങളാണ് നാം പഠിക്കുന്നത്, അവതരിപ്പിക്കുന്നത് മുബാറക് ബിൻ ഉമർ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മൈൻ, അമ്മാ ബഅദ്. സൂറത്തുൽ മുസമ്മിൽ 11-ാമത്തെ ആയത്ത് മുതൽ നോക്കാം. വദറുനി വമൻ വൽ മുകദ്ദിബീന ഉലിൽ നഅമതി വമഹ്ലഹും ഖലീല. ഇന്ന ലദൈന, ഇന്ന നൂൻ മുശദ്ദദ നന്നായിട്ട് മണിക്ക, ലദൈന അദ് മുഫസ്സിലാണ് നീട്ടുക. അങ്കാലം വ തന്നിന് ശേഷം വാവ്, ഒത്തോമന്ത തന്നിന് ശേഷം ദാലി ഹുസ്വ തന്നിന് ശേഷം വാവ് നന്നായിട്ട് മണിക്ക. അദാബൻ അലീമ തന്നിന് ശേഷം ഹംസയാണ് ഒട്ടും, മണിക്കേണ്ടത് ഇല്ല. യൗമ തർജുഫുൽ അർദു വൽ ജിബാലു വകാനത്തുൽ ജിബാലു കസീബം മഹീല. ആ അത്ര മതി, നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

പിന്നെ പതിനഞ്ചാമത്തായത്ത് സൂറത്തുൽ മുസമ്മിൽ, ഇന്നാ അർസൽന, നൂന് മുശദ്ദദയാണ്, പിന്നെ മദ്ദുണ്ട്, അപ്പോൾ മദ് മുഫസിൽ. അപ്പോൾ ശ്രദ്ധിച്ചോതണ്ടാണ്, അർസൽന ഇലേക്കും വീണ്ടും മദ് മുഫസിൽ, റസൂലൻ ഷഹീദൻ, റസൂലൻ ഷാഹിദൻ, തെന്നുവിൻ ശേഷം ഷീനാണ്. കമാ അർസൽന വീണ്ടും മദ് മുഫസിൽ, അർസൽന ഇല വീണ്ടും മദ് മുഫസിൽ, ഫിർഔന റസൂല, ഫഅസാ ഫിർഔനു റസൂല, ഫിർഔൻ മുറക്കൊക്കെ തഫ്ഹീമാക്കി പറയരുത്, ഫിർ ഔന, ഫിർ എന്ന് പറയരുത്, ഫിർ എങ്ങനെ ഫിർ ഔന, ഫിർ ഔന, ഫിർ ഔൻ റസൂല, ഫഅഖദ്നാഹു അഖദം വബീല, ഫകൈഫ തത്തഖൂന ഈ കഫർത്തും, നൂനിസാക്കിന് ശേഷം ഖാഫാണ്, ഇഖ്ഫാ, യൗമൻ യജഅലു, തൻവീന് ശേഷം യാ, ഇദ്ഗാം ബിഗുന്ന, ദാന ശീബ.

രണ്ടാമത്തെ കൂടി നോക്കാം. അസ്സമാഉ മദ് മുത്തസിൽ മുഫത്തിറും നൂനിസാക്കിന് ശേഷം ഫാ നന്നായിട്ട് മണിക്ക. പിന്നെ മുഫ്തിറും ബി ഇഖ്ലാബ് കാന വഅദുഹു മഫ്ഊല ഇന്ന ഹാദിഹി തദ്കിറ ഫമൻ ഷാ അത്തഖദ ഇലാ റബ്ബി ഷാ മദ് മുത്തസിൽ ഫമൻ ഷാ അവിടെ നൂനിസാക്കിന് ഷീന് ഇഖ്ഫാ നന്നായിട്ട് മണിക്ക. السَّمَاءُ مُنْفَطِرٌ بِهِ كَانَ وَعْدُهُ

0: ആ ഇനി ബാക്കി അടുത്ത എപ്പിസോഡിൽ നോക്കാം ഇൻഷാല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പാരായണ പഠനം. സൂറത്ത് മുസമ്മിൽ 11 മുതൽ 19 വരെയുള്ള വചനങ്ങൾ നമുക്കായി പഠിപ്പിച്ചു നൽകിയത് മുബാറക് ബിൻ ഉമർ.
2: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുറാനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുറാൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ. ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ. ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
3: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ലോർ.

الحق ليظهره على الدين كله وكفى بالله شهيدا محمد رسول الله

فضلا من الله ونعمة والله عليم حكيم.

أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه؟

كذبت قبلهم قوم نوح وأصحاب الرس وثمود وعاد وفرعون وإخوان لوط

عيد أفعينا بالخلق الأول بل هم في لبس من خلق جديد ولقد

بعيد. وقال قرينه هذا ما لدي عتيد. ألقيا في جهنم

فأوجس منهم خيفة قالوا لا تخف وبشروه بغلام عليم

بسم الله الرحمن الرحيم والطور